ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:15. ഇന്ന് ശകവർഷം 1948, വൃശ്ചികമാസം 13, വൈശാഖമാസം 13, കൊല്ലവർഷം 1201, മേടം 20, 2026 May 3 ഞായറാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 kHz-ൽ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി.
2: കുട്ടികൾക്ക് ഉയർന്ന ജീവിത ലക്ഷ്യങ്ങൾ ഇല്ലാതാകുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ വൃദ്ധിക്ഷയത്തിന് കാരണം. യുവാക്കളിൽ നിന്നാണ് പുതിയ നേതാക്കൾ ഉണ്ടാകേണ്ടത്. അവരിൽ ഉത്കർഷച്ഛയുടെ ഊർജം നിറഞ്ഞെങ്കിലേ നമുക്ക് ഭാവിയിൽ പൂത്തിരി കത്തിക്കാനാവൂ. സ്കൂളിൽ പഠിക്കുന്ന 12 വയസ്സുകാരൻ അഖിലിൻ്റെ കഥ കേൾക്കൂ. അവൻ്റെ ജീവിതത്തിലെ ഒരു കൊച്ചു സംഭവത്തെപ്പറ്റി അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു മാസികയ്ക്ക് ചെറുകഥ എഴുതി അയച്ചതിലാണ് തുടക്കം. തെറ്റുകളുണ്ടായിരുന്നെങ്കിലും മാസികയിലെ ബാലവിഭാഗത്തിൽ കഥ പ്രസിദ്ധീകരിച്ചു. ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഗേറ്റിൽ പോസ്റ്റ്മാൻ. അഖിൽ സംശയങ്ങളോടെയാണ് പോസ്റ്റ്മാൻ്റെ അടുത്തെത്തിയത്. ഇതാ ഇവിടെ ഒരു ഒപ്പിടു എന്ന് പോസ്റ്റ്മാൻ നിർദ്ദേശിച്ചു. മാസികയിൽ നിന്ന് കുട്ടികൾക്കുള്ള പ്രതിഫലമാണ് ഈ മണി ഓർഡറിലെ 200 രൂപ. അഖിലിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ പ്രകാശം. എല്ലാവരും ശ്രദ്ധിച്ചു. മണി ഓർഡറിലെ വാചകം എല്ലാം വ്യക്തമാക്കി. ഈ മാസത്തെ ഏറ്റവും നല്ല കഥ അഖിലിൻ്റേതാണ്. ഇതാ ഒരു സമ്മാനം. ഫ്ളാറ്റിലേക്ക് ഓടി അമ്മയുടെ കയ്യിൽ ആ നോട്ടുകൾ വെച്ച് അഖിൽ കിതപ്പോടെ പറഞ്ഞു, അമ്മേ എൻ്റെ കഥയ്ക്ക് സമ്മാനം. അമ്മ മകനെ കെട്ടിപ്പിടിച്ച്

0: മുർദാവിൽ ഒരു ഉമ്മ കൊടുത്തു. താങ്ക് യു മമ്മ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കൂട്ടുകാരോടൊപ്പം കളിക്കാൻ ഓടിപ്പോയി. ആ ബാലന് വീണ്ടും കഥകൾ എഴുതുവാൻ പ്രേരണ നൽകിയ സംഭവം പ്രോത്സാഹനത്തിൻ്റെ ശക്തിയിൽ വളരേണ്ടവയാണ് കുട്ടികളിലെ കഴിവുകൾ. മക്കളിൽ പ്രചോദനത്തിൻ്റെ വിത്തുകൾ പാകുക തങ്ങളുടെ ജോലിയാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയണം. തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചു മാത്രം വളർന്ന രണ്ട് കുട്ടികളെപ്പറ്റി മറ്റൊരു കഥ പറയാം. എപ്പോഴും ശകാരം, കുറ്റപ്പെടുത്തൽ കേട്ട് കേട്ട് കുട്ടികൾ നിഷേധാത്മക മനോഭാവക്കാരായി മാറി. ഉള്ളിൽ മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിനും വിള്ളലുണ്ടാകാൻ പോലും അത് കാരണമായി. നിങ്ങൾ ചെയ്തത് എത്ര നന്നായി എന്ന ഒരു വാചകം കേൾക്കാൻ അവർ കൊതിച്ചു. അവർ പ്രതീക്ഷകളില്ലാതെ വളർന്നു. പക്ഷേ ഓട്ടമത്സരത്തിൽ ജയിച്ചപ്പോൾ കിട്ടിയ ട്രോഫിയുമായി വീട്ടിൽ വന്ന മൂത്ത മകൻ അവിടെ ഒരു വ്യതിയാനമുണ്ടാക്കി. അംഗീകാരത്തിൻ്റെ ശബ്ദം അവിടെ കേട്ടു തുടങ്ങി. ശാപവാക്കുകൾക്ക് മൂർച്ച കുറഞ്ഞു. കുട്ടികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായി. പ്രതീക്ഷയോടൊപ്പം വിജയവും, ഒപ്പം കൂടുതൽ പ്രതീക്ഷകളും. വലിയ ലക്ഷ്യത്തോടെ ജീവിക്കുന്ന കുട്ടികളുടെ സമൂഹമാണ് നമുക്ക് ആവശ്യം. പിതാവിൻ്റെ തൊഴിൽ ചെയ്ത് ആ വഴിക്ക് പോയി കഷ്ടിച്ച് ജീവിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന കുട്ടികളെയല്ല. ഞാൻ പർവ്വതാരോഹകനായി എൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ പ്രവേശിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളെയാണ്. ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ പ്രിൻസിപ്പലാകും എന്ന് പറയുന്ന പെൺകുട്ടികൾ നമ്മെ പ്രതീക്ഷയുടെ ഉയരത്തിലെത്തിക്കും. ഒരു കണ്ടുപിടുത്തത്തിലൂടെ ഞാൻ ഇന്ത്യയൊട്ടാകെ അറിയപ്പെടും. അങ്ങനെ എൻ്റെ കുടുംബവും എൻ്റെ ഗ്രാമവും അറിയപ്പെടും എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങട്ടെ. അവരുടെ സ്വപ്നങ്ങൾ നാടിൻ്റെ സ്പന്ദനങ്ങളായി മാറുമ്പോൾ സ്വർണം നിറഞ്ഞ മത്സരവേദികൾ നമുക്ക് ചുറ്റും ഉയർന്നു വരും. പ്രീജ ശ്രീധരനെ പോലെയുള്ള പ്രതിഭകൾ നമ്മുടെ പ്രചോദനമാകും. മുന്നോട്ട് കുതിക്കാൻ കൊതിക്കുന്ന തലമുറയ്ക്ക് നമ്മൾ സാക്ഷികളുമാകും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി.

0: across the world in advertising, literature, art and cinema. Earlier, Mr. Joshi served as chairperson of Central Board of Film Certification in Mumbai. Defence Minister Rajnath Singh has described Operation Sindoor as a reflection of the Modi government's unwavering resolve to eliminate terrorism through decisive action. He also said the unmatched valour of the armed forces during the operation has marked it as a golden chapter in India's military history. Mr. Singh made the remarks while addressing an event named Shaurya, organised in New Delhi yesterday in the run-up to the first anniversary of Operation Sindoor. India launched Operation Sindoor on May 7 last year in response to the April 22 Pahalgam terror attack. The operation targeted terror infrastructure in territories controlled by Pakistan. External Affairs Minister Dr. S. Jaishankar is embarking on an official visit to Jamaica, Suriname and Trinidad and Tobago, which will continue till 10th of this month. These countries share a special connection with India owing to the presence of Girmitia communities. External Affairs Ministry said in a statement that during the visit, Dr. Jaishankar will meet with the leadership of the three countries. The discussions with his counterparts will cover the entire gamut of bilateral relations as well as regional and global issues of mutual interest. This visit is envisaged to continue the momentum of India's political engagements with Jamaica, Suriname and Trinidad and Tobago and boost the long-standing and friendly relations with these countries, reflecting mutual commitment to South-to-South cooperation and development. In IPL cricket, Chennai Super Kings defeated Mumbai Indians by 8 wickets at M.A. Chidambaram Stadium in Chennai last night. Mumbai Indians had set a target of 160 runs for Chennai Super Kings. Chasing the target, Chennai Super Kings scored 160 for the loss of 2 wickets in 18.1 overs. Earlier, Mumbai Indians made 159 runs for 7 in stipulated 20 overs. The India Meteorological Department has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Kerala, Mahi, Nagaland, Manipur, Mizoram, Tripura, Sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal today. And that is the end of this news bulletin.
1: Akashavani Kozhikode Arippukal. Ee nilayam innu prakshepanam cheyyunna paripadikale kurichu. അറിയിപ്പുകൾക്ക് ശേഷം കാവ്യാഞ്ജലി. വൈലോപ്പള്ളി എഴുതിയ പഴയ പള്ളി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് പി രാമൻ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം. തുടർന്ന് ഡോക്ടർ ഷംനാ സജാദ് പങ്കെടുക്കുന്ന ആരോഗ്യ മാമൂല്യം, കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ. 7:35 പാട്ടുവെട്ടിക്കാലം. 7:40 നോവൽ ടൈമിൽ പി എഫ് മാത്യൂസ് എഴുതിയ അടയാളപ്രേതം എന്ന നോവലിൽ നിന്നൊരു ഭാഗം. 7:45 മെയിൽ ബോക്സ്. 7:55 കൃഷിദീപം. 8:30 കഥാനേരം. സേതു എഴുതിയ കഥ ആരുടെയോ ഗന്ധം. 8:45 സുവർണമലരുകൾ. 9 മണിക്ക് കയ്യൊപ്പ്. ഇന്ന് ബി എം സുഹറ പങ്കെടുക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഗാനോത്സവം 1 മണിക്ക് കേൾക്കാം. 2:15 സമൂഹ ഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. വൈകുന്നേരം 4:45 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5 മണിക്ക് RM നാരായണ പെരുവണ്ണാനും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് ചലച്ചിത്ര ഗാനം. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളുണ്ടായിരിക്കും. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ. 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി. 10 മണിക്ക് രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭയിൽ നീരജ് മിശ്രയുടെ സിത്താർ വാദനം കേൾക്കാം. 11 മണിക്ക്

0: ഇത് ഗാനം. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: വൈലോപ്പിള്ളി എഴുതിയ പഴയ പള്ളി എന്ന കവിത. ആലാപനം പി രാമൻ.
3: വായ്പോരിരുട്ടിനെ മുത്തും നിലാവത്ത് മേൽപോട്ടു മേൽപോട്ടു തൂണും മുഖപ്പുമായി ഏറ്റമുയർന്നുപോയി ദ്യോവിങ്കൽ മായുന്നു നാട്ടിൻ പുറത്തെ പഴയ പള്ളി. വായ്പോരിരുട്ടിനെ മുത്തും നിലാവത്ത് മേൽപോട്ട് മേൽപോട്ട് തൂണും മുഖപ്പുമായി ഏറ്റമുയർന്നുപോയി ദ്യോവിങ്കൽ മായുന്നു നാട്ടിൻ പുറത്തെ പഴയ പള്ളി. അഗ്രത്തിൽ ഏതോ തുടുനിണം പോലൊരു നക്ഷത്ര ശീകരം പറ്റിത്തിളങ്ങുന്നു മുറ്റത്ത് കന്യാമഠസ്ത്രീകളെപ്പോലെ മുട്ടുകുത്തുന്നു നിരക്കേ നിഴലുകൾ. അഗ്രത്തിൽ ഏതോ തുടുനിണം പോൽ ഒരു നക്ഷത്ര ശീകരം പറ്റിത്തിളങ്ങുന്നു മുറ്റത്ത് കന്യാമഠസ്ത്രീകളെപ്പോലെ മുട്ടുകുത്തുന്നു നിരക്കേ നിഴലുകൾ. പാഴുറ്റ മഞ്ഞ് പരക്കുന്നു മർത്യരച്ചൂഴും മഹാശാപമെന്ന പോലെ ഗ്രാമത്തിൽ മർത്യകുടുംബങ്ങൾ നിദ്രയാമാ മൃത്യുവിങ്കലഴിഞ്ഞു കിടക്കുന്നു. തെക്കേ പറമ്പിൽ ശവകുടീരങ്ങളിലൊക്കെ തലമുറയോരോന്നുറങ്ങുന്നു. ഗോപുരവൻമണിക്കുള്ളിൽ നൂറ്റാണ്ടുകൾ നാവനങ്ങാതെ കിടന്ന് ജീർണിക്കുന്നു. എല്ലാം കുറിക്കും മഹാശവക്കല്ലറക്കല്ലായി നിൽപ്പൂ പഴയ പള്ളി. എല്ലാം കുറിക്കും മഹാശവക്കല്ലറക്കല്ലായി നിൽപ്പൂ പഴയ പള്ളി. ഗൂഢമായി മണ്ണിലടിഞ്ഞ നീർത്തുള്ളികൾ മൂടൽ മഞ്ഞായി വീണ്ടുമൊന്നിച്ചുയരവേ ആയതിലൂടെ മരിച്ച് മരവിച്ച് പോയവർ വീണ്ടും ഈ പള്ളിയിലെത്തുന്നു. ഗൂഢമായി മണ്ണിലടിഞ്ഞ നീർത്തുള്ളികൾ മൂടൽ മഞ്ഞായി വീണ്ടുമൊന്നിച്ചുയരവേ ആയതിലൂടെ മരിച്ച് മരവിച്ച് പോയവർ വീണ്ടും ഈ പള്ളിയിലെത്തുന്നു. പാതി തുറന്നു

0: തളിക്കുന്നു, താരുണ്യഹസ്തങ്ങൾ തമ്മിലിണക്കുന്നു. കെട്ടുപുകപ്പെട്ട മണ്ണ് വിളക്കിന്റെ ചുറ്റും മെഴുകുതിരികൾ കൊളുത്തുന്നു. ആയിരം നെഞ്ചിൽ നിന്നൊപ്പമുയരുന്നു മായിക മാന്ത്രിക മന്ത്രനാദം. പാടത്ത് വിത്ത് വിതച്ച് കൊയ്യുന്നവർ, പാരിച്ച ഭാരം ചുമന്ന് നടപ്പവർ, മധ്യഘടത്തിൽ വിവേകം കലക്കുവോർ, മത്സരത്തെ കുടൽമാല ചൂടിക്കുവോർ, മൂഢത പെറ്റൊരീ നാട്ടിൻ പുറത്തിലെ ആടുകൾ പാവങ്ങൾ ആലയിൽ ചായവേ, തൽപ്പരും പാരവശ്യത്തിൽ നിന്നേന്തുന്ന ഒരത്ഭുത വിശ്വാസമെന്ന പോലെ, വിണ്ണിലെ പ്രാവിൻ ചിറകുകൾ ചുംബിച്ച് പൊങ്ങി നിൽക്കുന്നു പഴയ പള്ളി.
1: വൈലോപ്പിള്ളി എഴുതിയ പഴയ പള്ളി എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് പി രാമൻ.
2: കാവ്യാഞ്ജലി.

0: വിനോദസഞ്ചാരത്തിൽ സ്വപ്ന വേഗത്തിൽ കുതിക്കാൻ ലക്ഷദ്വീപ് ഒരുങ്ങുകയാണ്. ദ്വീപ് സന്ദർശിക്കാനുള്ള ഏറ്റവും പ്രധാനമായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും സ്പോൺസർഷിപ്പും ഒഴിവാക്കി. ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിന് ഇന്ത്യക്കാരായ സഞ്ചാരികൾക്ക് പോലും പ്രത്യേക എൻട്രി പെർമിറ്റിന് അപേക്ഷ നൽകണം. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പുറമെ ദ്വീപിലെ സ്ഥിരതാമസക്കാരനായ ഒരു വ്യക്തിയോ അംഗീകൃത ട്രാവൽ ഏജൻസിയോ വിനോദസഞ്ചാരിയെ സ്പോൺസർ ചെയ്യുകയും വേണമായിരുന്നു. ഈ രണ്ട് നിബന്ധനകളും എടുത്തു കളഞ്ഞതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കൂടും എന്നതിൽ തർക്കമില്ല. 2023 ലക്ഷദ്വീപ് സന്ദർശിച്ച ആഭ്യന്തര വിനോദസഞ്ചാരികൾ 46,000 ആയിരുന്നെങ്കിൽ 2024 അത് 67,000 ഉയർന്നു. ഈ നിരക്ക് അതിവേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ക്ലിയറൻസ് എടുത്തു മാറ്റിയത് ലക്ഷദ്വീപിലേക്ക് സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളിലുണ്ടാക്കാൻ പോകുന്ന അഭൂതപൂർവമായ മാറ്റങ്ങളെക്കുറിച്ച് ശ്രദ്ധയിലാദ്യം സന്തോഷ് ജോർജ് കുളങ്ങര.
1: ലക്ഷദ്വീപുകള് കേരളത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപ് സമൂഹമാണ്. അതായത് മലയാളികൾക്ക് ഒരു ദ്വീപ് സമൂഹത്തിലെ ടൂറിസം സാധ്യതകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത പ്രദേശം. നമ്മൾ കരീബിയൻ ദ്വീപുകളിലേക്കോ അല്ലെങ്കിൽ മാലദ്വീപ്സിലേക്കോ അല്ലെങ്കിൽ തായ്ലൻഡിന്റെ ഫുക്കറ്റ്, ഫിഫി പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോയാൽ കിട്ടുന്ന അനുഭവങ്ങൾ വേണമെങ്കിൽ ലഭ്യമാക്കാവുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. എന്നാൽ വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലമുള്ള പ്രദേശം നിലയിൽ അതിനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവിടേക്കുള്ള യാത്രയുടെ തടസ്സങ്ങൾ പലതും ഒഴിവാക്കി കൂടുതൽ സുഗമമായി സഞ്ചാരികൾക്ക് അവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ അവിടേക്ക് യാത്ര ചെയ്യും. അത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ വർദ്ധിപ്പ് വരുത്താൻ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ ശരിക്കും ടൂറിസം പ്രയോജനപ്പെടും. പക്ഷേ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ദ്വീപുകളിൽ ടൂറിസം വളർത്തണം, ഏതൊക്കെ ജനവാസ കേന്ദ്രങ്ങൾ മാത്രമാക്കി മാറ്റി നിർത്തണം, എവിടെയൊക്കെ ടൂറിസത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല എന്നതെല്ലാം ചേർത്ത ഒരു മാസ്റ്റർ പ്ലാൻ ലക്ഷദ്വീപിന് ഉണ്ടാക്കേണ്ടതുണ്ട്. കൂടാതെ ടൂറിസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ദ്വീപുകളിൽ ഏറ്റവും മികച്ച ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെയുണ്ടോ, ഈ നിബന്ധനകൾ മാറ്റുന്നതോടുകൂടി കൂടുതലായി ഒഴുകിയെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ മുതൽ അവിടെ ചെന്നാൽ താമസം

0: സൗകര്യങ്ങളും എന്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ എമർജൻസി ഇവാക്വേഷന് വരെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് മറ്റ് ലോകരാജ്യങ്ങളിലെ ടൂറിസത്തിലൂടെ അവർ വളർച്ച പ്രാപിച്ച ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലേക്ക് ഈ തടസ്സങ്ങൾ മാറ്റിയത് സ്വാഗതാർഹമായ നല്ലൊരു കാര്യമാണെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ലോക നിലവാരമുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആക്കി അതിനെ മാറ്റിയാൽ വലിയ സാധ്യതകളുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപിന്റെ ജനങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ പദ്ധതികൾ വ്യക്തമായ ലക്ഷ്യമില്ലാതെ ചെയ്താൽ അത് വലിയൊരു ദുരന്തമായി മാറാനും സാധ്യതയുണ്ടെന്നാണ് എന്റെ അഭിപ്രായം.
1: നീലക്കടലും വെളുത്ത മണൽത്തീരങ്ങളുമുള്ള പ്രകൃതിയുടെ ഒരു കൊച്ചു വിസ്മയമാണ് ലക്ഷദ്വീപ്. ഇപ്പോൾ ദ്വീപ് സന്ദർശനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ ഇല്ലാതായതോടെ മലയാളികൾ അടക്കം ലക്ഷദ്വീപിന്റെ ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ സഞ്ചാരികൾക്ക് ഇത് മികച്ച അവസരമാണ് ഒരുക്കുന്നത്. കവരത്തി നിവാസിയായ BMB രസ്വി:
2: അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. മനോഹരമായ മണൽത്തരികളും സുന്ദരമായ ബീച്ചുകളുമാണ് ലക്ഷദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത്.
3: ലക്ഷദ്വീപിൽ 32 ദ്വീപ് സമൂഹങ്ങളുണ്ട്. ഇതിൽ ആൾക്കാർ താമസിക്കുന്നത് 10 ദ്വീപുകളിലാണ്. ടൂറിസ്റ്റുകാരെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് ബംഗാരം ദ്വീപിലേക്കാണ്. മുമ്പുണ്ടായിരുന്ന പോലീസ് ക്ലിയറൻസിന്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഗവൺമെന്റ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മുഴുവൻ ലക്ഷദ്വീപിലേക്കും യാത്രക്കാർക്ക് എളുപ്പമായിട്ട് വരികയും അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാനും കഴിയുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നത്. എന്റെ ജന്മനാടായ കവർത്തി ലക്ഷദ്വീപിലെ തലസ്ഥാനം കൂടിയാണ്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ് കവർത്തിയിലുള്ളത്. ലഗൂൺ, ബീച്ച് മുതലായവ കണ്ട് ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കവർത്തിയിലുണ്ട്. യാത്രക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ സൗകര്യങ്ങളും കവർത്തിയിലുണ്ട്. വിനോദ സഞ്ചാരികൾക്ക് കവർത്തിയിലേക്ക് എത്താൻ കൊച്ചിയിൽ നിന്ന് ഇപ്പൊ വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടുകയാണെങ്കിൽ രാവിലെ തന്നെ കപ്പലിൽ കവർത്തിയിലെത്താൻ പറ്റും. വിമാനത്തിലാണെങ്കിൽ 1.5 മണിക്കൂർ മാത്രമാണ്. കൊച്ചിയിൽ നിന്നും ഗോവയിൽ നിന്നും അഗത്തിയിലേക്ക് അവിടെ നിന്നും പല ദ്വീപിലേക്കും വെസൽ മുഖേന എത്തിപ്പെടാൻ കഴിയും. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ലക്ഷദ്വീപിൽ ഇന്ന് നിലവിലുണ്ട്. ദ്വീപ് നിവാസികൾ എന്ന നിലക്ക് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ദ്വീപിലത്തെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലായിരിക്കണം എല്ലാ വിനോദസഞ്ചാരികളും ലക്ഷദ്വീപിലേക്ക് എത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് ദ്വീപിലെ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കും. കവരത്തി ദ്വീപ് 7 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. ഇവിടുത്തെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന ദ്വീപുണ്ട, മാസപ്പം, പീരപ്പം, ഇതൊക്കെ കവരത്തിയുടെ ഒരു പ്രത്യേകതയാണ്. ടൂണ പിക്കിൾസ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദ്വീപ് കൂടിയാണ് കവർത്തി ദ്വീപ്. പോലീസ് ക്ലിയറൻസിലുള്ള ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കിയതിന് എല്ലാ സഞ്ചാരികളെയും ലക്ഷദ്വീപിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുള്ളവർ പോലും ഔദ്യോഗികമായ കടമ്പകൾ മുന്നിലുള്ളത് കാരണം ലക്ഷദ്വീപ് സന്ദർശനം മാറ്റിവെച്ചവരാണ്. എന്നാൽ പുതിയ ഇളവുകൾ വരുന്നതോടെ യാത്രകൾ കൂടുതൽ സുഗമമാകും. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫരീദ് ഖാൻ ശ്രദ്ധയോട്:
4: കഴിഞ്ഞ 3-4 വർഷമായി ലക്ഷദ്വീപിൽ ടൂറിസം മേഖലയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി ആഫ്റ്റർ ദ വിസിറ്റ് ഓഫ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ വിസിറ്റും അതിനുശേഷം അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ വല്ലാത്തൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഒരു 4-5 ഫ്ലൈറ്റ്സ് കൂടുതൽ വന്നു. പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് അതിന് ലോക്കൽ എന്റർപ്രണേഴ്സ്, ജനങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അക്കോമഡേഷൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക്. അപ്പൊ ഇങ്ങനെ ഓരോ വളരെ നല്ല ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ ടൂറിസം മേഖലയുണ്ട്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ആസ്പെക്ട് ആയിരുന്നു എൻട്രി പെർമിറ്റ്. ഇപ്പൊ ഒരു ഇന്ത്യക്കാരൻ അവിടെ വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ആളുടെ സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിന്റെ സ്പോൺസർഷിപ്പോ, അതിന് പുറമെ പിന്നെ അവരുടെ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. സ്പോൺസറെ ഒഴിവാക്കി എന്ന് പറയുന്നത്, ഇന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ആണ് സ്പോൺസർ. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിന്റെയും ഓരോ വിസിറ്ററിന്റെയും റെസ്പോൺസിബിലിറ്റി ഇനി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെയാണ്. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്പോൺസർ ചെയ്യണ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോപ്പർട്ടി ഓണറാണ്, എന്റെ പ്രോപ്പർട്ടിയിൽ വരുന്ന ടൂറിസ്റ്റിനെ ഞാനായിരുന്നു നേരത്തെ സ്പോൺസർ ചെയ്യുന്നത്. അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, അത് നല്ലതായാലും ചീത്തയായാലും എന്തായാലും അത് ആ സ്പോൺസറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇന്നിപ്പോ അവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിനും ലക്ഷദ്വീപ് ഗവൺമെന്റ് ആണ് അവരുടെ സ്പോൺസർ. സോ ദാറ്റ് ഈസ് എ ബിഗ് പോസിറ്റീവ് തിങ്. അവരുടെ സെക്യൂരിറ്റിയാണ് അത്. അതിന് പുറമെ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, അത് ഗസ്റ്റിന് വരാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റിന് ഇനിയിപ്പോ

0: അവര് ഇവിടെ താമസിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും അവരുടെ അവിടെ വന്നിറങ്ങണ വന്നിട്ട് തിരിച്ചു പോകുന്ന ഡേറ്റ്സും വിസിറ്റ് ചെയ്യുന്ന ഐലൻഡ്സും ഇതൊക്കെ ഉൾപ്പെടുത്തി തന്നെ നേരിട്ട് എൻട്രി പെർമിറ്റ് അപ്ലൈ ചെയ്യുക. പോലീസ് ക്ലിയറൻസിന് ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ ലക്ഷദ്വീപ് പോലീസ് എന്ത് ചെയ്യും, ആ വരുന്ന ഗസ്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് അവരായിരിക്കും അതിന്റെ ഒരു എൻക്വയറി നടത്തുക. എന്തെങ്കിലും സസ്പീഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആൾക്കാരായിരിക്കും വരുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം വലിയൊരു ഡെവലപ്മെന്റ് ആണ് ടൂറിസം മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നെക്സ്റ്റ് വീക്ക് ഇപ്പൊ സീ പ്ലെയിൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതും പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. അപ്പോ കൊച്ചിയിൽ നിന്ന് നേരിട്ട് ഐലൻഡ്സിലേക്ക് വരാനുള്ള ഒരു ഇത് കാരണം നേരത്തെ അഗത്തിയിലും കവരത്തിയിലും മാത്രമായിരുന്നു ടൂറിസ്റ്റിന്റെ ഇൻഫ്ലോ കൂടുതൽ. കാരണം അഗത്തിയിലായിരുന്നു എയർപോർട്ട്, കവരത്തിയിൽ ക്യാപിറ്റൽ ഐലൻഡ് കാരണം അവിടേക്കായിരുന്നു കണക്ടിവിറ്റിയും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ റെഗുലർ ആയിട്ടുള്ളത്. ബട്ട് ഈ സീ പ്ലെയിൻ വരുന്ന കാരണം ഇന്ന് മൾട്ടിപ്പിൾ ഐലൻഡ്സ്, ഒരു അഞ്ചാറ് ഐലൻഡ്സിലേക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടുത്തെ ടൂറിസം വരുന്നതും തൊഴിൽ അവസരങ്ങൾ വരുന്നതും ഇൻകം കൂടുന്നതൊക്കെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഒരു ഐലൻഡിൽ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ലിമിറ്റ് ഉണ്ട്. ഒരേ സമയത്ത് ഇത്ര ടൂറിസ്റ്റേ ഒരു ദിവസം ഐലൻഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. കാരണം അവിടെ അവിടുത്തെ വെള്ളവും പവറിന്റെ ഇതും അവിടെ ക്യാരിയിങ് കപ്പാസിറ്റിയും ബേസ് ചെയ്തിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ആസ് എൻ ഐലൻഡർ, ആസ് എ ടൂറിസം എന്റർപ്രണർ എന്നെ പോലുള്ള ഒരു ഭയങ്കര ഹാപ്പിയാണ്.
1: അറബിക്കടലിലെ പച്ച നിറമുള്ള പവിഴപ്പുറ്റ് ദ്വീപ് സമൂഹമായ ലക്ഷദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം ഇനി എളുപ്പമാവുകയാണ്. PCCയും സ്പോൺസർഷിപ്പും ഒഴിവാക്കി ടൂറിസം രംഗത്ത് കുതിച്ചുകയറ്റം നടത്താനാണ് ദ്വീപ് ഭരണാധികാരികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സാങ്കേതികതയുടെ നൂലാമാലകൾ അഴിയുമ്പോൾ സഞ്ചാരികളുടെ പ്രവാഹം പതിന്മടങ്ങ് വർദ്ധിക്കും. ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കുന്നതോടെ പവിഴപ്പുറ്റുകളുടെ മനോഹാരിത ഏവർക്കും എളുപ്പത്തിൽ ആസ്വദിക്കാൻ കഴിയും. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ദ്വീപ് സർക്കാർ വരുത്തിയിട്ടില്ലെന്നതും ഏറെ പ്രയോജനകരമാണ്. സഞ്ചാരപ്രേമികൾക്ക് ഇതൊരു സുവർണാവസരമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: കോവൂർ റൂക്സ് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമിയിൽ 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം രാവിലെ 9 നടക്കും. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രാവിലെ 10:30. തളി ജൂബിലി ഹാളിൽ രാവിലെ 11 സംസ്ഥാന റേഡിയോളജി കോൺഫറൻസ് നടക്കും. റാംമോഹൻ റോഡിലെ ജനം ഓഫീസിൽ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഒഫീഷ്യൽ വോളണ്ടിയർമാരുടെ മീറ്റപ്പ് രാവിലെ 11:00. ട്രെയിൻ സമയം രാവിലെ 8:07 മുംബൈ ലോകമാന്യതിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:41 വൈകിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിച്ചുകൊണ്ട് ഓടുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ബുധൻ ശനി ദിവസങ്ങളിൽ കാലത്ത് 6:25 ശ്രദ്ധ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത്
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമ ബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. ഡെസ്ക് റിപ്പോർട്ട്.
3: നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കലക്ടർമാരുടെ ചേംബറിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാപന മേധാവികൾ വഴി ഉത്തരവ് കൈപ്പറ്റാം. ഉത്തരവുകൾ ലഭിച്ചെന്ന് തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 നിരോധനം. കള്ളുഷാപ്പുകൾ, ബീവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം.
2: വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ യുസി കോളേജ്, കോതമംഗലം എംഎ കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24 വോട്ടെണ്ണം. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. രണ്ടാംഘട്ടത്തിൽ ഏപ്രിൽ 29 ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിനു പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സൈനികർ അസാമാന്യ ധീരതയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രകടിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ചു

വെച്ച ശൗര്യ സന്ധ്യയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് മെയ് 7 ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. 4 ദിവസം നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചു. ഇന്ത്യൻ സായുധസേന യുദ്ധമുഖത്തും പ്രതിക്ഷോഭ ഘട്ടങ്ങളിലും ഒരേപോലെ ധൈര്യവും പോരാട്ടവീര്യവും പ്രകടമാക്കുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലാണ് ജില്ലാ റിസർവ് ഗാർഡിലെ 4 പേർക്ക് അപകടമുണ്ടായത്. 1 ഇൻസ്പെക്ടർക്കും 3 കോൺസ്റ്റബിൾമാർക്കുമാണ് ജീവഹാനിയുണ്ടായത്. മേഖലയിൽ കുഴിച്ചിട്ടിരുന്ന മൈനുകൾ നിർവീര്യമാക്കുന്ന ശ്രമത്തിലായിരുന്നു സുരക്ഷാ സൈനികർ. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1.5 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ID, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 ടൺ പാചകവാതകവുമായി MD സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13 കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈയിൽ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഇംഗ്ലണ്ടിൽ June 12 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ മത്സരങ്ങൾ. Group 1 ഇടം നേടിയ ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 പാകിസ്ഥാനെതിരെയാണ്. 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. രാവിലെ മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. May 6 ചാമ്പ്യൻഷിപ്പ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12 കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു ഡിജോ കാപ്പിന്റെ അന്ത്യം. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കോഴത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തും. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഖനിയടി വെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതലെടുക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് മാങ്ങ വിൽപ്പന.
പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ

0: 10 പേരെ തെരുവ് നായക അടിച്ചു. പരിക്കാറ്റ് 7 പേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പേരെ പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28 അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിനൊടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ. അഥ വാർത്താഃ. നിർവാചനായോഗേന പശ്ചിമബംഗാളസ്യ ഫാൽട്ടാ വിധാനസഭാക്ഷേത്രെ സഹായക മതദാനകേന്ദ്രാണി സമേത്യ സർവേഷു 85 മതദാനകേന്ദ്രേഷു പുനർമതദാനായ ആദേശ പ്രദത്തഃ. ആയോഗേന ഉക്തം യത് ബുധവാസരെ ഫാൽട്ടാ വിധാനസഭാക്ഷേത്രെ ബൃഹത് സംഖ്യായാം മതദാനകേന്ദ്രേഷു മതദാനാവധൌ നൈർവാചനികാപരാധ ലോക്താന്ത്രിക പ്രക്രിയായാം വിഘ്നതാ ച ജാതാ. അസ്യ മാസസ്യ ഏകവിംശതി ദിനാങ്കേ സർവേഷു മതദാനകേന്ദ്രേഷു പ്രാതഃ 7 സായം 6 യാവത് നൂതന മതദാനം ഭവിഷ്യതി. മതഗണന മെയ് മാസസ്യ 24 ദിനാങ്കേ ഭവിഷ്യതി. പശ്ചിമബംഗാളെ ദക്ഷിണ ചതുർവിംശതി പരഗന ജനപദസ്യ 15 മതദാനകേന്ദ്രേഷു ഹ്യഃ ജാതെ പുനർമതദാനെ പ്രായഃ 90% യാവത് മതദാനം ജാതം. ദ്വയോഃ വിധാനസഭാക്ഷേത്രയോഃ പുനർമതദാനം ശാന്തിപൂർണരീത്യാ സമ്പന്നതാംഗതം. നിർവാചനായോഗേന സംബദ്ധ നിർവാചനാധികാരിഭിഃ പര്യവേക്ഷകൈഃ ച പ്രാപ്ത പ്രതിവേദനാനാം ആധാരേ പുനർമതദാനസ്യ ആദേശഃ പ്രദത്തഃ ആസീത്. പശ്ചിമബംഗാള കേരള തമിഴ്നാടു അസമേഷു കേന്ദ്രശാസിത പ്രദേശേ പുഡുചേരി ഇത്യത്ര സഞ്ജാതേഭ്യഃ വിധാനസഭാ നിർവാചനേഭ്യഃ മതഗണന ശ്വഃ ഭവിഷ്യതി. നിർവാചനായോഗേന പശ്ചിമബംഗാള നിർവാചനേഷു കേവലം കേന്ദ്രപ്രശാസനസ്യ കർമ്മചാരിണഃ മതഗണനായാഃ പര്യവേക്ഷകരൂപേണ നിയുക്താഃ. നിർവാചനായോഗസ്യ അസ്മിൻ നിർണയെ ഭാരതസ്യ സർവോച്ചന്യായാലയഃ ഹസ്തക്ഷേപം കർത്തും നിരാകൃതവാൻ. ന്യായമൂർത്തി പി എസ് നരസിംഹ ന്യായമൂർത്തി ജോയ് മല്യബാഗചി ചേത്യേതയോഃ പീഠേന നിർദ്ദേശഃ ദത്തഃ യത് ആയോഗസ്യ ദിങ്നിർദ്ദേശാനാം പാലനം കഠോരതയാ ഭവേത്. സ്നാതക ചികിത്സാ ശിക്ഷായാം പ്രവേശായ നീറ്റ് യുജി ഇതി രാഷ്ട്രീയ പാത്രതാ സഹ പ്രവേശ പരീക്ഷ അദ്യ ആയോജയിഷ്യത്തെ. പരീക്ഷ മധ്യാഹ്നെ 2 സായം 5 യാവത് പ്രചലിഷ്യതി. നീറ്റ് ഇത്യേതസ്യ സൂചനാനുസാരേണ പരീക്ഷാകേന്ദ്രെ പ്രവേശാനുമതിഃ മധ്യാഹ്നെ 12 യാവദേവ ഭവിഷ്യതി. നീറ്റ് യുജി ഇത്യേതസ്യ ആയോജനം രാഷ്ട്രീയ പരീക്ഷണ സംസ്ഥയാ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രാലയസ്യ ശിക്ഷാമന്ത്രാലയസ്യ ച അനുമോദനേന സ്നാതക ചികിത്സാ ശിക്ഷായാം പ്രവേശായ 2000 ഭവതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യം ഇത്യേതസ്മൈ ഡോക്ടർ ജോറം അനിയ ഇത്യസ്യൈ ച നീത്യായോഗസ്യ പൂർണ്ണകാലിക സദസ്യത്വേന നിയുക്ത്യർത്ഥം ശുഭകാമനാം പ്രദത്തവാൻ. സാമാജിക സഞ്ചാരപട്ടലെ ഏകസ്മിൻ സന്ദേശേ ശ്രീമോദിനാ ഉക്തം യത് തയോഃ സമൃദ്ധാനുഭവഃ വിഭിന്ന പ്രകരണേഷു ഗഹനഃ അവബോധഃ നീതി നിർമ്മാണം സുദൃഢം കരിഷ്യതി. അസൌ വിശ്വാസം പ്രകടിതവാൻ യത് തയോഃ യോഗദാനേന വിഭിന്ന ക്ഷേത്രേഷു നവാചാരഃ വികാസഃ ച വർദ്ധിഷ്യേതി.

0: दी। विदेश मंत्री डॉक्टर एस जयशंकर जमैका सूरीनाम त्रिनिदाद टोबैगो चेत्ये देशां आधिकारिक यात्रायै प्रस्थास्यति। एषा यात्रा अस्य मासस्य दशदिनांकं यावत् प्रचलिष्यति। गिरमिटिया समुदायानाम् उपस्थितेः कारणादेव एतेषां देशानां भारतेन सह विशिष्टः सम्बन्धः अस्ति। विदेशमन्त्रालयेन स्वीये वक्तव्ये उक्तं यत् यात्रावधौ डॉक्टर जयशंकरः त्रिदेशानां नेतृत्वैः सह मेलनं करिष्यति। आईपीएल इति क्रिकेट प्रतिस्पर्धायां चेन्नईस्थे एमए चिदंबरम क्रीडांगणे चेन्नई सुपर किंग्स दलेन मुंबई इंडियंस दलम अष्टस्तोभिः पराजितम्। हैदराबादस्य राजीव गांधी अंतर्राष्ट्रीय क्रीडांगणे मध्याह्ने 3:30 सनराइजर्स हैदराबाद दलम कोलकाता नाइट राइडर्स दलम सम्मुखीकरिष्यति। तत्रैव अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे सायं 7:30 गुजरात टाइटन्स दलम पंजाब किंग्स दलम सम्मुखीकरिष्यति। इति वार्ताः।
1: आकाशवाणी कोझिकोड।
2: ओपन फोरम तुरसिन्दे तुरमुखंगल
3: ഭരണിക്കാവ് കുന്നേൽ ചക്കാലയത്ത് ജോൺ മത്തായിയുടെയും അച്ഛയം എന്ന മറിയാമ്മയുടെയും മക്കളിലൊരാൾ കുര്യാക്കോസ് ഒരു ഡ്രോയിങ് മാസ്റ്ററായിരുന്നു. ചിത്രകാരനായ പൊറഞ്ചുകുട്ടി അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തുമായിരുന്നു. ഇവരൊരുമിച്ച് വീട്ടിലെ മുറിക്കകത്തിരുന്ന് ചിത്രരചനയെക്കുറിച്ചും ചിത്രകലയെക്കുറിച്ചും പലപ്പോഴും ധാരാളം സംസാരിക്കാറും ചില വരകളിൽ തങ്ങളുടെ സാധകം നിവർത്തിക്കുകയും ചെയ്യാറുണ്ടായിരുന്നത് അനുജൻ നോക്കിക്കണ്ണുമായിരുന്നു. അനുജന് കൺമുമ്പിൽ എന്ത് കാഴ്ച വന്നുപെട്ടാലും അതിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നൊരു നിരീക്ഷണ ശക്തി, അതിനുള്ള ഒരു ത്വര ജന്മസിദ്ധമായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ അനുജൻ ജനിച്ചപ്പോൾ മാതാപിതാക്കൾക്ക്, ജോൺ മത്തായിക്കും ആച്ചിയമ്മയ്ക്കും, ആഗ്രഹം ഈ മകനെ ഒരു വൈദികനാക്കണമെന്നായിരുന്നു. അതുകൂടെ മനസ്സിൽ കണ്ടിട്ടാകണം അവരതിനെ ഈശോയുടെ ദാസൻ എന്ന അർത്ഥത്തിൽ യേശുദാസൻ എന്ന് പേരിട്ടത്.
2: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
3: ഈ വരകളുടെയെല്ലാം മുനവഴികൾ ഒരു രസത്തിന് വേണ്ടി ജന്മസിദ്ധമായ ആ ത്വരയുടെ കൂടി ഒരു പ്രേരണയാൽ മനസ്സിൽ യേശുദാസൻ പകർത്തി കോറിയിടുമായിരുന്നു. ചങ്ങാതിക്ക് പക്ഷേ താല്പര്യം എൻജിനീയറിങ്ങിലായിരുന്നു. കണക്കുകളും കണക്ക് തെളിക്കുന്ന സൂത്രവാക്യങ്ങളുമായിരുന്നു പുള്ളിയുടെ പഠനത്തിലെ ആകർഷണ ബിന്ദു. ഭരണിക്കാവ് പ്രൈമറി സ്കൂളിൽ ചിലപ്പോഴൊക്കെ അധ്യാപകരെത്താൻ വൈകുമായിരുന്നു അത്രേ. മറ്റു കുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങി കൊത്താങ്കല്ലും സാറ്റും കളിച്ച് തിമർക്കുമ്പോൾ ഈ ചങ്ങാതി സ്കൂൾ മുറ്റത്തെ പഞ്ചാര മണലിൽ ചെന്ന് കുന്തിച്ചിരിക്കും. ഉള്ളിൽ ജ്യേഷ്ഠൻ കുര്യാക്കോസിന്റെ മുറിയിൽ നിന്ന് പകർത്തി പകുത്ത് മനസ്സിൽ കോറിയിട്ടിരുന്ന വരമനത്തുമ്പുകൾ ഒരു എക്കള് പോലെ തികട്ടി വരുമ്പോൾ വിരലുകൾ കൊണ്ട് അദ്ദേഹം മണലിൽ ചിത്രങ്ങൾ വിടർത്തുമായിരുന്നു. പരിചിത കാഴ്ചകളും മുഖങ്ങളുമാണ് ചിത്രങ്ങളിൽ എപ്പോഴും ഉണ്ടാവുക. മലയാളം ടീച്ചറുടെ മൂക്കുത്തിക്കൊരു അകമ്പടി പോലെ തവിട്ടു നിറമുള്ള ഒരു അരിമ്പാറ, കണക്ക് മാഷിന്റെ ചെവിവട്ടം മുകളിൽ പെരുക്കപ്പട്ടികയിലെ ഗുണന ചിഹ്നം പോലെ എഴുന്ന ചില രോമരൂപങ്ങൾ, ചൂരൽവടി മുംബൈയും താൻ പുറകെയുമായി ഗാർഡ് ഓഫ് ഓണറിനെത്തുന്ന ഹെഡ്മിസ്ട്രസ്, കനറ്റിങ്കരയിലെ കയറ് കപ്പിയോട് ചേർന്ന് ഉരുമുന്ന താഴെ മാങ്കൊമ്പിലെ പച്ച മാങ്ങക്കുല. ടീച്ചറെത്തും വരമുറിയും. വരയാനായി പരതുന്ന കണ്ണുകൾ പക്ഷെ മുറിഞ്ഞിരുന്നില്ല, അവ പരതൽ തുടർന്നുകൊണ്ടേയിരുന്നു. കോളേജിലെത്തി കണക്ക് മുഖ്യ വിഷയമായി ബിരുദമെടുത്തു. സ്വപ്നം എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനമായിരുന്നല്ലോ. ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനത്തിന് ശ്രമിച്ചു, ലഭിച്ചില്ല. സങ്കടം തേമ്പുന്ന മനസ്സുമായി വീട്ടിലേക്ക് പോകുവാൻ തിരിഞ്ഞു നടക്കുമ്പോൾ എതിരെ അതാ ജനയുഗത്തിൻ്റെ ഓഫീസ്. മനസ്സിനൊരു ഡൈവർഷൻ ആവട്ടെ എന്ന് കരുതി നേരെ അകത്തേക്ക് കയറി. അവിടെ എൻ ഗോപിനാഥൻ നായരുണ്ട്, കാമ്പിശ്ശേരി കരുണാകരനുണ്ട്, തെങ്ങമ്മം ബാലകൃഷ്ണനുണ്ട്. ഇവരിൽ എൻ ഗോപിനാഥൻ നായർക്ക് ജ്യേഷ്ഠൻ കുര്യാക്കോസിനെ അറിയാം.

വിഷയമായിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവ്വം ചോദിച്ചു, കുര്യാക്കോസിൻ്റെ അനിയൻ എങ്ങനെയാ, വരയുണ്ടോ? ഒരു നിമിഷം ഒന്ന് ആ മൂന്ന് പേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വരാം ഇല്ലെന്നില്ലെന്നില്ല. അതായത് വര ഏകാഗ്രമായൊരു തപസ്യയായി വരിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വരയുടെ കണികകൾ കിടന്നിങ്ങനെ തളമറിയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് വരയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുസൃതിയോടെ അവിടെ വരച്ചത് ഗോപിനാഥൻ നേരെ തന്നെയാണ്. ആ വരയിൽ ചില ലാളിത്യവും അതോടൊപ്പം തന്നെയുള്ള ചില വ്യംഗ്യങ്ങളും ഈ ഗോപിനാഥൻ നായരുടെ അകസത്തെ കൂടി ഏതാനും രേഖകളിലൂടെ നിവേശിപ്പിച്ചു കൊണ്ടുള്ള നിബന്ധിച്ചു കൊണ്ടുള്ള വരയുടെ രീതികൾ അമ്പശ്ശേരിക്ക് കൗതുകകരമായി തോന്നി. തെങ്ങമ്മത്തിനും അവർ പറഞ്ഞു, ഇടയ്ക്ക് ചില ചിത്രങ്ങൾ ഇതുപോലെ രേഖാചിത്രങ്ങളായി വരച്ചു കൊണ്ടുവരും. അത് അദ്ദേഹം അനുസരിച്ചു. ആ വരയ്ക്കൊരു പ്രത്യേകത കണ്ടവർക്കെല്ലാം തോന്നി. വളരെ ലളിതമാണ്, ഡയറക്റ്റാണ്, പക്ഷേ ആന്തരികമായ സൂക്ഷ്മാംശങ്ങളിലേക്ക് ആ നേർവരകളുടെ കുനിപ്പും വളവും വ്യംഗ്യങ്ങളും കടന്നു ചെല്ലുന്നു. ആന്തരികതയെക്കുറിച്ചുള്ള നല്ല അവബോധമുണ്ടെങ്കിലേ ഇത്ര ലളിത കൃത്യമായി വരയ്ക്കാൻ കഴിയൂ. അവിടെ തുടങ്ങി യേശുദാസിൻ്റെ പിന്നീട് ഇതിഹാസ സമാനമായി വളർന്ന കാർട്ടൂൺ കർമ്മകാന്ഡം. ജനകീയം വാരികയായിരുന്നു യേശുദാസിൻ്റെ കാർട്ടൂൺ ഭൂമിക. ഒരുപക്ഷേ നമ്മുടെ ഇവിടെയുള്ള ആദ്യത്തെ ഏക കഥാപാത്ര പോക്കറ്റ് കാർട്ടൂൺ അദ്ദേഹം ജനകീയത്തിൽ വരച്ചു തുടങ്ങിയ കാർട്ടൂൺ പരമ്പരയാണ്. ചന്തു, കിട്ടുമാൻ, അതെല്ലാം മലയാളികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായി. ചന്തു എന്ന കഥാപാത്രത്തിന് ആ പേര് നൽകിയത് വൈക്കം ചന്ദ്രശേഖരൻ നായരാണ്. കിട്ടുമാൻ എന്ന പേര് തെങ്ങമ്മത്തിൻ്റെ സംഭാവനയായിരുന്നു. മിസ്സിസ് നായർ എന്ന പേരിൽ പിന്നീട് വളരെ പ്രസിദ്ധമായ ഒരു കാർട്ടൂൺ പരമ്പര അദ്ദേഹം മനോരമ സേവന കാലഘട്ടത്തിൽ വനിതയ്ക്ക് വേണ്ടി വരച്ചിരുന്നു. ആ പേര് സജസ്റ്റ് ചെയ്തത് ബി ബി കെ നായരാണ്. ഒരു ജുബ ചേട്ടനുണ്ട് യേശുദാസിൻ്റെ തുല്യ പ്രസിദ്ധി നേടിയൊരു കഥാപാത്രം. അത് കാർട്ടൂൺ ആസ്വാദകരിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ഭേദപ്പെട്ടതെന്ന് തോന്നുന്നതോ ആ നറുക്കെടുത്താണ് തീരുമാനിച്ചത്. ആ നറുക്ക് വീണത് പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയി മാറിയ യേശുദാസിൻ്റെ ആത്മസുഹൃത്ത് കൂടിയായ വയലാർ രവിക്കാണ്. ആദ്യം യേശുദാസൻ എന്ന പേരിലല്ല അദ്ദേഹം വരച്ചിരുന്നത്. ആദ്യകാല കാർട്ടൂണുകൾ കെ കെ നായർ, സണ്ണി എന്നീ പേരുകളിലാണ് വരച്ചത്. 1963 ഡൽഹിയിലെ ശങ്കേഷ് വീക്കിലിയിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥനായി വരയുടെ ലാവണത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒ വി വിജയൻ ജോലി ഒഴിവായി മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞപ്പോൾ ആ ഒഴിവിൽ അവിടെ നിയമിച്ചത് യേശുദാസിനെയാണ്. അദ്ദേഹം അവിടെ 6 വർഷം തുടർന്നു. കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ കാർട്ടൂണിസ്റ്റിൻ്റെ, കാർട്ടൂൺ ആചാര്യൻ്റെ ശിക്ഷണത്തിന് കീഴിൽ നലം തകഞ്ഞ കാർട്ടൂണിസ്റ്റായിട്ടാണ് മടങ്ങുന്നത്. മടങ്ങുമ്പോൾ ഗുരുമുഖത്തു നിന്ന് ലഭിച്ച ഒരു ഉപദേശം, അത് ജീവിതവ്രതം പോലെ യേശുദാസൻ തൻ്റെ വരകളിലൂടെ എന്നും നിവർത്തിച്ചു പോന്നു. ചിന്തിപ്പിച്ചുകൊണ്ട് ചിരിപ്പിക്കലല്ല, ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഒരു നല്ല കാർട്ടൂണിൻ്റെ ലക്ഷ്യം. ഡൽഹി വിട്ട് വരുമ്പോൾ ഈ ഉപദേശവും പിന്നെ ജീവിത പങ്കാളിയായി റെയിൽവേയിൽ ജോലിയുണ്ടായിരുന്ന മേഴ്സിയെയുമാണ് അദ്ദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ആരെ കാണുമ്പോഴും അതിസൂക്ഷ്മമായ ദൃഷ്ടികളോടെ ഏകാഗ്രതയോടെ അവരെ അദ്ദേഹം അളന്ന് കുറിച്ചെടുക്കും. സംവിധായകൻ മോഹനുമായി കുറേ നേരം സംസാരിച്ചിരുന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിയ മോഹൻ്റെ മുഖത്തും ഈശയ്ക്കും മൂക്കിനും ഇടയിലായിട്ടൊരു കറുത്ത മറുകുള്ളതാവും. അല്ലെങ്കിൽ ഭരതനുമായി ഏറെ നേരം സംസാരിച്ച് കഴിഞ്ഞ് പോരുമ്പോൾ ഭരതനുമായി അതിലേക്കാൾ എത്രയേറെ കൂടുതൽ അടുത്ത ഇടപഴകിയുള്ള ഞാനടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയ അദ്ദേഹത്തിൻ്റെ പല്ലുകളുടെ മുൻനിരയ്ക്കിടയിലുള്ളൊരു വിടവാണ് യേശുദാസിൻ്റെ കണ്ണിൽപ്പെടുക. കെ ജി ജോർജിൻ്റെ മുഖത്ത് അരിമ്പാറയുണ്ടെന്നുള്ളത് ഒരുപക്ഷെ സെൽമ പോലും ശ്രദ്ധിക്കുന്നത് യേശുദാസൻ വരയിലൂടെ അത് അടയാളപ്പെടുത്തുമ്പോഴാണ്. ആരുടെങ്കിലും ഒരു കാലിന് അല്പം നീളക്കുറവുണ്ടെങ്കിൽ അത്, ഊനുണ്ടെങ്കിൽ അത്, ഇതെല്ലാം ആദ്യമേ തന്നെ തൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ കോറിയിടുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കരുണാകരനെ വരച്ചപ്പോൾ ആ മറുകിന് ഇത്ര പ്രാധാന്യം കിട്ടിയത്. ഉമ്മൻചാണ്ടിയെ വരച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടേക്ക് അനുസരണയില്ലാതെ ചാടി വീണ് കിടക്കുന്ന മുടിച്ചുരുളുകൾക്ക് ഇത്ര പ്രാമുഖ്യം ലഭിച്ചത്, നായനാരുടെ ചെവിയുടെ പുറത്തുള്ള രോമങ്ങൾ എപ്പോഴും എഴുന്നു നിന്ന് നായനാരെ നയിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ നമ്മൾ യേശുദാസിൻ്റെ വരകളിലൂടെ നായനാരെ അറിഞ്ഞത്, ഈ നമ്പൂതിരിയുടെ ഈ നമ്പൂരിത്വത്തെ വരയുടെ നാലിലൊന്നിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് അതിനപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയെയും രസികത്വം

0: ശ്രദ്ധയും വരകളിലൂടെ നിവേശിപ്പിക്കുവാൻ യേശുദാസൻ അനായാസേന കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം വരയ്ക്കുന്ന എന്ത് തോന്നി വരയോട് ചേർത്ത് രൂപങ്ങളോട് ചേർത്ത് ഇണക്കി ചേർക്കുന്ന ചെറിയ ചെറിയ തോങ്ങലുകളിൽ പോലും ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ശ്രദ്ധയിലേക്കും ജീവിത വ്യാപനങ്ങളിലേക്കുമുള്ള ഒരുപാട് വ്യംഗ്യമായ ചൂണ്ടലുകളുണ്ടായിരുന്നു. ആക്ഷേപഹാസ്യത്തിന് തൻ്റെ വരകളിലൂടെയും അവയ്ക്കനുബന്ധമായി താൻ എഴുതിയ വരികളിലൂടെയും പുതിയ പര്യായങ്ങൾ തീർത്തിട്ടാണ് യേശുദാസൻ തൻ്റെ കർമ്മകാന്ഡം മുഴുമിപ്പിക്കുന്നത്. പ്രസാദാത്മകമായ വിമർശനമാണ് ആക്ഷേപഹാസ്യം എന്നതിൻ്റെ ഏറ്റവും സൗമ്യമായ ഭാവമായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ ഈ സ്ഥിരം ജോലികൾ തന്നെ ആശ്രയിക്കാതെ വന്ന ഒരു ഘട്ടത്തിൽ അസാധു എന്ന പേരിൽ ഒരു കാർട്ടൂൺ മാസിക അദ്ദേഹം നാട്ടിൽ നിന്നുകൊണ്ട് സ്വയം പ്രസാദനം ചെയ്തിറക്കി. നല്ല കച്ചവടക്കാരൻ ആ നിലയിലാകാതിരുന്നത് കൊണ്ട് വലിയ നഷ്ടത്തിൽപ്പെട്ട് എന്ത് വേണമെന്നറിയാതെ അന്തിച്ച് നിൽക്കുമ്പോഴാണ് എസ് സി ജോസ് ടെലക്സ് എന്ന പേരിൽ നടത്തി വന്നിരുന്ന പത്രവുമായി ബന്ധപ്പെട്ട് അതിന് സമാന്തരമായി അസാധു ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. അങ്ങനെ യേശുദാസൻ കൊച്ചിയിലേക്ക് ചേക്കേറി. എനിക്ക് ഓർമ്മയുണ്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ചെറിയ കെട്ടിടത്തിലെ അച്ചുകൂടത്തിന് അരികിലുള്ള വരാന്ത, അത് കമ്പിവേലികൾ കൊണ്ട് വാളപ്പ് ചെയ്ത് അവിടെയുള്ള ഒരു മേശയും കസേരയുമായി യേശുദാസൻ ഇരിക്കുമായിരുന്നത്. അങ്ങനെ അസാധു കൊതിച്ചു കയറി ഒരു വലിയ വിജയമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെയും പി സി ചാക്കോയുടെയും കെ ബാബുവിൻ്റെയും എല്ലാം സഹയാത്രികനായിരുന്ന എലിയാസ് ഈരാളി എന്നൊരു ചെറുപ്പക്കാരൻ സിനിമയിലേക്ക് ചുവട് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം യേശുദാസിൻ്റെ വലിയ സുഹൃത്തും ഒരു വത്സര ശിഷ്യനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രേരണയോടുകൂടിയാണ് അദ്ദേഹം കട്ട് എന്ന പേരിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂൺ മാസിക വിഭാവനം ചെയ്യുന്നതും. ഈരാളി പ്രസാധകനും യേശുദാസൻ മുഖ്യ പത്രാധിപരുമായി കട്ട് എന്ന പേരിൽ ഒരു കാർട്ടൂൺ മാസിക സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നത് കമലഹാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നായിരുന്നു. കമലഹാസൻ തൻ്റെ കുട്ടിക്കാലത്തെ പരിപൂർണ നഗ്നനായി നിൽക്കുന്ന 3 വയസ്സോ 4 വയസ്സോ ഉള്ള കാലഘട്ടത്തിലെ ഒരു ചിത്രം യേശുദാസന് കൈമാറി. പിറ്റേലൊക്കെ മസാദുവിൽ അത് അച്ചടിച്ചു വരുമ്പോൾ പരിപൂർണ നഗ്നനായി നിൽക്കുന്ന കമലഹാസന്റെ ഈ ബാല്യകാലത്തെ ഫോട്ടോയുടെ തലയിൽ മുതിർന്ന കമലഹാസന്റെ തല വെട്ടിയൊട്ടിച്ചുകൊണ്ടുള്ള കാർട്ടൂണാണ് വായനക്കാർക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ എന്ത് കിട്ടുന്നതിലും അതിനോട് ചേർത്ത കഥാപാത്രത്തിന്റെ ആ ഒറിജിനൽ കഥാപാത്രത്തിന്റെ ജീവിതത്തിന്റെ ചില അംശങ്ങൾ കൂടി ചേർത്ത് ചാലിച്ച് അതിൽ ചിരിയുടെ വ്യംഗ്യമുണ്ടാക്കുക എന്ന് പറയുന്നത് യേശുദാസിന്റെ സവിശേഷതയായിരുന്നു. കാൽനൂറ്റാണ്ട് കാലം അദ്ദേഹം മനോരമയുടെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. പിന്നീട് മെട്രോ മനോരമയിലും ദേശാഭിമാനിയിലും കുറെ കാലം വർക്ക് ചെയ്തു. ഏതായാലും പ്രഥമ ദൃഷ്ടി, അണിയറ, പോസ്റ്റ്മോർട്ടം, വരയിലെ ലീഡർ, വരയിലെ നയനാർ എന്നീ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ആത്മകഥാംശമുള്ള ഒരു പുസ്തകത്തിന്റെ രചനയിലായിരുന്നു അവസാന നാളുകളിൽ അദ്ദേഹം. ഏതായിരുന്നാലും അദ്ദേഹം വരയും ചിരിയും ചേർന്ന് ചിന്തയോടും ഇടക ചേർത്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. യേശുദാസിൻ്റെ വരകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നമ്മളെ കഥാപാത്രമാക്കുമ്പോൾ അത് വളരെ ആഹ്ലാദകരമായ ഇടചേർക്കലല്ലെങ്കിൽ നമുക്ക് ഈർഷ്യ തോന്നിയെന്ന് വരാം. പക്ഷെ ഒരിക്കലും മുറിവേൽക്കുക എന്ന അനുഭവം ഉണ്ടാവില്ല. ഊണ്ടിയാനല്ല, മുറിവേൽപ്പിക്കാനല്ല കാർട്ടൂൺ ശ്രമിക്കേണ്ടത്. കാർട്ടൂൺ കൊണ്ട് അലോസരപ്പെടുത്തി ഉണർത്താം. കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരു വലിയ ആയുധമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഏറ്റവും സൗമ്യമായി മനസ്സിൻ്റെ അകഭിത്തികളെ ഉണർത്തും വിധം നിയോഗിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ ശൈലി. ആ ജീവിതത്തിൻ്റെ ശൈലിയും സൗമ്യതയുടെ ആവരണമണിഞ്ഞ ഇതേ വിധത്തിലുള്ള ഒരു പരിഭാഗം ആർജിച്ചിരുന്നു. ജീവിതം കൊണ്ടും വര കൊണ്ടും വരി കൊണ്ടും ആ മനുഷ്യൻ തൻ്റെ ചുറ്റുവൃത്തത്തിലുള്ള സമൂഹത്തെയാണ് കോറിയിട്ടത്. മൂർച്ചയുള്ള മുനമൂർച്ചയുള്ള വരയുടെയും വരിയുടെയും ഈശവലിയാറിന് പടത്തലവന് സ്വസ്തി.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. അടിനോട് ഹൈപ്പർ ട്രോഫി അഥവാ അടിനോട് ഗ്രന്ഥികളിലെ നീർക്കെട്ട്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പയ്യോളി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംന സജാദ്.
1: അഡിനോയിഡ് ഗ്രന്ഥികൾ സാധാരണയായി കാണപ്പെടുന്നത് മൂക്കിന് പിറകുവശത്തായി, അതായത് നേസോഫാരിങ്സ് കഴിഞ്ഞ് തൊണ്ടയുടെ ഭാഗം തുടങ്ങുന്നിടത്താണ്. ടോൺസിൽ ഗ്രന്ഥികൾക്ക് മുൻപായി സ്ഥിതി ചെയ്യുന്ന ഇവയ്ക്ക് അവയുമായി വളരെയധികം സാദൃശ്യമുണ്ട്. കുട്ടികളിലെ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ ടോൺസിൽ ഗ്രന്ഥിയോടൊപ്പം സുപ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണിത്. കുഞ്ഞു ജനിച്ച് 5 മുതൽ 7 വയസ്സുവരെ ഇതിൻ്റെ വലുപ്പം കൂടുകയും അതിനുശേഷം സാധാരണയായി ഇവ ചുരുങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ മുതിർന്നവരിൽ അഡിനോയിഡ് ഗ്രന്ഥികൾ കാണാറില്ല. രോഗപ്രതിരോധ ശേഷിയിൽ നിർണായകമായ പങ്ക് അഡിനോയിഡ് ഗ്രന്ഥികൾ വഹിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ രോഗാണുക്കളോടുള്ള സമ്പർക്കം മൂലം അവ ഇൻഫെക്ഷൻ വന്ന് വീർക്കാനുള്ള സാധ്യത ചില കുട്ടികളിൽ കൂടുതലാണ്. ഇത് മൂക്കിലൂടെയുള്ള വായുസഞ്ചാരത്തെ ബാധിക്കുകയും കുട്ടികൾ വായിലൂടെ ശ്വാസമെടുക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. കുട്ടികളിലെ പല്ലുകളുടെയും മുഖത്തെ എല്ലുകളുടെയും വളർച്ചാഘട്ടമായതിനാൽ തന്നെ ഇത് മുഖത്തിൻ്റെ ആകൃതിയെ ബാധിക്കുകയും ദന്തനിരകൾ പൊങ്ങി വരുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇവരിൽ മുഖത്തിൻ്റെ നീളം അല്പം കൂടുകയും പല്ലുകൾ ക്രൗഡഡ് ടീത്തായി കൃത്യമായി സ്ഥലമില്ലാതെ തിങ്ങിക്കൂടി വരികയും ചെയ്യും. അഡിനോയിഡ് ഫേസീസ് എന്നാണിതിനെ വിളിക്കുന്നത്. വായ എപ്പോഴും ചെറുതായി തുറന്നിരിക്കുക, അതായത് ടി വി കാണുമ്പോഴും മറ്റുമല്ല. അതോടൊപ്പം പൊതുവെയുള്ളൊരു ഉന്മേഷക്കുറവും ഇവരിൽ കാണാറുണ്ട്. കൂടാതെ ഉറങ്ങുമ്പോൾ വായ തുറന്നുറങ്ങുക, കൂർക്കം വലി, ഇടയ്ക്കിടെ വരുന്ന അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം, തൊണ്ടവേദന, ചെവിവേദന, ശ്വാസകോശ രോഗങ്ങൾ, ഇടയ്ക്കിടെ വരുന്ന പനി, കഫക്കെട്ട് മുതലായവയ്ക്കും ഇത് കാരണമാവുന്നു. സംസാരിക്കുമ്പോൾ അടഞ്ഞ മൂക്കുകൊണ്ട് സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദം, ചില അക്ഷരങ്ങൾ പ്രത്യേകിച്ച് മ, ന പോലുള്ളവ ഉച്ചരിക്കുന്നതിൽ ചെറിയ വ്യത്യാസവും ഇവരിൽ കാണാറുണ്ട്. ചെവിയെ തൊണ്ടയുമായി ബന്ധിപ്പിക്കുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ അടുത്തായിട്ടാണ് അഡിനോയിഡ് ഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവയിൽ വരുന്ന നീർക്കെട്ട് ചെവിക്കകത്ത്, പ്രത്യേകിച്ച് മിഡിൽ ഇയറിൻ്റെ ഭാഗത്ത് ഇൻഫെക്ഷൻ വരുന്നതിനും കുട്ടികളിലെ കേൾവിക്കുറവിനും ഇത് കാരണമാകുന്നു. മൂക്കിനകത്തുകൂടി നേരിയ കുഴൽ കടത്തി നോക്കുന്ന ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി വഴി അഡിനോയിഡ് ഗ്രന്ഥികളുടെ അമിത വളർച്ച അഥവാ അഡിനോയിഡ് ഹൈപ്പർട്രോഫി കണ്ടുപിടിക്കാം. ഹോമിയോപതിയിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാണ്. ചെറിയ രീതിയിൽ മാത്രമാണ് അഡിനോയിഡിൻ്റെ വലുപ്പം കൂടുതലുള്ളൂ. മാത്രമല്ല, കുട്ടികളിൽ അസ്വസ്ഥതകൾ ഉള്ള ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പേടിക്കേണ്ടതില്ല. കുട്ടി വളർന്ന് 7 മുതൽ 10 വയസ്സാവുമ്പോഴേക്കും ഇവ ചുരുങ്ങിപ്പോവും. അവർക്ക് കാര്യമായ ചികിത്സ ആവശ്യമായി വരാറില്ല. ഇനി കുട്ടികൾ വളരെയധികം അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്, അതായത് ഉറക്കത്തിൽ ശ്വാസമെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, ശ്വാസം കിട്ടാതെ ഉറക്കത്തിനിടയ്ക്ക് എഴുന്നേറ്റിരിക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ അസുഖങ്ങൾ വരുന്നുണ്ട് എങ്കിൽ കൃത്യമായ ചികിത്സ നേരത്തെ തന്നെ തുടങ്ങണം. അവരുടെ ബുദ്ധിമുട്ടിനെ പെട്ടെന്ന് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. മാത്രമല്ല, ഇടയ്ക്കിടെയുള്ള അണുബാധ നിയന്ത്രണ വിധേയമാവുമ്പോൾ തന്നെ അഡിനോയിഡ് ഗ്രന്ഥികളിലെ നീർക്കെട്ട് കുറഞ്ഞ് അതിൻ്റെ വലുപ്പം കുറഞ്ഞു വരികയും കുട്ടികളിലെ അസ്വസ്ഥതകൾ കുറയുകയും ചെയ്യാറുണ്ട്. കൂടാതെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെടാറുണ്ട്. തണുത്ത ഭക്ഷണങ്ങൾ, ജ്യൂസ്, ഐസ്ക്രീം മുതലായവ കൊടുക്കാതിരിക്കുക, ഫ്രൂട്ട്സ് കഴിച്ചാൽ പെട്ടെന്ന് അസുഖം വരുന്ന കുട്ടികളിൽ അത് ഒഴിവാക്കുക എന്നൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. ഇതോടൊപ്പം കൃത്യമായ ഹോമിയോപതി ചികിത്സ കൂടി നൽകിയാൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയെയും അതിൻ്റെ ബുദ്ധിമുട്ടുകളെയും സർജറി കൂടാതെ തന്നെ സുഖപ്പെടുത്താവുന്നതാണ്.
0: അഡിനോയിഡ് ഹൈപ്പർട്രോഫി അഥവാ അഡിനോയിഡ് ഗ്രന്ഥികളിലെ നീർക്കെട്ട്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷംന സജാദ്.

0: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: സബീഷ്,
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: കോഴിക്കോട് ബാലുശ്ശേരി.
0: എന്തു ചെയ്യുന്നു?
1: ഞാൻ സ്കൂൾ അധ്യാപകനാണ്, പ്രധാന അധ്യാപകനാണ്, പനങ്ങാട് നോർത്ത് എ പി സ്കൂൾ.
0: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
1: ഓ, തീർച്ചയായിട്ടും.
0: പൊതുവിജ്ഞാന മേഖലയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ?
1: അതെ അതെ.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്: പ്രാചീന കേരളത്തിൽ ബ്രാഹ്മണ നായർ സ്ത്രീകൾ നേരിട്ടിരുന്ന

0: വിചാരണ രീതി ഏതാണ്? നവോത്ഥാനത്തിനൊക്കെ മുൻപ് പ്രാകൃതമായ അനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. പ്രാചീന കേരളത്തിൽ ബ്രാഹ്മണ നായർ സ്ത്രീകൾ നേരിട്ടിരുന്ന വിചാരണ രീതി ഏതാണ്? സ്മാർത്ത വിചാരം. അഭിനന്ദനങ്ങൾ, ഉത്തരം വളരെ ശരിയാണ്. കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
1: ഓക്കേ, സന്തോഷം.
0: സ്മാർത്ത വിചാരമാണ് പ്രാചീന കേരളത്തിൽ ബ്രാഹ്മണ നായർ സ്ത്രീകൾ നേരിട്ടിരുന്ന വിചാരണ രീതി. സദാചാര കുറ്റം ചുമത്തപ്പെട്ട ബ്രാഹ്മണ നായർ സ്ത്രീകൾക്കെതിരായി വിചാരണ നടത്തി ഭ്രഷ്ട് കൽപ്പിച്ച് സമുദായത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയാണ് സ്മാർത്ത വിചാരം. സ്മാർത്തൻ്റെ, അതായത് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഈ വിചാരണ നടന്നിരുന്നത്. 1905 നടന്ന കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരം സ്മാർത്ത വിചാരത്തിൻ്റെ അറിയപ്പെടുന്ന ഉദാഹരണമാണ്. 600 നിലനിന്നിരുന്ന ഈ വിചാരണ വ്യാജ സദാചാരബോധത്തിൻ്റെ സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വയനാട് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അഡ്ഹോക്ക് വ്യവസ്ഥയിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. MBBSഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. 179 ദിവസത്തേക്കാണ് നിയമനം. പ്രതിമാസം 60,410 രൂപ വേതനം ലഭിക്കും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഈ മാസം 5-ാം തീയതി രാവിലെ 10 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0493524030. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ENT വിഭാഗത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. യോഗ്യത MBBSഉം 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ MS ENT ബിരുദാനന്തര ബിരുദം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 2026 ജനുവരി 1 35 വയസ്സ് കവിയരുത്. വയസ്സ്, യോഗ്യത, ഐഡന്റിറ്റി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം നാളെ രാവിലെ 10:30 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കായി നിയമിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി, പട്ടികവർഗ, OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ 1 വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താല്പര്യമുള്ളവർ ഈ മാസം 20-നകം അപേക്ഷിക്കുക. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ NEET പരീക്ഷ ഇന്ന് മലപ്പുറം ജില്ലയിലെ 33 കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അവസാന നിമിഷം ഉണ്ടാകാൻ സാധ്യതയുള്ള തിരക്കുകൾ ഒഴിവാക്കുന്നത്

0: ഇതിനായി എല്ലാ വിദ്യാർത്ഥികളും സമയക്രമം പാലിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണമെന്നും പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അഭ്യർത്ഥിച്ചു.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. 7:25 മലയാളത്തിലുള്ള വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ സായുധസേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് വോട്ടെണ്ണൽ. ഒരു റിപ്പോർട്ട്.
5: കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൌണ്ടിംഗ് നിരീക്ഷകരെ സഹായിക്കുന്നതിനായി 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. May 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലായി ഇന്നലെ നടന്ന റീപോളിംഗിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. റീപോളിംഗ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർമാരിൽ നിന്നും നിരീക്ഷകരിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടത്. നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിതരായ ആർ ബാലസുബ്രഹ്മണ്യത്തെയും ജോറാം അനിയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ സമ്പന്നമായ അനുഭവവും ആഴത്തിലുള്ള അറിവും നയരൂപീകരണത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഇരുവരുടെയും സംഭാവനകൾ

വിവിധ മേഖലകളിലെ നവീകരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, കോമൺ അലർട്ടിംഗ് പ്രോട്ടോകോൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ദുരന്ത നിവാരണ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ സംവിധാനത്തിലൂടെ ദുരന്ത സാഹചര്യങ്ങളിൽ പൌരന്മാരുമായി

0: വിവിധ മേഖലകളിലെ നവീകരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, കോമൺ അലർട്ടിംഗ് പ്രോട്ടോകോൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ദുരന്ത നിവാരണ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ സംവിധാനത്തിലൂടെ ദുരന്ത സാഹചര്യങ്ങളിൽ പൌരന്മാരുമായി സമയബന്ധിതവും ഫലപ്രദവുമായ ആശയവിനിമയം ഉറപ്പാക്കാൻ കഴിയുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ CBS ഉദ്ഘാടനം ചെയ്തു. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടൊബോഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ മൂന്ന് രാജ്യങ്ങളുടെയും നേതൃത്വവുമായി വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം വാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കൊമ്ര, സഞ്ജയ് ഗർപാലെ, പർമാനന്ദ് കൊമ്ര എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. ഓപ്പറേഷൻ സിന്ധൂരിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1st anniversary ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശൌര്യ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: മേ ഉൻ വീർ ജവാനോ കോ സത് സത് നമൻ കർത്താ ഹൂ ജിൻകെ ത്യാഗ് ഔർ ബലിദാൻ സേ ഹമാരാ രാഷ്ട്ര ആജ് പൂരി തരഹ സേ സുരക്ഷിത് ഹൈ ജിൻകെ അദമ്യ സാഹസ് കി ഗൂഞ്ച് आज पूरे देश में सुनाई दे रही है. शौर्य का पहला पाठ हमारे सैनिक अपने घर से ही सीख कर आते हैं. सेवा का भाव राष्ट्र और समाज को हमेशा खुद से आगे रखने का यह भाव उन्हें बचपन से ही सिखा दिया जाता है.
0: സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി ഗ്രാമത്തിലെ ഒരു കത്തോലിക്ക കോൺവെന്റിന്റെ ഭാഗങ്ങൾ ഇസ്രയേൽ സൈന്യം തകർത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കൻ ലബനിലെ 9 ഗ്രാമങ്ങളിലെ നിവാസികൾ ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ മാസം 17 മുതൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഇസ്രയേലും ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ സംഘത്തെ നയിക്കും. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. അടുത്ത മാസം 12 ഇംഗ്ലണ്ടിൽ മത്സരങ്ങൾ ആരംഭിക്കും. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ഇന്നലെ രാത്രി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ 160 റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ 11 പന്ത് ബാക്കിയിരിക്കെ മറികടന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി.

0: ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് എഫ് സി മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ധൂറിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: 1970 പുറത്തിറങ്ങിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. കടലാസ് വിമാനം എന്ന നാടകത്തിനു വേണ്ടി KK യശോദ പാടിയ ഗാനം. മുരളി കാടാച്ചിറയുടെ രചന, MS ബാബുരാജിന്റെ സംഗീതം.

0: നിങ്ങൾ കേട്ടത് കടലാസ് വിമാനം എന്ന നാടകത്തിനു വേണ്ടി കെ കെ യശോദ പാടിയ ഗാനം. മുരളി കാടാച്ചിറയുടെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
6: അകത്തേക്ക് പോയ അച്ചമ്പി ഒരു മാട്ടം കള്ളും ഒരു ചുരുട്ടുമായി വന്നു. അപ്പോഴാണ് മാക്കോതയ്ക്ക് കാര്യമേതാണ്ട് പിടികിട്ടിയത്. മുണ്ടഴിക്കടാ, എന്തിനാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുമാക്കോത മുണ്ടഴിച്ചു. ഉടുതുണിയില്ലാതെ ഇറച്ചിക്കിണ്ണവും ചുരുട്ടും കള്ളുമായി മുന്നോട്ട് നടന്നു. പിന്നിൽ അന്നംകുട്ടിത്താത്തി വെറുപ്പോടെ വാതിൽ വലിച്ചടയ്ക്കുന്ന സ്വരം കേട്ടു. നാലു ചുവടുകൂടി വച്ചാൽ പറമ്പിന്റെ ഒരു മൂല നിറയെ വേരുപടർത്തി ആകാശനക്ഷത്രങ്ങളെപ്പോലും മറച്ചുപിടിച്ച് മുട്ടനായി വളർന്നു പൊങ്ങിയ ആഞ്ഞിലിമരം കണ്ണു നിറയെ കാണാം. അതിന്റെ വേരുകൾക്ക് താഴെയാണ് കാപ്പിരിയുടെ കിടപ്പ്. അവിടമാകെ അടിച്ചുതുടച്ച് മെനയാക്കി തിരികത്തിച്ച് കുഞ്ഞുമാക്കോത കാപ്പിരി സേവയ്ക്ക് തുടക്കമിട്ടു. അത് വലിയൊരു തുടക്കത്തിന്റെ തുടക്കമായിരുന്നു. കൊല്ലം പത്തായിട്ടും ചീരയുടെ അടിവയറ്റിയെന്ന് ഇളയചക്കം പോന്നു പിന്നെയും കൊല്ലം രണ്ടു കടന്നിട്ടും സേവയ്ക്കൊരു മാറ്റവുമുണ്ടായില്ലെന്ന് മാത്രം. പണ്ടാരം പിടിക്കാൻ ഈ കാലമാടൻ കാപ്പിരി നമ്മളെ തിന്നു മുടിപ്പിക്കണമല്ലോടാ മാക്കോതെ. അതാണ് അച്ചമ്പി മാപ്പിളയുടെ തനി നിറം. അത് വെളിവാക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. ഒരു ദിവസം പെലന്നപ്പോ ആഞ്ഞിലിച്ചോട്ടിലെ കാപ്പിരിത്തറയില് കള്ളും കറിയും വടിച്ചു തീർത്ത് വച്ചിരിക്കുന്നത് കണ്ടപ്പോ അയാൾക്ക് സഹിച്ചില്ല. ഉടുതുണിയില്ലാതെ എല്ലാം മറന്നുറങ്ങിക്കിടന്ന കുഞ്ഞുമാക്കോതയുടെ മേലാകെ ഇറച്ചിവെട്ടുകാരൻ വെട്ടുന്ന പോലെ പുളിവാറലുകൊണ്ടങ്ങ് പെരുമാറി. അന്ന് കരച്ചിലായ കരച്ചിലെല്ലാം ചങ്കിലൊതുക്കി ചോര തുടച്ച് പറയപ്പതിക്കരികൂടെ നടന്നപ്പോ കുഞ്ഞുമാക്കോതയോട് വലിയാമ പോലും മിണ്ടിയില്ല. പേരക്കടാത്തനെ പിന്നെയും കുത്തിനോവിക്കണ്ടാന്ന് വെച്ചിട്ടാവും. എന്നാ രാത്രിക്ക് രാത്രി അച്ചമ്പി മാപ്പിള വളവനെയും അവന്റെ രണ്ട് മക്കളെയും കൂട്ടി പറയക്കുടിയിലേക്ക് വന്നു. വളവന്റെയും മക്കടേയും തലയില് വലിയ കുട്ടകളിൽ നിറയെ പെമ്പളയും മക്കളും കിനാവു കണ്ട വീട്ടു സാമാനങ്ങളും തീറ്റപ്പലാരങ്ങളും കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. മട്ടാഞ്ചേരി അങ്ങാടിയിലെ കൂലിവേലക്കാരുടെയെല്ലാം ഉടയോനും ഐസ് കമ്പനിയുടെ തമ്പുരാനുമായി വിലസണ അച്ചമ്പി ചാണകം മെഴുകിയ തറയിലിരുന്ന് കുഞ്ഞുമാക്കോതയുടെ കാൽമുട്ടിൽ പിടിച്ച് വാവിട്ട് കരയാൻ തുടങ്ങി. ചുരുക്കത്തി പറഞ്ഞ മനസ്സ് കടുപ്പിച്ച് മുനകൂർപ്പിച്ചു വച്ചിരുന്ന ചീര പോലും അലിഞ്ഞുപോയി. കുഞ്ഞുമാക്കോതയുടെ കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. അതാണ് അറിവാളരുടെ വലിപ്പവും കുഴപ്പവും. അറിവിന്റെ കാലിൽ ആർത്തിക്കാരൻ നമിച്ചിരിക്കും, അറിവാളം കീഴടങ്ങിയും ഇരിക്കും. ഈ സത്യം തിരിഞ്ഞുകിട്ടാനുള്ള തിരിച്ചറിവ് എന്തുകൊണ്ടോ കുഞ്ഞുമാക്കോതയ്ക്ക് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവൻ കീഴാളനും അച്ചമ്പി മേലാളനുമായത്. ഈ സത്യം കുഞ്ഞുമാക്കോത ഒരാണ്ടിനുള്ളിൽ തിരിച്ചറിഞ്ഞു കാണണം. എന്നാൽ അപ്പോഴേക്കും അയാൾക്ക് മിണ്ടാനും പറയാനുമുള്ള ത്രാണിയില്ലാതെ പോയി. ഈ പറഞ്ഞ സംഭവം നടന്നതിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും പിറ്റേന്നും അന്തിക്കള്ളിനായി അച്ചമ്പിയും മാക്കോതയും ഷാപ്പിൽ ഒത്തുകൂടിയിരുന്നു. ഒടുവിലത്തെ കൂട്ടിൻ്റെന്ന് അവിടെ വച്ചൊരു പ്രഖ്യാപനവുമുണ്ടായി. കുഞ്ഞുമാക്കോതയുടെ പറമ്പും കുടിലുമടങ്ങുന്ന 4.5 സെന്റ് പൊന്നും വിലയ്ക്ക് വിറ്റിരിക്കുന്നു. തീർന്നില്ല, കാഞ്ഞിരപ്പള്ളിയിലെ നാട്ടുവിളയ്ക്ക് പറ്റിയ ഏക്കർ കണക്കിന് പറമ്പ് കുഞ്ഞുമാക്കോതയുടെ പേരിൽ മേടിക്കുകയും ചെയ്തിരിക്കുന്നു. അന്ന് ഷാപ്പിലെല്ലാവർക്കും അച്ചമ്പി മാപ്പിളയുടെ സങ്കടക്കള്ളു വീഴ്ത്ത് നടന്നു. പിന്നെ ഒരു 4 നാളും കൂടി പിന്നിട്ടപ്പോ കുഞ്ഞുമാക്കോതയെ കാണാതായി. മാക്കോത മാത്രമല്ല, അവന്റെ കുടിലും ചീരയും രണ്ട് മക്കളും ഒന്നിച്ചങ്ങ് മാഞ്ഞുപോയി. പിന്നീട് ഒരു നാളും കുഞ്ഞുമാക്കോതയും അച്ചമ്പിയും ഒന്നിച്ചു നടക്കുന്നതോ മാക്കോതയെ ഉടലോടെയോ ആരും കണ്ടിട്ടുമില്ല. സങ്കടം താങ്ങാനാകാതെ അച്ചമ്പി മാപ്പിള കിടപ്പിലുമായി. ആ കിടപ്പ് 88 നാള് നീണ്ടുനിന്നു. ഒടുക്കൻ സെമിനാരിയിൽ അച്ചമ്പട്ടത്തിന് പഠിക്കാൻ പോയ ഒറ്റമകം വീട്ടിൽ വന്ന് അപ്പം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ് അച്ചമ്പിയുടെ 5-3 മുള്ള തടി മണ്ണിന് വഴങ്ങിയത്. കാപ്പിരി നിധികുമ്പം വിട്ടു തരുന്നതിന് മുമ്പ് പിടിച്ചു മേടിക്കാൻ നോക്കിയതിന്റെ ശിക്ഷയാണെന്നോ, പണ്ട് സായു കാപ്പിരിയെ തട്ടിയതുപോലെ അച്ചമ്പി തന്റെ

0: പറയനെ തട്ടാൻ നോക്കിയെന്നോ? അവനാകട്ടെ, രാത്രിക്ക് രാത്രി മന്ത്രസിദ്ധി പുറത്തെടുത്ത് ശരീരം വെടിഞ്ഞ് മറയുകയും മറ്റെവിടെയോ സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുവെന്നോ ഒക്കെയുള്ള കഥകൾ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും സത്യമാകാനിടയില്ല.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
2: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
4: ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അത് നൽകുന്ന ആനന്ദം വളരെ വലുതാണ്. പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എങ്കിലും ഓരോ തവണയും അത് അനുഭവിച്ചറിയുന്നു എന്ന സന്തോഷമാണ് ഞങ്ങൾക്ക്. പ്രിയ ആകാശവാണി, നിങ്ങൾ ഞങ്ങൾ ശ്രോതാക്കളെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു, അവസാനം സങ്കടപ്പെടുത്തുകയും ചെയ്യും. അതാണ് ആകാശവാണിയുടെ രീതി. 5 വർഷങ്ങൾക്കിടയിൽ അനേകം അവതാരകരാണ് ആകാശവാണിയിൽ നിന്ന് പിരിഞ്ഞു പോയത്. അപ്പോഴെല്ലാം വേദനിച്ചത് ഞങ്ങളുടെ മനസ്സാണ്.
5: ഞങ്ങൾ ശ്രോതാക്കളും നിങ്ങൾ അവതാരകരും തമ്മിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ബന്ധമാണല്ലോ ഉള്ളത്.
4: ആകാശവാണിയിൽ നിന്ന് സി കൃഷ്ണകുമാർ വിരമിച്ച അന്ന് അദ്ദേഹവുമായി നടത്തിയ അഭിമുഖം കേട്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. പി മോഹൻദാസ് തമ്പുരു മുക്കമാണ് ഈ കത്തയച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, വർഷങ്ങളായി മുടങ്ങിപ്പോയ റേഡിയോ നാടകോത്സവം തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം.
3: April 30 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള പരിപാടിയിലാണ് കൃഷ്ണകുമാർ പങ്കെടുത്തത്. അന്നത്തെ ആ പരിപാടി ഇഷ്ടമായെന്ന് അറിയിച്ചുകൊണ്ട് ഒട്ടനവധി സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയ കൃഷ്ണകുമാർ സാറേ, ഗാനോത്സവം പരിപാടിയിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് പലതവണ ശ്രമിച്ചിരുന്നു. ഞങ്ങൾക്ക് സമ്മാനിച്ചത് വിലപ്പെട്ട അനുഭവങ്ങളാണ്. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ. വിഷ് യു ഹെൽത്തി, കംഫർട്ടബിൾ ആൻഡ് പ്രോസ്പെറസ് ഡേയ്സ് ഇൻ ഫ്യൂച്ചർ. താങ്ക് യു. രാജൻ എസ് കെ, തൂവക്കോട്.
4: കിഞ്ചര വർത്തമാനത്തെക്കുറിച്ച് കൂടി രാജൻ എഴുതുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്ന് കരുതിയിരിക്കെ പഞ്ച് ഡയലോഗായി കല്യാണ ചെറുക്കന്റെ വോയിസ് കേട്ടു. അത് വളരെ വേറിട്ട ഒരു കേൾവി അനുഭവമായി എന്നാണ് 15-ാം തീയതിയിലെ കിഞ്ചര വർത്തമാനത്തെക്കുറിച്ച് രാജൻ സൂചിപ്പിക്കുന്നത്.
3: ആശയ നിർവഹണം സി കൃഷ്ണകുമാർ. ഇനി ഈ അനൗൺസ്മെന്റ് കോഴിക്കോട് നിന്നും കേൾക്കാൻ കഴിയുകയില്ലേ? എന്തോ ഒരു സങ്കടം തോന്നുന്നു. ജിഷാരാമൻ കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് നിന്നാണ് ഈ സന്ദേശം അയച്ചത്. കൃഷ്ണകുമാർ ചേട്ടന് FM തിരുമേനിക്ക് ആശംസകൾ കൂടി അറിയിച്ചിരിക്കുകയാണ്.
4: ജമീൽ ഒടുമ്പ്രയുടെ കത്ത്. ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ കൃഷ്ണകുമാർ സാറിന് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു.
3: ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്ന കൃഷ്ണകുമാറുമായി ബോബി സാർ നടത്തിയ അഭിമുഖം ഏറെ ഹൃദയാവർജകമായിരുന്നു. ശനിയാഴ്ചയിലെ കിഞ്ചന വർത്തമാനമായാലും നാടക സംവിധാനത്തിലായാലും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. അധ്യാപനം ഒഴിവാക്കി ആകാശവാണിയിലേക്ക് എത്തിയിട്ട് അതിനേക്കാൾ എത്രയോ ഇരട്ടി ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പൂങ്കുയിലിനോട് ശ്രുതി താഴ്ത്തി പാടാൻ പറഞ്ഞുറങ്ങാൻ പോയെങ്കിലും ശ്രോതാക്കളുടെ മനസ്സിൽ അങ്ങ് എന്നും ഉണർന്നു തന്നെയിരിക്കും. ആശംസകൾ അറിയിക്കുന്നത് ഇന്ദിര ചേമഞ്ചേരി.
4: അനീഷ് കൊല്ലമ്പടിയുടെ ഒരു കുറിപ്പാണ്, നിലയത്തിന്റെ ഫേസ്ബുക്ക് പേജ് സജീവമാക്കിയാൽ നന്നായിരുന്നു. നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഫേസ്ബുക്കിലൂടെ കൊടുത്താൽ മുൻകൂട്ടി അറിയാനൊരു വഴിയായി. അത് ഓർത്തെടുത്ത് കേൾക്കാനും സാധിക്കും. പറയാനൊരു കാരണമുണ്ട്, 30-ാം തീയതി സി കൃഷ്ണകുമാർ വിരമിക്കുന്ന വേളയിൽ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖം, പ്രത്യേക പരിപാടി ഉച്ചയ്ക്ക് കോഴിക്കോട് ആകാശവാണിയിലും Real FM ഉണ്ടായിരുന്നല്ലോ. അത് പ്രക്ഷേപണം ചെയ്തത് മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് അറിയുന്നത്. അനീഷ് ഒരു ക്രിയാത്മക നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് കാര്യമായി തന്നെ നമുക്ക് ആലോചിക്കാം.
3: ഇനിയൊരു ശബ്ദ സന്ദേശത്തിലേക്ക്.
6: പ്രിയ മെയിൽ ബോക്സിന് നമസ്കാരം. കാലം മേനിയിൽ വരുത്തുന്ന അനുപേക്ഷണീയമായ പരിണാമങ്ങൾ തികച്ചും ആകസ്മികമല്ലെന്ന തിരിച്ചറിവിലൂടെ മനസ്സിലെപ്പോഴും ശൈശവ ബാല്യ കൗമാര യൗവന മനോഭാവം സ്ഥിതമാക്കി വയ്ക്കുന്ന എണ്ണമറ്റ വയോജന പ്രഗത്ഭർക്ക് പ്രണാമം. 21-4-26 കാലത്ത് ശ്രീ റഷീദ് പാലേരി വചനാമൃതത്തിൽ പങ്കുവച്ച ബാങ്ക് മാനേജർ പദവിയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടും മെഡിക്കൽ ബിരുദം നേടിയ വയനാട് സ്വദേശിയുടെ അനുഭവം റിട്ടയർ ചെയ്ത ഈ കുറിപ്പുകാരനുൾപ്പെടെയുള്ളവർക്ക് വയോജന സമൂഹത്തിന് തികഞ്ഞ ചാരിതാർത്ഥ്യവും സ്വർണ പ്രതീക്ഷകളുമേകുന്നു. ശ്രീ റഷീദ് പാലേരിക്കും AERനും പ്രത്യേക അഭിനന്ദനങ്ങൾ.

0: സ്നേഹാദരപൂർവം അവർക്കേ ഇരവിൽ.
1: സസ്നേഹത്തിൽ സെബാസ്റ്റ്യൻ ജോർജ് ഇന്റർനാഷണൽ വോളിബോൾ താരമായ തന്റെ സഹോദരൻ ജിമ്മി ജോർജിനെ അനുസ്മരിച്ചത് കേട്ടപ്പോൾ ജോർജ് കുടുംബാംഗങ്ങൾ പങ്കെടുത്ത വാശിയേറിയ ഒരു വോളിബോൾ മത്സരം കാണുന്ന അനുഭവമാണുണ്ടായത്. ഫഹദ് റാസിയുടെ ചോദ്യങ്ങൾ മികച്ചു നിന്നു. എം ജി ധരൻ തൃക്കരിപ്പൂരാണ് സന്ദേശമയച്ചത്.
2: ജി നല്ല മനസ്സനാവാൻ നോക്ക് എന്ന നാടകത്തിൽ മച്ചാട് വാസന്തി പാടിയ ഗ്രാമഫോൺ ഗാനം 28-ാം തീയതി പാട്ടുപെട്ടിക്കാലത്തിൽ കേൾപ്പിച്ചത് ഏറെ ഹൃദ്യമായി എന്ന് പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. ഈ കടുത്ത വേനൽ ചൂടിൽ ഒരു കുപ്പി വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. കുപ്പി വെള്ളത്തിലും മായം. വിൽപ്പനക്കാർക്ക് അത് വെയിൽ കൊള്ളുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർക്ക് വിൽപ്പനയാണ് ലക്ഷ്യം. ഉപഭോക്താക്കൾ അനുഭവിച്ചോട്ടെ. 27-ാം തീയതിയിലെ ശ്രദ്ധ അവസരോചിതമായി എന്നും മൊയ്തീൻ കുഞ്ഞിന്റെ കത്തുണ്ട്. അമ്മയുടെ സ്വാതന്ത്ര്യം എന്ന ഉറൂബിന്റെ കഥ സി ഉദയചന്ദ്രൻ അവതരിപ്പിച്ചതും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി.
1: തത്സമയ ഫോണിൻ പരിപാടികളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോളുകൾ കണക്ട് ആവുന്നില്ല എന്നൊരു പരാതിയാണ് മനോമണി മെയിൽ ബോക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തുടർന്നും വിളിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും തത്സമയ ഫോണിൻ പരിപാടിയിൽ നിങ്ങളുടെ പാട്ടുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
2: ഉഷാ സദാനന്ദൻ കോഴിക്കോടിന്റെ കത്താണ്. നാർമടി പുടവ എന്ന നോവൽ ഞാൻ വായിച്ചത് 1984 നോവലിൽ പ്രതിപാദിക്കുന്ന അതേ ഓഫീസിൽ നിന്നും വിരമിച്ച വ്യക്തി എന്ന നിലയിൽ ഈ നോവൽ വീണ്ടും നോവൽ ടൈമിലൂടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു ഗൃഹാതുരത്വം അനുഭവപ്പെട്ടു. മനോഹരമായ ആഖ്യാനത്തിലൂടെ അനിതാ വർമ്മയും ആഖ്യാനത്തിന് മാറ്റുകൂട്ടുന്ന ശബ്ദ സാന്നിധ്യങ്ങളായി മറ്റുള്ളവരും നല്ലൊരു ശ്രവ്യ അനുഭവമാക്കി ഈ നോവലിനെ മാറ്റി. ഒപ്പം നോവലിസ്റ്റിന് ഒരു സ്മരണാഞ്ജലിയും.
1: ഇനി മറ്റൊരു ശബ്ദ സന്ദേശത്തിലേക്ക്.
3: പുതിയ തലമുറ വായനയിൽ വളരെ പിന്നോക്കമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ചായക്കടകളിൽ ഒരു കാലത്ത് പത്രങ്ങൾ വരികയും വായന അറിയുന്ന ഒരാൾ അത് ഉറക്കെ വായിക്കുകയും മറ്റുള്ളവർ അത് കേട്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം 50-55 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എം എം കാരശ്ശേരി, എ കെ കുട്ടിമാഷ്, ശ്രീകല മുല്ലശ്ശേരി, എൻ ആദിത്യൻ തുടങ്ങിയവർ പങ്കെടുത്ത ശ്രദ്ധ വളരെയേറെ ശ്രദ്ധേയമായി. സുബീഷ് നടുവണ്ണൂരിനും ശ്രീ കൃഷ്ണകുമാരിനും നിലയത്തിനും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ.
1: മിനി വി എസ് വാളവയലിന്റെ കത്താണ്. പ്രിയ ആകാശവാണിക്ക് 25-ാം തീയതി രാവിലെ പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയിൽ എം എസ് വിശ്വനാഥന്റെ ഓർമ്മകൾക്ക് നിറം പകർന്ന് തൂലികയിൽ ഭാവനകൾ ചാലിച്ച് പ്രിയ ശ്രോതാക്കളിലേക്ക് ഓരോ ഭാഗങ്ങളായി പകർന്നു നൽകുന്ന ആകാശവാണിയിലെ ചിരപരിചിതൻ, ശബ്ദസൗകുമാര്യത്തിന്റെ ഉടമ ശബരിമണി സർ, അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. അത്രയേറെ ഹൃദയസ്പർശിയായിട്ടാണ് ഓരോ ഭാഗങ്ങളും ശ്രോതാക്കളിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ.
2: 24-ാം തീയതിയിലെ വചനാമൃതത്തെക്കുറിച്ചാണ് ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് അവതരിപ്പിച്ചത്. പുത്തൻ തലമുറ, പുത്തൻ ചിന്തകൾ, ആഡംബരങ്ങൾ, നാലു പേർ കാണുക, ഞാൻ എന്ന സംഗതി എന്തോ ഒരു വലിയ കാര്യമാണെന്ന മട്ടിലുള്ള ജീവിതം, ഇതെല്ലാം ആ വചനാമൃതത്തിൽ പ്രതിപാദ്യമായിരുന്നു. ഇത്തരം അമൃതവചനങ്ങൾ പ്രഭാതത്തിൽ കേൾക്കുന്നതുകൊണ്ടുള്ള ഗുണം പറഞ്ഞറിയിക്കാൻ വയ്യ. മിനി വി എസ് വാളവയലിന്റേത് തന്നെയാണ് ഈ കത്തും.
1: April 18 ശനിയാഴ്ച രാവിലെ ഓർമ്മകളുടെ സംഗീതത്തിൽ പി ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി വളരെ ശ്രദ്ധേയമായി. ഒരു ഗാനരചയിതാവ് മാത്രമായിരുന്നില്ല ഭാസ്കരൻ മാഷ്. കവി, നടൻ, പ്രഭാഷകൻ, പ്രാസംഗികൻ, സംഘാടകൻ, സ്വാതന്ത്ര്യസമര സേനാനി, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. കെ വി ശരത്ചന്ദ്രന്റെ നിർവഹണത്തിൽ എം എസ് വാസുദേവന്റെ വിവരണം അതിഗംഭീരമായി. കത്തയച്ചത് പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം.
2: വിജോ ചാക്കുണ്ണി ചാവക്കാടിന്റെ കത്താണ്. വിഷുവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രക്ഷേപണം ചെയ്ത 1-2 പരിപാടികളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. കത്ത് ഒരൽപ്പം വൈകിയാണ് ഇവിടെ ലഭിച്ചത് എങ്കിലും പ്രിയ ശ്രോതാവിന് നിലയത്തോടുള്ള താല്പര്യത്തെ പ്രതിയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്.
1: സത്യൻ മാനുവരത്തിന്റെ കത്ത്. വൈവിധ്യമാർന്ന പാട്ടുകൾ പാടാൻ കഴിവുള്ള ഗായകനായിരുന്നു മെഹബൂബ്. ഹാസ്യഗാനങ്ങൾ പാടിയത് അദ്ദേഹത്തിന് വിനയായി. പിന്നീട് ഹാസ്യഗാനങ്ങൾ മാത്രമാണ് പാടാൻ അവസരം കിട്ടിയതും. ഇതിൽ മനനൊന്ത് അദ്ദേഹം രംഗം വിട്ടു. എങ്കിലും ഒരു കാലത്ത് ജനപ്രിയ ഗായകൻ തന്നെയായിരുന്നു അദ്ദേഹം. ആർട്ട് കഫേയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് കത്തിൽ.
2: സത്യൻ നായർ കരുവള്ളിക്കുന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു കത്താണ് അയച്ചിരിക്കുന്നത്. ഗായകൻ മെഹബൂബിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ സംഗീതം ഏറെ ശ്രദ്ധേയമായി.
1: പുതിയ നിരത്തിൽ നിന്നും ഇന്ദു രമേശ് നമുക്ക് സന്ദേശമയച്ചിട്ടുണ്ട്. റിയൽ എഫ്എമ്മിൽ പ്രക്ഷേപണം ചെയ്യുന്ന കരിയർ ക്യൂസ് എന്ന പരിപാടി അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്.
2: എം കെ രാധാകൃഷ്ണൻ കാക്കൂർ 1-2 നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഗാനകേളിയിൽ സിനിമയിലെ ഭക്തിഗാനങ്ങൾ 30 മിനിറ്റ് നേരം പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു. റിയൽ എഫ്എമ്മിൽ 7 മണിയുടെ എവർഗ്രീൻ ഡ്യുവറ്റ്സിന് പകരം ശാസ്ത്രീയ സംഗീതം കൊടുത്തുകൂടെ? ഭിന്നരുചിക്കാരായ ശ്രോതാക്കൾ

0: ൾക്ക് പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. ഞങ്ങളെ അത് എഴുതി അറിയിക്കുന്നത് സ്വാഗതാർഹം. പരിപാടികളിൽ മാറ്റം വരുമ്പോൾ എന്തെല്ലാം സ്വീകരിക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം.
1: ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: കഥകൾ തുടർന്ന് വായിക്കുക. വിലാസം മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673032.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
0: വീണ്ടും ഒരുമിക്കുന്നത് വരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: കൃഷിദീപം.
1: ലോകമെമ്പാടും ഏറെ പ്രചാരമുള്ളതും പോഷകസമൃദ്ധവുമായ ഒരിനം ഭക്ഷ്യയോഗ്യമായ കൂണാണ് വുഡ്ലോക്ക് മഷ്റൂം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷിറ്റാക്കെ. തവിട്ട് നിറത്തിൽ കുടയുടെ ആകൃതിയിലുള്ള ഈ കൂണുകൾ ഇലപൊഴിയും മരങ്ങളുടെ തടികളിലാണ് വളരുന്നത്. ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ ഷിറ്റാക്കെ കൂണുകൾ മികച്ച പ്രോട്ടീൻ സ്രോതസ് കൂടിയാണ്. മരത്തടി ഉപയോഗിച്ചുള്ള വുഡ്ലോഗ് മഷ്റൂം കൃഷിയെക്കുറിച്ചും ഷിറ്റാക്കെയെക്കുറിച്ചുമുള്ള രണ്ട് ദിവസത്തെ പ്രായോഗിക ക്ലാസ് മെയ് 22-23 തീയതികളിൽ അടിമാലിയിൽ വെച്ച് നടക്കുന്നു. ഈ രണ്ട് ദിവസത്തെ ക്യാമ്പിൽ മഷ്റൂം കൃഷി ചെയ്യുന്നവർക്കാണ് അവസരം. താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9496149173. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496149173.
2: കേരളത്തിൽ വിജയകരമായി നട്ടുവളർത്താവുന്നതും പയർവർഗത്തിൽപ്പെട്ടതും ധാരാളം പച്ചില ഉൽപ്പാദിപ്പിക്കുന്നതുമായ നല്ല പച്ചിലവളച്ചെടിയാണ് ശീമക്കൊന്ന. കൃഷിസ്ഥലങ്ങളുടെ അരികുകൾ, കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ശീമക്കൊന്ന നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വിത്തുപാകി ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ നട്ടോ കമ്പുകൾ മുറിച്ചു നട്ടോ ശീമക്കൊന്ന കൃഷി ചെയ്യാം. നടീൽ വസ്തുവായി വിത്ത് കിളിർപ്പിച്ചുണ്ടാക്കുന്ന തൈകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല മഴ കിട്ടുന്ന സമയത്ത് വേണം നടാൻ. കമ്പുകളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നതെങ്കിൽ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ കാലവർഷത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലോ നടാം. കമ്പുകൾ ഒരടി താഴ്ത്തി നടണം. നട്ട കമ്പുകൾ ചരിയാതെയും വീണുപോകാതെയും ഇരിക്കാൻ ചുവട്ടിലുള്ള മണ്ണ് നന്നായി ഉറപ്പിക്കണം. കമ്പുകൾ പിടിച്ചുകിട്ടിയാൽ മൂന്നാമത്തെ വർഷം മുതൽ പച്ചില വളത്തിനു വേണ്ടി ഇലകൾ ശേഖരിക്കാം. ഒരു വർഷം 2 പ്രാവശ്യം ഇലകൾ ശേഖരിക്കാം. ഓരോ മരത്തിൽ നിന്നും 1 പ്രാവശ്യം ഏകദേശം 15 കിലോ പച്ചിലവളം ലഭിക്കും. ശീമക്കൊന്നയുടെ ഇലയിൽ നൈട്രജന്റെ അളവ് 2 മുതൽ 3% വരെയാണ്. തെങ്ങിൻ തോട്ടങ്ങളുടെ അരികുകളിൽ നട്ടുപിടിപ്പിച്ചാൽ ഓരോ വർഷവും തെങ്ങുകൾക്ക് ആവശ്യമായി വരുന്ന പച്ചിലവളം അവയിൽ നിന്ന് ലഭിക്കുന്നതാണ്.

0: കൃഷിദീപം.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം ശനിയാഴ്ചകളിൽ രാവിലെ 7:05 ആകാശവാണി കോഴിക്കോട് നിലയത്തിലും ഞായറാഴ്ചകളിൽ രാവിലെ 11:30 103.6 റിയൽ എഫ്എമ്മിലും സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ബുധൻ ശനി ദിവസങ്ങളിൽ കാലത്ത് 6:25 ശ്രദ്ധ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: കഥാനേരത്തിൽ ഇന്ന് സേതു എഴുതിയ കഥ ആരുടെയോ ഗന്ധം.
1: വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന പാടെ അയാൾ വീടിനു ചുറ്റും ഒരു ചാല് മണപ്പിച്ചുകൊണ്ട് നടന്നു. കുനിഞ്ഞ് മുട്ടുകുത്തി നിന്ന് മണലിലെ കാൽപ്പാടുകൾ നോക്കി. പൂമുഖത്തേക്ക് കയറുന്നതിനു മുമ്പ് ഒരു നിമിഷം ഒതുക്കുകല്ലിൽ നിന്ന് ചുറ്റുമൊന്ന് നോക്കി. അയാളുടെ മുഖം ചുളിയുന്നതും നെറ്റിയിലൂടെ വിയർപ്പുതുള്ളികൾ ഉരുണ്ടിറങ്ങുന്നതും ഭാര്യ കണ്ടു. വിയർപ്പൊപ്പിക്കൊണ്ട് പതറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, വീണ്ടും അതേ മണം. പടിപ്പുര കടന്നപ്പോഴേ ഞാനതറിഞ്ഞല്ലോ. അവൾ ഒന്നും മിണ്ടിയില്ല. മൂക്ക് വിടർത്തിക്കൊണ്ട് അയാൾ പൂമുഖത്തേക്ക് കയറി. സെറ്റിയിലിരുന്ന് കുഷൻ കവറിൽ മണപ്പിച്ചു നോക്കി. വിയർപ്പിന്റെ ചാലുകൾ പെരുകി. മുഖത്തെ ചുളിവുകൾക്ക് ആഴം വെച്ചു. കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. തൊണ്ടയിലെ മുഴ പലതവണ കയറുകയും ഇറങ്ങുകയും ചെയ്തു. പതുക്കെ എഴുന്നേറ്റു. അവിടുന്ന് കിടപ്പുമുറിയിലേക്ക്, ഊണുമുറിയിലേക്ക്, അടുക്കളയിലേക്ക്, കുളിമുറിയിലേക്ക്. തിരിച്ചു വരുമ്പോൾ മുഖത്ത് തെല്ല് ആശ്വാസം കണ്ടു. ഷർട്ടൂരി വലിച്ചെറിഞ്ഞിട്ട് ചാരുകസേരയിലേക്ക് വീഴുമ്പോൾ അയാൾ പിറുപിറുത്തു. ഹാവു, ഈ മുറിക്കപ്പുറം പോയിട്ടില്ല. എല്ലാം കണ്ടുകൊണ്ട് ചുവരിൽ ചാരി നിൽക്കുകയായിരുന്നു അവൾ. അവളുടെ മുഖത്ത് വെറുപ്പ് പതയുന്നത് അയാൾ കണ്ടില്ല. പങ്കയുടെ കാറ്റേറ്റ് ഇത്തിരി നേരം തളർന്നു കിടന്ന ശേഷം അയാൾ മെല്ലെ പറഞ്ഞു, അവൻ അധിക നേരം ഇരുന്നില്ല അല്ലേ. ഇന്നലത്തെ അത്ര തീഷ്ണമല്ല ഇന്നത്തെ ഗന്ധം. ആര്? അവൾ പതുക്കെയാണ് ചോദിച്ചത്. അയാളൊന്ന് മുരളുക മാത്രം ചെയ്തു. അവനോട് പറയൂ, പെർഫ്യൂം ഉപയോഗിച്ചില്ലെങ്കിലും ആ ഗന്ധം എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന്. നിന്നെ ആദ്യമായി അറിഞ്ഞ ദിവസം തന്നെ ആ ഗന്ധം ഞാൻ വേർതിരിച്ചറിഞ്ഞിരുന്നു. നിന്റെ ചുണ്ടുകളിൽ, മാറത്ത്, ശരീരത്തിലെമ്പാടും ആ പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. എത്ര കുളിച്ചാലും കഴുകിയാലും പോകാത്ത ഗന്ധം. ഒരുപക്ഷെ നിന്റെ മനസ്സിലും കാണും അതേ ഗന്ധം. അവളുടെ ചുണ്ടുകളുടെ കോണിൽ വികൃതമായൊരു ചിരി വിരിഞ്ഞു. ചായ എടുത്തു വയ്ക്കട്ടെ. അയാൾ കുളിമുറിയിലേക്ക് നടന്നു. തലയിൽ തണുത്ത വെള്ളം വീണപ്പോൾ കുറച്ച് ആശ്വാസം. ഒരു കാര്യം അയാൾ ശ്രദ്ധിച്ചു. അവൾ അടുത്തു വന്നപ്പോൾ ഇന്ന് ആ ഗന്ധമില്ല. അപ്പോൾ അവളവനെ അടുപ്പിച്ചില്ല. അത്രയും കൊള്ളാം, പുരോഗതിയുണ്ട്. എന്നാലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വേഷം മാറുമ്പോൾ അയാളൊരു കാര്യം ശ്രദ്ധിച്ചു. അവൾ വൈകിട്ട് കുളിച്ചിരിക്കുന്നു. മുടി ഉണങ്ങാനായി വിടർത്തിയിട്ടിരിക്കുന്നു. ഒരു നടുക്കത്തോടെ അയാൾ ഓർത്തു, ചന്ദനസോപ്പ് കൊണ്ട് അവൾ ആ ഗന്ധമാകെ കഴുകിക്കളഞ്ഞതായിരിക്കും. അയാളൊന്ന് മുരണ്ടു. അവൾ ചോദ്യഭാവത്തിൽ നോക്കിയപ്പോൾ അയാൾ പിറുപിറുത്തു, നീ കുളിച്ചു അല്ലേ? എന്നും വൈകിട്ട് ഞാൻ കുളിക്കാറുണ്ടല്ലോ.
2: പകലത്തെ പൊടിയും വിയർപ്പും നിങ്ങൾക്ക് നാറ്റമുണ്ടാകരുതെന്ന് കരുതി.
1: അതിൽ അല്പം കാര്യമുണ്ടെന്ന് തോന്നി അയാൾക്ക്.
2: കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് തെല്ലൊരു ജാള്യമുണ്ടായിരുന്നു.
1: അയാൾ ആരോടെന്നില്ലാതെ പറഞ്ഞു, ഇന്ന് ഓഫീസിൽ വെച്ച് ബോസ് എന്നെ വല്ലാതെ ചാടിച്ചു. എന്തിന് എന്നവൾ ചോദിക്കുമെന്ന് കരുതി. അവൾ താൽപ്പര്യം കാട്ടാതെ നിന്നപ്പോൾ

അയാൾ തന്നെ കാരണം പറഞ്ഞു. ഡിക്റ്റേഷൻ എടുത്തപ്പോൾ ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റി. ഒരു തരത്തിൽ നോക്കിയാൽ വളരെ സില്ലിയായ തെറ്റുകൾ. എന്നെപ്പോലെ ഇത്രയ്ക്ക് പരിചയമുള്ള പിയേക്ക് വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ബോസിന് കലി കയറിയത്. 3 തവണ ടൈപ്പ് ചെയ്തു. ഓരോ തവണയും വിചിത്രങ്ങളായ പുതിയ പുതിയ തെറ്റുകൾ. എനിക്ക് അത്ഭുതം തോന്നി. എന്തോ എൻ്റെ മനസ്സ് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെ? മനസ്സ് ഈ വീടിനെ ചുറ്റിപ്പറ്റിയല്ലേ? അവൾ ഓർക്കുകയായിരുന്നു. ഈ അന്തമില്ലാത്ത സംശയങ്ങൾ തീർന്നിട്ട് വേണ്ടേ മനസ്സിന് അല്പം സ്വസ്ഥത കിട്ടാൻ? അവളൊന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വാശി കൂടി. എൻ്റെ ഓഫീസിലെ ഓരോ മുറിയുടെയും ഗന്ധം എനിക്കറിയാം. ഓരോരുത്തരുടെയും ഗന്ധം വെവ്വേറെ അറിയാം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു നായയായിരുന്നു, അവൾ സ്വയം പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ വാല് മാത്രമേ പോയിട്ടുള്ളൂ. ഓർത്തു നോക്കുമ്പോൾ ചിലപ്പോൾ കലി വരും. എന്തുമാത്രം അധ്വാനിക്കുന്നവനാണ് ഞാൻ. കാലത്ത് ചെന്നു കയറിയാൽ വൈകുന്നേരം ഇറങ്ങിപ്പോരുന്നത് വരെ പണി തന്നെ പണി. എന്നിട്ടും ബോസിന് തൃപ്തിയില്ല. പ്രമോഷന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയോ ഒരുതരം വേണ്ടാത്ത നീരസം മുഖത്ത് വരുത്തി തീർക്കുന്നു. ഒക്കെ ഒരു ഷോ തന്നെ. എന്നേക്കാൾ വിശ്വസ്തനായ ഹാർഡ് വർക്കിംഗായ പി എയെ അങ്ങേർക്ക് എവിടുന്ന് കിട്ടാനാണ്? അതുകൊണ്ടായിരിക്കും എന്നെ എപ്പോഴും പി എ ആയി തന്നെ കാണാൻ അവർക്ക് താൽപ്പര്യം. നിങ്ങളുടെ ഓഫീസ് കഥകളിൽ എനിക്ക് തെല്ലും താൽപ്പര്യമില്ലല്ലോ, അവൾ സ്വയം പറഞ്ഞു. എൻ്റെ കഥകൾ കേൾക്കാനാണെങ്കിൽ നിങ്ങളൊരിക്കലും താൽപ്പര്യം കാട്ടിയിട്ടുമില്ല. എപ്പോഴും സ്വന്തം ശബ്ദം കേൾക്കണം. സ്വന്തം നിഴലും സ്വന്തം ഗന്ധവും വേണം എല്ലായിടത്തും. അവനവന് ചുറ്റുമൊരു കൊച്ചു ലോകം. കാപ്പികുടി കഴിഞ്ഞ് പൂമുഖത്തെ ചാരുകസേരയിൽ ഒരു വാരികയുമായി കിടപ്പായി. ഇത്തിരി വായിച്ച ശേഷം വാരിക മാറ്റിവെച്ച് പറഞ്ഞു, ഓഫീസിൽ പുതിയ റിസപ്ഷനിസ്റ്റ് വന്നിട്ടുണ്ട്, സുമതിക്കുട്ടി. കാണാൻ കൊള്ളാം, പക്ഷേ ആളല്പം പിശകാണെന്നാ കേൾവി. ബോംബെയിലൊരു സായിപ്പിൻ്റെ കമ്പനിയിൽ ഒരുപാട് കളി കളിച്ചിട്ടാണത്രേ വരവ്. എന്താ അവളുടെ ഒരു മട്ടും ഭാവവും. ഒരിക്കൽ ഉടുത്ത സാരി റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലെന്നാ മറ്റു പെണ്ണുങ്ങൾ പറയുന്നത്. അതിന് പാകത്തിന് വരുമാനം എവിടുന്ന്? ഭർത്താവെന്ന പേരിൽ ഒരു വടക്കൻ ഇവിടെ ഒരു കമ്പനിയിലുണ്ടത്രേ. ചിലപ്പോൾ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവന്നാക്കുന്നത് കാണാം. ഒരു പുങ്കൻ. അവൾ അകത്തേക്ക് പോയിട്ടും അയാൾ തുടരുകയായിരുന്നു. നല്ല പുഴുക്കം. പങ്കയുടെ വേഗം കൂട്ടിയിട്ട് അയാൾ ജനാലക്കതകുകൾ തുറന്നു. ചെമ്പരത്തി ചെടികൾക്കിടയിൽ മുല്ലപ്പടർപ്പുകൾക്ക് അടുത്തായി എന്തോ കിടക്കുന്നത് കണ്ണിൽപ്പെട്ടു. അയാൾ സൂക്ഷിച്ചു നോക്കി. ഒരു വെളുത്ത തുണ്ട്. പെട്ടെന്ന് പുറത്തേക്ക് ഓടി. നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. കുനിഞ്ഞെടുത്തു നോക്കി. കണ്ണുകൾ തള്ളി വന്നു. ഒരു സിഗരറ്റ് കുറ്റി, വില പിടിച്ച ഫിൽറ്ററിൻ്റെ അറ്റം. നെഞ്ചിടിപ്പ് പെരുകി. ആകെ വിയർത്തു കുളിച്ചു. അവൾ അടുക്കളയിൽ ഗ്യാസ് കത്തിക്കുകയായിരുന്നു. ഇതെവിടുന്ന് വന്നു? അയാളുടെ കണ്ണുകൾ കൂർത്തു, തൊണ്ടയടഞ്ഞു. അയാളുടെ ഉള്ളം കൈയിലെ സിഗരറ്റ് കുറ്റിയിലേക്ക് അവൾ ഒരു നിമിഷം നോക്കി. അവളുടെ മുഖം ചുളിഞ്ഞു, ചുണ്ടുകൾ കോടി. മതി, ഇത്രയും മതി, അവൾ തന്നോട് തന്നെ പറഞ്ഞു. താണു കൊടുക്കുന്തോറും ചവിട്ടി തേക്കാനാണ് വാശി. വിചിത്രങ്ങളായ സത്യത്തേക്കാൾ കേൾക്കാൻ രസമുണ്ട് ഭംഗിയുള്ള നുണകൾക്ക്. എവിടുന്ന് വന്നെന്ന്? അയാളുടെ ശബ്ദമുയർന്നു. ഞാൻ വലിച്ചതാണ്, അവൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു. അനാവശ്യം പറയരുത്, അയാൾ അലറി. മുമ്പ് ബീഡിയായിരുന്നു, അവൾ ദൂരെ എവിടെയോ നോക്കിയാണ് പറഞ്ഞത്. മണം പിടിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ബ്രാൻഡ് മാറ്റി. അയാളാകെ തളരുകയായിരുന്നു. വിയർപ്പിൽ കുതിർന്ന് ചാരുകസേരയിലേക്ക് കുഴഞ്ഞു വീഴുമ്പോൾ അയാൾ കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം, അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. ഞാൻ വെറുതെ സംശയിക്കുകയല്ലായിരുന്നു. ഇതിലും വലിയൊരു തെളിവ് വീണ് കിട്ടാനില്ല. അവൾ അടുത്തെത്തിയിരുന്നു. കസേര വലിച്ചിട്ട് തൊട്ടടുത്തായി ഇരിക്കുമ്പോൾ അവളുടെ മുഖം തെളിഞ്ഞിരുന്നു, കണ്ണുകൾ തിളങ്ങിയിരുന്നു. അകലെയെങ്ങോ കണ്ണും നട്ടുകൊണ്ട് മയക്കത്തിലെന്ന പോലെ അവൾ പറയാൻ തുടങ്ങി. ഇന്ന് വന്നിരുന്നു, എന്നും വരാറുണ്ടായിരുന്നു എൻ്റെ ഗന്ധർവൻ. രാത്രി മുഴുവൻ നമ്മുടെ കിടപ്പുമുറിയുടെ ജാലകത്തിനരികിൽ മരക്കൊമ്പിലിരുന്ന് അവൻ നേർത്ത ശബ്ദത്തിൽ പാടുമായിരുന്നു. എത്രയോ രാത്രികളായി ഞാൻ ആ പാട്ട് കേൾക്കുന്നു. രാവിലെ നിങ്ങൾ പോയ തക്കം നോക്കി ഈ ജനലഴികളിൽ കൂടി അവൻ കടന്നു വരുന്നു. മനുഷ്യരൂപം പൂണ്ട് ഒരു പകൽ

0: ഇവിടെ കഴിയുന്നു. വൈകുന്നേരം വീണ്ടും അതേ മരക്കൊമ്പിലേക്ക്. രാത്രിയിലെ മധുരമായ പാട്ട്, നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല. സ്നേഹം നിറഞ്ഞ മനസ്സുകളിലേക്ക് ആ ഈണം ഒഴുകിയെത്തു. എന്തിന്? എന്തിന്? അയാൾ തേങ്ങുകയായിരുന്നു. നിങ്ങളെന്നെ തടവിലിട്ടു. ഈ കൂടിനു പുറത്ത് കാവലിരുന്നു. എന്നെ സ്വപ്നം കാണാൻ പോലും വിട്ടില്ല. വല്ലപ്പോഴും കൊതിച്ചു കിട്ടുന്ന സ്വപ്നങ്ങൾ പോലും നിങ്ങൾ ഭീകരജീവികളുടെ മുഖമണിഞ്ഞു വന്ന് കലക്കി. എൻ്റെ കിനാവുകളെ കൂടി മെരുക്കി. അങ്ങനെ എൻ്റെ മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കി നിങ്ങൾ. ബാധയേറ്റ പോലെ അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ അതൊന്നും കേട്ടില്ല. ചാരികസേരയിൽ ചാഞ്ഞ് ഏറെ നേരം അതേ കിടപ്പ് കിടന്നു. രാവിരുണ്ട് കഴിഞ്ഞിരുന്നു. ജാലകത്തിലൂടെ ഒരു ഇളങ്കാറ്റ് കടന്നു വന്നു. അതോടൊപ്പം ഒരു നേർത്ത ഈണവും. പൊടുന്നനെ എഴുന്നേറ്റിരുന്ന് അയാൾ കാതോർത്തു. അലൗകികമായ, ദിവ്യമായ ഏതോ ഈണം. അതിൻ്റെ ലഹരിയിൽ കണ്ണുകളടഞ്ഞു. ഉള്ളുണർന്നു. ആകെ കോരിത്തരിച്ചു. പെട്ടെന്ന് മുറിയിലാകെ ഒരപൂർവമായ ഗന്ധം പരക്കുന്നതായി അയാൾക്ക് തോന്നി. അയാൾ മൂക്കുവിടർത്തി. ആ ഗന്ധം അയാൾക്ക് വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞു. ആദ്യമായി അവളെ അറിഞ്ഞപ്പോൾ കിട്ടിയ അതേ ഗന്ധം. എങ്ങനെയോ അയാളുടെ മനസ്സ് പൊടുന്നനെ ശാന്തമായി. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നു. അയാൾ പിറുപിറുത്തു. നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാനും കഴിയുന്നു. ആ നാദവും ഗന്ധവും അറിയാൻ കഴിഞ്ഞതിൻ്റെ പൊരുള് എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് തന്നെയാണോ? ആവോ, ആർക്കറിയാം. വിചിത്രമാണ് ഗന്ധർവന്മാരുടെ ലോകം. സ്നേഹത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ സന്ദേശങ്ങളുമായി അവർ പറന്നു നടക്കുന്നു. അശാന്തമായ, തരളമായ മനസ്സുകളിൽ വളരെ പെട്ടെന്ന് അവർ ചേക്കേറുന്നു. അയാൾ വെറുതെ തലയാട്ടി.
1: ആരുടെയോ ഗന്ധം സേതു എഴുതിയ കഥയാണ് കഥാനേരത്തിൽ കേട്ടത്. അവതരണം ജി മനോജ് കുമാർ.
2: കഥാനേരം.

0: സുവർണമലരുകൾ.
1: ആദ്യ ഗാനം ഒരു വർഷം ഒരു മാസം എന്ന ചിത്രത്തിൽ നിന്ന് പാടിയത് യേശുദാസ്, പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: വൈദ്യരകത്ത് മമ്മദുകുട്ടി ഹാജിയുടെയും ബടയക്കണ്ടി മാളിയേക്കൽ മറിയ ഉമ്മയുടെയും മകളായി കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ജനിച്ച ബി എം സുഹറ മലബാർ മുസ്ലിം സമുദായത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ പൊളിച്ചെഴുതിയ കഥാകാരിയാണ്. ഇവരുടെ കിനാവ്, മൊഴി, ഇരുട്ട്, നിഴൽ, വേനൽ, ഭ്രാന്ത്, ചോയിച്ചി, ആകാശഭൂമികളുടെ താക്കോൽ തുടങ്ങിയ മുസ്ലിം ജീവിതങ്ങൾ പശ്ചാത്തലമാക്കി എഴുതിയ രചനകൾ ഒട്ടേറെ ശ്രദ്ധേയമാണ്. പ്രശസ്തനായ വാഗ്മിയും കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ എം എം ബഷീറിന്റെ സഹധർമ്മിണിയും പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ബി എം ഗഫൂർ, പാചക എഴുത്തുകാരി ഉമ്മി അബ്ദുള്ള എന്നിവരുടെ സഹോദരിയുമാണ് ബി എം സുഹറ. ബി എം സുഹറ തന്റെ എഴുത്തു ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അവരോടൊപ്പം എഴുത്തുകാരിയും വിവർത്തകയുമായ ഷബിത.
1: മലയാള സാഹിത്യത്തിന്റെ 4.5 കാലം, പല വിശേഷണങ്ങളുണ്ട് ബി എം സുഹറയ്ക്ക്. മലയാളത്തിലെ ആദ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന എഴുത്തുകാരി എന്നുള്ളതാണ് ഒരു പ്രമുഖമായിട്ടുള്ളൊരു വിശേഷണം അതിൽ. ബാനു മുഷ്താഖിൻ്റെ കഥകൾ ഒരുപക്ഷെ മലയാളിക്ക് തീർത്തും പരിചിതമായി തോന്നുന്ന ഒരു ചുറ്റുപാടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം, അത് ഞങ്ങൾ ആദ്യമേ വായിച്ചതുകൊണ്ടാണ്, അത് ഞങ്ങൾ ആദ്യമേ ഞങ്ങൾക്ക് പരിചിതമായതുകൊണ്ടാണ്, അത് ബി എം സുഹറയുടെ നോവലുകളിലൂടെയാണ്. അതായത് ഒരു യാഥാസ്ഥിതിക മുസ്ലിം സമുദായത്തിലെ അവനവൻ ഇരിക്കുന്ന സമുദായത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങളെ, വളരെ പ്രശ്നസങ്കീർണമായിട്ടുള്ള സാമ്പത്തികാവസ്ഥകളെ, ചൂഷണങ്ങളെ, മൂല്യങ്ങളെ ഒക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നതിൽ, അല്ലെ അതൊക്കെ ഒരു അതിനൊക്കെ അവനവൻ്റെതായിട്ടുള്ള ഒരു സാമൂഹിക ഉത്തരവാദിത്തം തനിക്കുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്

0: കിനാവ് എന്ന് പറയുന്ന ഒരു നോവലിലൂടെ ആണ് ബി എം സുഹറ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി മലയാളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ബി എം സുഹറയ്ക്ക് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
1: സത്യം പറഞ്ഞാൽ എഴുത്തുകാരി ആവുക എന്നതിൻ്റെ ഒരു സ്വപ്നമേ ആയിരുന്നില്ല. കാരണം അങ്ങനെ സ്വപ്നം കാണാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഞാൻ ജനിച്ചതും വളർന്നതും. പെൺകുട്ടികൾ ജനിക്കുന്നതും വളരുന്നതും ജീവിക്കുന്നതും ഒക്കെ വിവാഹം കഴിക്കാനും പുരുഷന്മാരെ തൃപ്തിപ്പെടുത്താനും വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെയാണെന്നുള്ള ഒരു ചിന്ത കുട്ടിക്കാലം മുതൽ ഞങ്ങളെ തലയിൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വായന എൻ്റെ ഒരു പാഷനായിരുന്നു, ഒരുപാട് വായിക്കുമായിരുന്നു. അതുപോലെ എഴുത്തുകാരൊക്കെ അക്കാലത്തെ വലിയ എം ടി തിക്കോടിയ മാഷ്, എൻ പി മുഹമ്മദ് ഇവരെയൊക്കെ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം എൻ്റെ സഹോദരി ഭർത്താവ് വി അബ്ദുള്ളയും എൻ്റെ സഹോദരൻ വി എം ഗഫൂറൊക്കെ വായനയിൽ വലിയ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. സ്ത്രീകൾക്ക് വായന അവിടെ ഒരുപാട് വിലക്കുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ. വീട്ടിനകത്ത് ഒരുപാട് വിലക്കുകളുണ്ട്. ഒരു പരിധിക്കപ്പുറം ഇറങ്ങാൻ പാടില്ല. നീല വിരിയിട്ടൊരു ഹാളുണ്ട്, അതിൻ്റെ അപ്പുറം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ചില സമയങ്ങളിൽ മാത്രമേ, വൈകുന്നേരം ആരും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് കൊലായ എന്ന് അറിയില്ല, നമ്മൾ അവിടത്തെയൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളരെ ഒരു പ്രൊട്ടക്റ്റഡായിട്ട് വളർന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും വായിക്കുന്നതിലൊരു എതിർപ്പുണ്ടായിരുന്നില്ല. ഖുറാൻ മതഗ്രന്ഥങ്ങളോടൊപ്പം മറ്റു ഗ്രന്ഥങ്ങളും വായിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ പോലും നല്ല വായനക്കാരിയായിരുന്നു. ഉമ്മ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ഉമ്മ വായിക്കുമായിരുന്നു. റൂബിൻ്റെ ഉമ്മാച്ചും അറബി കഥകളൊക്കെ ഉമ്മ വായിച്ചിട്ട് ഉമ്മ നല്ലൊരു കഥ പറച്ചിലുകാരി കൂടിയായിരുന്നു. അപ്പം ഉമ്മ കഥ പറയുന്നത് കേട്ടിട്ടായിരിക്കാം എനിക്ക് കഥ എങ്ങനെയാ പറയേണ്ടതെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായത്. ഞാൻ 18-ാം വയസ്സിൽ BA കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വാഹിതയായി തിരുവനന്തപുരം നഗരത്തിലേക്ക് ചേക്കേറുകയാണ്. ആ പ്രായത്തിൽ എനിക്ക് ആ ഒരു, അതിനു മുമ്പ് ഞാൻ പുറം ലോകം കണ്ടിട്ടേയില്ല. ആരുടെങ്കിലും അകമ്പടിയോടുകൂടി പുറത്തു പോകും, സഹോദരന്മാരുണ്ടാവും അല്ലെങ്കിൽ ജോലിക്കാരെങ്കിലും ഉണ്ടാവും. ഒറ്റയ്ക്ക് ഒരു യാത്ര ആലോചിക്കാനേ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ നിന്നിങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെത്തിയപ്പോഴേ ആകെ എനിക്ക് സന്തോഷമല്ല തോന്നിയത്, ഒരുപാട് ആളുകളെ കാണുമ്പോൾ ആകെ ഒരു വെപ്രളമായിരുന്നു. ആ ഇത് ആ വീട്ടിനകത്തും, ഞങ്ങളെ വീട്ടിലേ പറഞ്ഞില്ലേ, ഒരു പരിധിക്കപ്പുറം മഞ്ഞ പുരുഷന്മാർക്കും ഒന്നും പ്രവേശനമില്ല. ഇതിപ്പോൾ ആരൊക്കെയോ അകത്ത് വരെ വരുന്നു, ആരൊക്കെയോ ഭക്ഷണം കഴിക്കുന്നു, അവരുടെ മുമ്പിൽ ഞാനിങ്ങനെ ഒരു പ്രദർശന വസ്തുവിനെ പോലെ നിൽക്കുന്നു. ഇതൊക്കെ എന്നെ വല്ലാതെ അലട്ടി. എനിക്ക് ഇതൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ ഞാൻ ശീലിച്ചിട്ടില്ല അത്. പിന്നെ കോളേജ് പഠിച്ചിട്ടുണ്ട് പ്രൊവിഡൻസിൽ. പ്രൊവിഡൻസ് കോളേജിൽ പഠിക്കുമ്പോൾ വീട്ടിന് മുമ്പ് നിന്ന് കോളേജ് ബസ്സുണ്ട്, അതിൽ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ വീട് പ്രൊവിഡൻസ് കോളേജിൻ്റെ കുറച്ച് അടുത്താണ്. അതുകൊണ്ട് എപ്പോൾ ഒരിക്കലും എനിക്ക് സീറ്റ് കിട്ടൂല. ഇങ്ങനെ വാതിലൊക്കെ തൂങ്ങി നിന്നിട്ടാണ് കോളേജിൽ പോകുന്നതും കോളേജിൽ വരുന്നതും. അപ്പോഴും ഉണ്ടാവും 4 കണ്ണുകൾ ഏതെങ്കിലും ഉണ്ടാവും. കോളേജിൽ നിന്ന് ബസ് ഇറങ്ങി വരുമ്പം ഇവള് അങ്ങോട്ട് നോക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നുള്ള ആരെങ്കിലും ബ്രദേഴ്സോ ആരെങ്കിലും ഒന്നും ഉണ്ടാവും അവിടെ. അങ്ങനെയൊക്കെയാണ് ഞാൻ വളർന്നത്.
0: കൃത്യമായ മോണിറ്ററിംഗിലാണ്.
1: നമുക്ക് വീട്ടില് വളരെ അടുത്ത ബന്ധുക്കളൊക്കെ പരിചയപ്പെടാന്നല്ലാണ്ട് സഹോദരങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവരെ മുമ്പിൽ പോലും നമുക്കൊരു നമ്മളെ വിളിച്ച് കാണിക്കുക അങ്ങനെയൊന്നും ഇല്ല. ആ ഒരു രീതിയിൽ വളർന്ന ഞാൻ തിരുവനന്തപുരം നഗരത്തിലെത്തിയപ്പോൾ ആകെ എന്താ ഒരു കരക്കിട്ട മീനിൻ്റെ മാതിരി എന്നൊക്കെ ആയിട്ട് എനിക്ക് എന്താ ആരോടാ മിണ്ടണ്ടേ. പൊതുവേ ഞാനൊരു പൊതുവെ സംസാരിക്കാത്ത ആളാണ്. എൻ്റെ ഉമ്മ എന്നെ മൂതേ വി മുണ്ടാപ്പോതെന്നൊക്കെ വിളിക്കാറുണ്ട് ചെറുപ്പത്തിലെ. കാരണം എന്നെ ഒരു അധികം അങ്ങനെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈപ്പല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലാത്ത ബോക്സും വായിക്കും. പിന്നെ വീട്ടു ജോലികളൊന്നും അക്കാലത്ത് അധികം ചെയ്യേണ്ടി വന്നിട്ടില്ല. ആളുകളൊക്കെ വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ആകെ ഒരു തുറന്ന ലോകം. അവിടെ അങ്ങനെ ജീവിച്ചു കുറച്ച് കാലം. പിന്നെ കുട്ടികളായി, പിന്നെ എനിക്കൊന്നും ചിന്തിക്കാൻ സമയമില്ല. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു അഭയം തിരുവനന്തപുരത്ത് എൻ്റെ ഭർത്താവിൻ്റെ വായന മുറിയായിരുന്നു. അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു, ലോക ക്ലാസിക്കുകളും നമ്മളെ മലയാളം ക്ലാസിക്കുകളും. അപ്പോൾ അതുവരെ ഞാൻ ഇത്രയും അധികം വായിക്കാൻ സാധിച്ചില്ല. എൻ്റെ സമയം ഞാൻ പോക്കുന്നത് വായനയിലൂടെയാണ്. അങ്ങനെ വായനയിലൂടെയാണ് ഞാൻ ഭാഷ വശമാക്കിയത്. എനിക്കറിയില്ല ഞാൻ എന്താണ്, ഞാൻ കോളേജിൽ ഹിന്ദിയായിരുന്നു ഉപഭാഷ. മലയാളം പഠിച്ചാൽ മാർക്ക് കിട്ടൂല പറഞ്ഞതുകൊണ്ട് മലയാളം പഠിച്ചിട്ടില്ല, ഹിന്ദിയാണ് എടുത്ത്.
0: മെയിനായിട്ട് പഠിച്ചത് BA ഹിന്ദി.
1: അല്ലല്ല, BA ഹിസ്റ്ററി ആൻഡ് ഇക്കണോമിക്സ് എന്ന് അവിടെ പ്രൊവിഡൻസ് കോളേജിൽ ആ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അത് എനിക്ക് BA ലിറ്ററേച്ചർ പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു, പക്ഷെ എന്നെ വേറെ എവിടെ അയക്കൂല എന്നുള്ളതുകൊണ്ട് വിവാഹാലോചന വരുന്നത് വരെ പഠിച്ചോ എന്നുള്ള ഒരു
0: പഠിക്കാനുള്ള ആനുകൂല്യമാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന
1: കോളേജ്. അത് തൃപ്തിപ്പെട്ട പ്രീ ഡിഗ്രി ആണ്, പ്ലസ് ടു ഒന്നും അല്ല. അപ്പോഴേ 10-ാം ക്ലാസ് വയസ്സായപ്പോൾ കല്യാണ ആലോചന തുടങ്ങിയത്. എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഉമ്മക്ക് മനസ്സ് പറ്റിയ ആളെയൊന്നും കിട്ടിയില്ല. ഉമ്മ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും ആൺമക്കളൊക്കെ പഠിച്ചു. നമ്മളെ വീട്ടിലെ നിയമം തന്നെയെന്ന് വെച്ചാൽ ആൺകുട്ടികൾ വിദ്യാസമ്പന്നരായി ഉയർന്ന ജോലികൾ സമ്പാദിക്കുക, പെൺകുട്ടികളെ സമ്പന്നരായ പുരുഷന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് തറവാട്ട്.

0: പാട്ടിന്
1: ഉത്തമ
0: ഭാര്യയാക്കി വിടുക, പുതിയാപ്പിളാമാർ വഴി അവർ അറിയപ്പെടുക. അതാണ് ഞാൻ. അപ്പൊ എന്റെ മൂത്ത സഹോദരൻ വക്കീലായിരുന്നു. എന്റെ വലിയ മമ്മന്റെ അമ്മാവനാണ് ബി പോക്കർ സാഹിബ് എന്ന് പറഞ്ഞ ലീഗിന്റെ വലിയ, അദ്ദേഹവും വലിയ വക്കീലായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ആദരിക്കുന്ന കണ്ടിട്ട് എനിക്കും വലിയ മോഹം വക്കീലാകണം എന്നായിരുന്നു. അപ്പൊ എന്റെ തൊട്ട മൂത്ത സഹോദരനുണ്ട് ബി എം എസ്, അദ്ദേഹം എല്ലാ ബുക്കുകളും ബി എം എസ് ബി എ ബി എൽ അന്ന് ബി എ ബി എല്ല ലെറ്റ് ബി എൽ എഴുതി വെക്കും. ഇത് കണ്ട് ഞാനും എഴുതി വെച്ച് ബി എം സുറ ബി എ ബി എൽ, ഞാനും വക്കീലാവും, ഞാൻ പഠിച്ച് പിന്നെ വലിയ ആളാവും, ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയും. അതിനൊക്കെ എനിക്ക് കുറേ ചീത്ത കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്ന മനസ്സിൽ, വിവാഹം കഴിഞ്ഞതോടെ അതൊക്കെ പൊലിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എവിടെ എത്താൻ പോകുന്നില്ല. എൻ്റെ ഡ്യൂട്ടി വീട് വരണവും കുട്ടികളെ വളർത്തലും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ, അപ്പോൾ കുട്ടികളായി, രണ്ട് മക്കളായി, അവരെ വളർത്തി, അവരെ പിന്നെ. അപ്പം എനിക്ക് പിന്നെ ആകെ ഒരു നിരാശയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ സ്ത്രീകളല്ലേ, സ്ത്രീകൾ അപ്പം നമ്മളെ പഠിപ്പിക്കുന്നതന്നെ അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് ഇങ്ങനെ പോകുമ്പം മക്കൾ രണ്ടുപേരും ഉപരിപഠനത്തിന് വീട് വിട്ട്, അപ്പോഴാണ് ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോലും തോന്നുന്നത്. അതുവരെ എന്ത് ഇവരെ പിന്നെ ആല നടക്കലാണ്. എൻ്റെ ഭർത്താവ് ഡോക്ടർ എം എം ബഷീർ വളരെ തിരക്കുള്ള ആളാണ്. അദ്ദേഹം എന്നും മീറ്റിങ്ങും പ്രസംഗം പിന്നെ പല പല തിരക്കുകളായിട്ടായിരിക്കും. ഞാൻ ഈ കുട്ടികളും കൂടെ പോയപ്പം വല്ലാതെ ഒറ്റപ്പെട്ട്. അപ്പം എനിക്ക് ഒരു മാനസിക നില പോലെ തെറ്റുന്ന ഒരവസ്ഥയിലായി. കാരണം ഞാൻ എനിക്ക് പണ്ടേ ഒരു മോഹൻ്റെ എന്തെങ്കിലും ആയിത്തീരണം, എൻ്റേതായിട്ട് എന്തെങ്കിലും എനിക്ക് ആയിത്തീരണം, അല്ലാതെ ഒരാളെ പേരിൽ എന്നെ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു സങ്കടം തോന്നി. ഇങ്ങനെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കന്ന് സുഹൃത്തുക്കളില്ല, എൻ്റേതായിട്ടുള്ള സുഹൃത്തുക്കളില്ല. കോളേജിൽ നിന്നൊക്കെ വന്നതോടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുക, അവരെ ആദരിക്കുക. വലിയ വലിയ ആൾക്കാരാണ് നമ്മളെ വീട്ടിൽ സുകുമാർ അഴീക്കോടിനെ പോലെയൊക്കെയുള്ള
1: അറിയപ്പെടുന്നവർ,
0: ഐ എൻ വി സാറ് എം ടി ഇവർക്കൊക്കെ ഞാൻ എത്രയോ വെച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഓ സുറയുടെ ഭക്ഷണം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും വലിയ സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള ഒക്കെ ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ ഇടയിലാണ് ഈ കുട്ടികൾ പോയപ്പോൾ ഒരു ഗ്യാപ്പായി. രണ്ട് മക്കൾ ആൺമക്കളാണ്. അപ്പം ഞാൻ എൻ്റെ മാനസിക സംഘർഷങ്ങളൊക്കെ വെറുതെ കുറിച്ചിടാൻ തുടങ്ങി ഒരു പുസ്തകത്തിൽ. അത് നോവലാണോ കഥയാണോ ലേഖനാണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരുപാട് ലോകത്തോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുതി വെച്ച സംഗതികളാണ്. അത് ഞാൻ ഭദ്രമായി സൂക്ഷിച്ച് വെക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഭർത്താവ് അത് കണ്ടുപിടിച്ചിട്ട് ആ ഇത് തരക്കേടില്ലാത്ത ഒരു നോവലാണല്ലോ എന്ന് പറഞ്ഞപ്പം ഭർത്താക്കന്മാർ പറഞ്ഞ നമ്മൾ സാധാരണ അത് സംഭവിക്കൂലല്ലോ,
1: ഡോക്ടർ എം എം ബഷീറിനെ പോലുള്ള ഒരാൾ.
0: അല്ല ഞാനത് സംഭവിച്ചില്ല, ഏഹ് ഇത് നോവലൊന്നുമല്ല ഇത് കാണണ്ടെന്നാണ് എടുത്തു വെച്ച്. അദ്ദേഹം അതെടുത്ത് എൻ്റെ സഹോദരൻ വി എൻ ഗഫൂറിന് കൊടുത്ത്. അദ്ദേഹം ഞാൻ വായിച്ചിട്ട് ഒരു രണ്ട് ദിവസം ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് തീർത്തു. ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കി. ഞാൻ എന്താ ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ എങ്ങനെ ഇതൊക്കെ എഴുതി. ഞാൻ എനിക്കറിയില്ല, എനിക്കെന്തോ ഞാൻ എഴുതണം തോന്നി എഴുതി. ഇതൊക്കെ ഞാൻ പറയാൻ വിചാരിച്ച കഥകളാണ്, നമ്മളെ കുടുംബത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഉമ്മ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് രണ്ട് മൂന്ന് തലമുറ പല വേർഷൻസായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്തൊന്നും ടി വി ഇല്ല, നേരം പൊക്കാനുള്ള വേറെ ഉപാധികളൊന്നുമില്ല, വൈകുന്നേരം മാത്രമേ പുറത്തിറങ്ങുള്ളൂ, അന്നേരം കുറേ കളിക്കും. മുറ്റത്ത് വലിയ മുറ്റമൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ ടീമുണ്ടാക്കി ഫുട്ബോളും അല്ല ക്രിക്കറ്റ് അന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഗോളിയാണ്. ഫുട്ബോൾ എന്ന് വെച്ചാൽ ഫുൾ സ്കേർട്ടല്ലേ ഇടുക, അപ്പൊ ഇങ്ങനെ തുടർത്തി വെച്ചിട്ട് ബോള് പോകൂല, കാല് വളർത്തി വെച്ചാ
1: അപ്പൊക്ക്
0: കൂടുക. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ എപ്പോഴും ഗോളിയാക്കും. അങ്ങനെയൊക്കെ ഉള്ളതല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ അറിയാതെ ഞങ്ങളുടെ കുട്ടിക്കാലം എന്റെ ഭാവനക്ക് അനുസരിച്ച് ഞാൻ ഒരു എഴുതി വെച്ചു എന്നുള്ളത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നിട്ടും എനിക്കതൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല പബ്ലിഷ് ചെയ്യാൻ. ഞാനെയോ എന്റെ സങ്കല്പത്തിലുള്ള എഴുത്തുകാരെന്നൊക്കെ നമ്മൾ കണ്ടവരും ഒക്കെ എനിക്ക് വലിയ ആരാധനയായിരുന്നു എഴുത്തുകാരോട്. അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കഥാപാത്രങ്ങളെ ഞാൻ എനിക്കനുസരിച്ച് എൻ്റെ ഭാവനക്കനുസരിച്ച് ഞാൻ മാറ്റും. ഇന്ന കഥാപാത്രം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇന്ന കഥാപാത്രം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അതൊക്കെ ചെയ്യായിരുന്നു. അതൊന്നും ആരോടും, അതൊക്കെ സ്വന്തം ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളാണ്, അതൊന്നും ആരോടും പറയാറൊന്നുമില്ല. അപ്പം ഏ ഞാൻ എനിക്ക് പബ്ലിഷ് ചെയ്യേണ്ട, എനിക്ക് പേടിയാവും, വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ. ഞാനൊരു സാധാരണക്കാരി വീട്ടമ്മ, ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെപ്പറ്റി എനിക്കൊരു അപക്ഷാബോധമായിരുന്നു. എന്തൊക്കെയോ ആയിത്തീരണമെന്ന് വെച്ചിട്ട് ഒന്നും ആവാതെ പോയ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പം ഇവർ രണ്ടുപേരും സമ്മതിക്കൂല. അവരെ ആരൊക്കെയോ കൊടുത്ത് വായിപ്പിച്ചിട്ട് എല്ലാവരും പറഞ്ഞ്, അതുവരെ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ജീവിതം എഴുതിയത് മുസ്ലിം പുരുഷന്മാരാണ്, എൻ പി
1: വൈക്കം മുഹമ്മദ് ബഷീർ
0: ഒക്കെ എഴുതിയത് വേറൊരു ലൈഫാണ്, ഇത് മുസ്ലിം അകത്തള, അതും ഒരു ജന്മി കുടുംബത്തിലെ മുസ്ലിം മകത്തളം. അത് നമ്മുടെ മലയാളത്തിൽ ആരും അധികം സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ എഴുതി വായിച്ചിട്ടില്ല. അപ്പം അതിങ്ങനെ വന്നപ്പം ആയിരിക്കാം അത് നിർബന്ധിച്ച് ഞാൻ പേടിച്ച് അവസാനം പിന്നെ എനിക്ക് ഒരുപാട് തിരുത്തി. പിന്നെ ഞാൻ ധൈര്യം വന്നില്ല എനിക്ക്, ഞാനത് വെച്ച്

0: തിരിച്ച് തിരുത്തി തിരുത്തി എനിക്കൊരു ഒരു ആത്മസംതൃപ്തി തോന്നിയപ്പോൾ എന്നാൽ ശരി എല്ലാവരും നിർബന്ധിക്കുകയല്ലേ, ഇത് എഴുതി അങ്ങ് നിർത്താം എന്നുള്ള രീതിയിൽ അത് ഞാൻ ഗൃഹലക്ഷ്മി എനിക്ക് അന്ന് വലിയ പബ്ലിസിറ്റി ഒക്കെ തന്ന് അത് പബ്ലിഷ് ചെയ്തു.
1: മാതൃഭൂമിയാണ് ചെയ്തത്,
0: മാതൃഭൂമിയാണ് ചെയ്തത് എൽക്കറായിരുന്നു അതിൻ്റെ. അത് എന്നോടുള്ള ഒരു സൗജന്യമൊന്നും ആയിരുന്നില്ല, പക്ഷെ അത് അങ്ങനെ ആ ഒരു ജീവിതം ഇതിനു മുമ്പ് ആരും കൊണ്ടുവന്നിട്ടില്ല. മുസ്ലിം സ്ത്രീ ജീവിതം മുസ്ലിം സ്ത്രീയുടെ വീക്ഷണകോണിലൂടെ അതുവരെ വന്നിട്ടില്ല. അപ്പം അതൊരു വ്യത്യസ്തമായിട്ട് വായനക്കാർക്ക് തോന്നിയിട്ടുണ്ടാവാം. അവർ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു, അവനെനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നു. എന്നിട്ടും ഇനിയും എഴുതണമെന്ന് എനിക്ക് തോന്നിയില്ല, ഇനി എനിക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് ഇത്ര കഴിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത് തന്നെ ഒരു വേറൊരു പബ്ലിഷർ ഒരു നോവൽ ആവശ്യപ്പെട്ടു എന്നോട്. ഞാനാകെ അന്തം വിട്ടു, ഞാനിനി എവിടെ നിന്ന്, എനിക്കറിയുന്ന കഥകളൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എവിടെ നിന്ന് നോവൽ, അയ്യോ ഞാൻ എഴുതൂല എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എഴുതൂലേ, അവരോട് പറഞ്ഞേക്കെ എനിക്കറിയില്ല എഴുതാൻ, ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ബഷീർ പറഞ്ഞു, ആ അത് ശരിയാണ്, നീ ഫുൾ ക്യാൻ റൈറ്റ് എ നോവൽ, നീ ഒരു നോവലൊക്കെ ഏത് വെട്ടിക്കും എഴുതാം, നിൻ്റെ ഉള്ളിലൊരുത്തിരി കനലുണ്ട് അത് എഴുതി കഴിഞ്ഞ് ഇനി നിനക്ക് എഴുതാനൊന്നും പറ്റില്ല. ആ ശരിയാ, അത് അവർക്ക് അറിയില്ലല്ലോ, എനിക്കല്ലേ അറിയുള്ളൂ ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രകോപനമാണ്.
1: ഈഗോ
0: ഈഗോ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നെ ആരും വലിയ കഴിവുകളൊന്നും ഇല്ലെങ്കിലും ഞാൻ ആരും മുമ്പേ അങ്ങനെ
1: തോറ്റൊന്നും
0: പിന്നെ ഒരു നോവലും കൂടി എഴുതി നിർത്താന്ന് ചേച്ചി. അങ്ങനെയാണ് രണ്ടാമത്തെ നോവലായ മൊഴി എഴുതിയത്. അതൊരു പത്രവാർത്തയിൽ ഇങ്ങനെ ഒരു ഒരു 10-25 കൊല്ലം ഒന്നിച്ച് ജീവിച്ച ഒരു സ്ത്രീയെ അവരെ ഭർത്താവ് പെട്ടെന്ന് ഒഴിവാക്കുകയും ഡിവോഴ്സ് ചെയ്യുകയും അവർ വേറൊരു ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോവുകയൊക്കെ ചെയ്യുന്നൊരു, എങ്ങനെ ഞാൻ എഴുതി ഉണ്ടാക്കി ഇപ്പം എനിക്കും അറിയില്ല. ഇത് മാത്രമേ എനിക്കും അറിയുള്ളൂ, അവരെ ഉപേക്ഷിച്ചു അവരെ മക്കളെ ഇയാൾ കൊണ്ടുപോയി, അത്ര എനിക്കറിയാം. അതെൻ്റെ ഒരു ബന്ധു തന്നെയാണ്. അത് വെച്ച് ഇതിപ്പോൾ അതും ആൾക്കാർക്ക് ഈ മുസ്ലിം ജീവിതത്തിൻ്റെ ഈ വിവാഹം കഴിക്കലും മൊഴി ചൊല്ലലും ഒക്കെ ആയിട്ട് അതും ആൾക്കാർക്കൊരു താല്പര്യം തോന്നി. അങ്ങനെ അതിൽ നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് നിർത്താൻ പറ്റിയില്ല.
1: കിനാവ് ഒരു ഉറവ പൊട്ടിക്കൊടുത്തതാണ് അല്ലേ, സത്യത്തിൽ മൊഴിയിലേക്ക് വരുന്നു, പിന്നെ നിലാവിലേക്ക് വരുന്നു, ചോയിച്ചിലേക്ക് വരുന്നു, പിന്നെ ആകാശഭൂമികളുടെ താക്കോലിലേക്ക് എത്തുന്നു, പ്രകാശത്തിനുമേൽ
0: പ്രകാശത്തിൽ പ്രകാശം. വാസ്തവത്തിൽ കിനാവിന്റെ സെക്കൻഡ് ജനറേഷന്റെ ലൈഫ് കൂടിയാണ്. ഒരു കിനാവിലൊരു വിവാത്തു ഹജ്ജുമെന്ന് പറഞ്ഞിട്ട് അവരെ അവരാണ് മെയിൻ ക്യാരക്ടർ. അതാണ് ആ നോവലിൻ്റെ ഒരു പ്രത്യേകത. കാരണം അതിലൊരു അങ്ങനെ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു നോവലല്ലത്. ഓരോരുത്തരെയും പ്രൊജക്റ്റ് ചെയ്ത് അവരും അവരെ മക്കളും അവരെ ഓർമ്മയിലൂടെ അവരെ പ്രമാണിയായ ബാപ്പയെക്കുറിച്ചും അങ്ങനെയുള്ള അവരെ അക്കാലത്തെ ജന്മിത്തത്തെക്കുറിച്ചും ജന്മികളെക്കുറിച്ചും അവിടുത്തെ അന്നത്തെ ചുറ്റുപാടുകളെ വെച്ചും ആ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യാനന്തര ശേഷമുള്ള മുസ്ലിം ജീവിതം ആ കിനാവിൽ വന്നു. എങ്ങനെ വന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പല വേർഷനായിട്ട് കേട്ട കഥകളുണ്ട്. അടുക്കളയിൽ പോയിരിക്കുമ്പോൾ സെർവൻസ് പറയുന്ന ഒരുപാട് കഥകളുണ്ടാവും, അവരെ പ്രേമങ്ങളും പ്രേമഭംഗങ്ങളും ഒക്കെ. ഇതൊന്നും കുട്ടികൾ കേൾക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ അതൊക്കെ ഞാൻ പോയി കേൾക്കും, ഉമ്മ കാണാണ്ട് അതൊക്കെ പോയി കേൾക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാര്യസ്ഥന്മാരും ആണുങ്ങൾ പണിക്കാരൊക്കെ ഉണ്ടാവില്ല, അവർ കുട്ടിക്ക് കഥ പറഞ്ഞു അവരെ കുറേ വേർഷൻ, പിന്നെ ഉമ്മമ്മ പറഞ്ഞ കുറേ വേർഷൻ, ഉമ്മൻ്റെ ഉമ്മ ഉമ്മ പറഞ്ഞ കുറേ വേർഷൻസ്, ഇതെല്ലാം കൂടെ ഒരു അത് ഒരു എന്താ പറയുക, അതൊരു അങ്ങനെ ഒരു സാധാരണ രീതിയിലൊരു നോവലായിരുന്നില്ല അത്
1: കിനാവ്.
0: കിനാവ് അപ്പം പിന്നെ ഞാൻ അത് വെച്ച് അപ്പം വിവാദ ഹജുമ മരണപ്പെടുകയും അവരെ മകള് സേനുവാണ് പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ. അവരെ മക്കളും അവരെ കസിൻസും കുറേ കാലം കഴിഞ്ഞപ്പം ഈ ഗൾഫ് സംസ്കാരം വന്നു, മുസ്ലിം തറവാടുകളൊക്കെ ഭൂപരിഷ്കരണ നിയമങ്ങളും അവർ പണിയെടുക്കൂലല്ലോ. ജന്മികളെന്ന് പറഞ്ഞാൽ അവർ പാട്ടത്തിന് കൊടുത്തിട്ടും ഒക്കെ അതിൽ നിന്നൊക്കെ
1: കിട്ടുന്ന വരുമാനം
0: കൊണ്ട് വലിയ വലിയ ഇതായിട്ട് മോശമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ.
1: ജന്മികളുടെ ലൈഫ് സ്റ്റൈല് നമ്മൾക്ക് കാണാൻ വരുന്ന അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ പുലർന്നു പോകുന്നു എന്നുള്ളതാണല്ലോ.
0: ഇവര് പാടത്തിറങ്ങി പണിയെടുക്കൂല, അപ്പൊ അത് പാട്ടത്തിന് കൊടുക്കും. അവര് പണിയെടുത്ത് ജോലി ചെയ്തിട്ട് പാട്ടം നെല്ല് വിട്ടുകൊട്ട് കൊടുക്കും, അത് നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നതാണ്. അതൊക്കെ ആ കാലഘട്ടമൊക്കെ അതില് ഞാൻ അറിയാതെ വന്നു പോയതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ആ സ്വാതന്ത്ര്യാനന്തര കാലത്തെ മുസ്ലിം ജീവിതവും മുസ്ലിം ജീവിതം മാത്രമല്ല സാമൂഹിക ജീവിതം എനിക്ക് അതിൽ കൊണ്ടുവരാൻ സാധിച്ചു.
1: പക്ഷേ ഒരു വിഭാഗം ഒരു കാലം വരെ ഒരു മുൻവിധികളോടെ കണ്ട ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും പാടില്ലെങ്കിലും കൂടെ എല്ലാ നാടുകളിലും എല്ലാ ഇടങ്ങളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ സ്ത്രീധന സമ്പ്രദായം ഉണ്ടാകുമ്പോഴും വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടിരുന്നത് മലബാറിലെ മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ, അതും പാവപ്പെട്ടവരായിരുന്നു അതിൻ്റെ ഏറ്റവും ഇരകളായി മാറിയിരുന്നത്. പിന്നെ ഈ പറയുന്നതുപോലെ ഭാര്യ വീട്ടുകാരോട് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടി പറ്റി ജീവിക്കാനുള്ള ഒരു പ്രഷർ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു

0: അവസ്ഥ.
1: സത്യം പറഞ്ഞാൽ മലബാറിൽ അന്ന് സ്ത്രീധന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഉന്നത കുടുംബങ്ങളിൽ സ്ത്രീധനം ഉണ്ടായ ആരും ചോദിക്കില്ല, അവർക്കറിയാം അവർക്ക് ആവശ്യമുള്ള കിട്ടും. അതൊക്കെ മലപ്പുറം സൈഡിലായിരുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ത്രീധനം ചോദിക്കലും അങ്ങനെ. നമ്മളോടൊന്നും ആരും സ്ത്രീധനം ചോദിച്ചിട്ടില്ല. നമ്മളെ എൻ്റെ അങ്ങനെ അങ്ങനെ ഇല്ലായിരുന്നു. കൊടുക്കും, അറിഞ്ഞു കൊടുക്കുന്നല്ലാണ്ട് ചോദിച്ചു വാങ്ങുക ഒന്നുമില്ല. പിന്നെ പാരൻസിന്റെ കാലശേഷം സ്വത്തുക്കൾ കിട്ടുക എന്നല്ലാതെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഇടയിൽ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല.
0: ഞാൻ BM സോറയുടെ കഥാപാത്രങ്ങളിലൂടെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഭാര്യയെ കൂടുതൽ സ്വത്തുകൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഭർത്താവ്, പിന്നെ അതേപോലെ ഒന്നും രണ്ടും മൂന്നും വിവാഹം കഴിഞ്ഞിട്ട് പോലും സാറ്റിസ്ഫാക്ഷൻ വരാത്ത രണ്ട് തരത്തിലുള്ള അറുതികൾ, ഒന്ന് കാമത്തിന്റെ അറുതിയും മറ്റൊന്ന് ദാരിദ്ര്യത്തിന്റെ അറുതിയും, മൂന്ന് സ്ത്രീകള് ഒന്നിച്ച് അനുഭവിക്കുന്ന നോവല്
1: ആകാശഭൂമികളുടെ
0: താക്കോൽ. അവസാനം സർവന്റിനെയാണ് ഹാജി ആര്യ കല്യാണം കഴിക്കുന്നത്. ആ സർവന്റ് അവിടെ അത് നിന്നു കൊടുക്കുന്നത് തന്റെ ദാരിദ്ര്യത്തിന്റെ വർദ്ധി ഉൾവാറി കിട്ടാനും ഇയാളുടെ കാമത്തിന്റെ വർദ്ധിക്കും വേണ്ടിയിട്ടാണ്. ആദ്യത്തെ രണ്ടു ഭാര്യമാരിലും ഇയാൾ സംതൃപ്തനാവാണ്ടിരിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു ബഹുഭാര്യത്വ സമ്പ്രദായം, അതേപോലെ ദാരിദ്ര്യം, നമ്മുടെ ആശ്രയിച്ചു കഴിയുന്നവരെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ചൂഷണം ചെയ്യേണ്ട അവസ്ഥകൾ, ഇതൊക്കെ കൊടുക്കുന്ന വലിയൊരു സാമൂഹിക പ്രതിബദ്ധത അറിഞ്ഞോ അറിയാതെയോ സോറാമയം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് എങ്ങനെയായിരുന്നു അവനവൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട്? കാരണം വളരെ യാഥാസ്ഥിതികമായി വളർന്ന് വന്നൊരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അവനവൻ്റെ അകത്തകലത്തിലുള്ള പുഴുപ്പുകളെ മുന്നോട്ട് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിഷമങ്ങളോ അല്ലെങ്കിൽ താക്കീതുകളോ അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല നമ്മുടെ സമുദായത്തെ ചിത്രീകരിക്കേണ്ടത് എന്ന രീതിയിലുള്ള എന്തെങ്കിലും
1: തരത്തിലുള്ള? തീർച്ചയായിട്ടും. ഈ സിനിമ അക്കാലത്തെ സിനിമകളിലൊക്കെ മുസ്ലിം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കോമാളി വേഷക്കാരാണ്. അപ്പം ആ ഒരു ഒരു സമൂഹത്തെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ട മുസ്ലിം സ്ത്രീകൾ മിക്കവരും വീട്ടിനകത്ത് അവർക്ക് വലിയ കുടുംബങ്ങളിലൊക്കെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവരെ വിശ്വസിപ്പിക്കുമെങ്കിലും പുരുഷന്മാരുടെ വിരൽത്തുമ്പിനനുസരിച്ച് വീട്ടിനകത്ത് ചക്രശ്വാസം വലിക്കുക അല്ലെങ്കിൽ ചുറ്റും ഇങ്ങനെ നടക്കുന്ന കുറേ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. അവരെ മാനസിക സംഘർഷങ്ങൾ ഞാൻ ഒരുപാട് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്, പണമുണ്ട്, സ്വർണ്ണമുണ്ട്, ഒരുപാട്
0: ആഭരണങ്ങളുണ്ട്,
1: ഭക്ഷണമുണ്ട്. പക്ഷെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല. സ്വന്തം മക്കളെ വിവാഹാലോചനയിൽ പോലും അവർക്ക് ഒരു റോളും ഇല്ല. വീട്ട് അവിടെ വന്നിട്ട് വിരിക്കും, അവിടെ നിന്നിട്ട് പറയും ഇതാ മോൻ്റെ കല്യാണം നിശ്ചയിച്ചു അല്ലെ മോളെ കല്യാണം നിശ്ചയിച്ചു എന്ന ദിവസമാണെന്ന് പറഞ്ഞാൽ അവർ പിള്ളേരുടെ ജോലി എന്ന് വെച്ചാൽ പിന്നെ കല്യാണത്തിന് വേണ്ടി വീടൊരുക്കുക, അതികളെ സ്വീകരിക്കുക, ഇതൊക്കെ ആയിരുന്നു അത്. ഇതൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ഈ ഒരു സമൂഹത്തിന് ഒരു ഈ നമ്മുടെ ഈ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളൊരു ലൈംഗിക ഉപകരണം മാത്രമല്ല, അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും നാവും ഒക്കെ ഉണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് എഴുത്തുകാരി എന്ന നിലയിൽ എനിക്കൊരു തോന്നലായി ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അവരിങ്ങനെ എപ്പം നോക്കിയാലും അകത്തളത്തിൽ ഇങ്ങനെ ഒരു അടുക്കളക്കുള്ളിൽ വെന്തുരുക. ജോലിക്കാരുണ്ടാവും, പക്ഷെ ജോലിക്കാരെ കൊണ്ട് അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങളെ വീട്ടിലൊക്കെ ഓരോ നേരവും സദ്യക്കുള്ള ആളുകളുണ്ടാവും. നോമ്പ് കാലത്തൊക്കെ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് പുറത്തുകൊണ്ടേ വിളമ്പുക. ഇവർക്ക് രാത്രി നമസ്കാരത്തിനോ ഒന്നിനും സമയം കിട്ടാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ അടുക്കളക്കാരികൾ എന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ അവരുടെ അവസ്ഥ. അവർ ഈ സമ്പന്നമായ കുടുംബത്തിൽ നിൽക്കുമ്പോഴും അവരെ ഉള്ളിൽ തീയാണ്, വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട്. അപ്പം അവരൊക്കെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ സ്ത്രീധനം വേണം, എന്തെങ്കിലുമൊക്കെ വേണം. അവരെ കണ്ണീർ അവരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഇതായത്. പിന്നെ എന്നെ നമ്മുടെ മതത്തിൽ മുസ്ലിം മതത്തിൽ എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്നിലേറെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് പണ്ടേ എന്നെ വല്ല അത് അലട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് പേരെ കണ്ണീർ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ഭാര്യയും വെച്ചിട്ട് കുട്ടികളില്ലാന്നോ അല്ലെങ്കിൽ ഭാര്യക്ക് സുഖമില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടാക്കിയിട്ട് വേറൊരു വിവാഹം കഴിക്കുക, എന്നിട്ട് ഈ ഭാര്യ ഇതെല്ലാം സഹിച്ച് സന്തോഷം നടിച്ച് ആ വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്തൊരു ഒരു ഉള്ളൊരുക്ക ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആകാശഭൂമികളുടെ താക്കോൽ എന്ന നോവൽ എഴുതാൻ കാരണം. അതുകൊണ്ട് ഒരു സ്ത്രീ സമൂഹത്തിന് അവർക്ക് അവർ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ച് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു സ്ത്രീ സമൂഹം അങ്ങനെയല്ല. അവർക്കും ഉള്ളിൽ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ മോഹഭംഗങ്ങളും ഒക്കെ ഉണ്ട്. അവരും ഒരു മനുഷ്യജീവിയാണ് എന്നുള്ള ഒരു ഒരു ചിന്ത അതിന് അല്ലാതെ അലട്ടിയിരുന്നു. അപ്പം ആ അത് ഒരു തീമായിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ മൂന്ന് പേരെ വിവാഹം കഴിച്ച് ഹാജിയാരുടെ നോവൽ എഴുതിയത്. കാരണം ആദ്യത്തെ സ്ത്രീ സമ്പന്നയും ഇഷ്ടംപോലെ സ്വത്തും
0: അവരുടെ സ്വത്ത് ഇയാൾക്ക്
1: വേണം ഒഴിവാക്കിയത് മുഴുവൻ പോവും. അതുകൊണ്ട് അവരെ വെച്ചുകൊണ്ട് തന്നെ വിദ്യാസമ്പന്നയും അതെ സുന്ദരിയൊക്കെ.

0: നൂർജഹാനെ കല്യാണം കഴിപ്പിക്കും. അവളാണെങ്കിൽ ഇയാൾക്ക് വഴങ്ങി കൊടുക്കുന്നില്ല. അത് എന്റെ ഉള്ളിലൊരു ആഗ്രഹമാണ്, അങ്ങനെ സ്ത്രീ വഴങ്ങി കൊടുക്കരുതെന്നുള്ളത്.
1: അതാണ്
0: തീർച്ചയായിട്ടും അതെ, അങ്ങനെ ആവരുത്, ഒരു സ്ത്രീ എതിർക്കണം. അങ്ങനെയാണ് ആ നൂർജഹാനെ കൊണ്ട് ഞാൻ എതിർപ്പിച്ചത്. അപ്പോൾ അവർ പിന്നെ ഫെമിനിസ്റ്റായി, അവർ പിന്നെ പല കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. അതേസമയം ഇയാൾക്ക് മാക്സിമം ഇയാൾ ശ്രമിച്ചു അവളെ വശത്താക്കാൻ, അവളെ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവളൊരു അസുഖം വന്നത്. ഈ മൂത്ത ഭാര്യയ്ക്ക് സുഖമില്ലാതായി, അവളെ അവരെ ശുശ്രൂഷിക്കാനെന്ന് പറഞ്ഞിട്ടാണ് നൂർജഹാനെ വിവാഹം ചെയ്തത്. നൂർജഹാൻ എന്തോന്ന് വീണ് കാലൊടിഞ്ഞപ്പോൾ നൂർജഹാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ തളം തെറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ്
1: വേലക്കാരി
0: എന്ന് പറയാൻ പറ്റില്ല, അയാളെ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരെ വിവാഹം കഴിച്ചത്. ആ സ്ത്രീ പക്ഷേ ഭയങ്കര ദരിദ്രയും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം കരപ്പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളും ആയതുകൊണ്ട് ഇയാളെ താളത്തിനൊത്ത് നിന്ന് തുള്ളിയിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സ്വത്തും കൈക്കലാക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ നൂർജഹാനാണെങ്കിൽ ഇയാളെ സ്വത്തിലും മോഹമില്ല, ഒന്നും വേണ്ട, ഇവിടെ പെട്ടുപോയി. വീട്ടിലെ ദാരിദ്ര്യം കാരണം അവളെ പേരൻസ് ഇയാളെ പിടിച്ച്
1: കെട്ടിച്ചതാണ്.
0: അപ്പോൾ അവളൊരു അതിലൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. അവളെ ഞാൻ റബ്ബലാക്കി, റബ്ബലാക്കിയിട്ട് മറ്റേ സ്ത്രീ ഇതുപോലെ നിസ്സഹായമായിട്ട് ഇയാളെ എല്ലാത്തിനും തുള്ളി നിന്ന് കൊടുക്കുകയും കുറച്ചൊക്കെ എന്തൊക്കെയോ പൊട്ടും പൊടിയും കിട്ടിയെന്നല്ലാണ്ട് അവർക്കും ഒരു നല്ല ജീവിതം കിട്ടിയില്ല. ഐഷാത്തേക്ക് മനസ്സിലായി നൂർജഹാൻ സ്വന്തം ഇഷ്ടത്തിനല്ല ഇയാളെ വിവാഹം കഴിച്ചത്, അവളെ നിസ്സഹായത കൊണ്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർ ഇവളെ ഭാഗം ചേരുകയും അങ്ങനെ അവർ രണ്ടുപേരും ഐഷാത്തേക്ക് അസുഖം വന്നാലും ഒക്കെ ഈ നൂർജഹാൻ സഹായിക്കുന്നു. ഐഷാത്തെ ഹജ്ജിന് പോകാൻ ഇവള് പ്രേരിപ്പിക്കുന്നു, ഇയാളെ കൂടെ തന്നെ പറഞ്ഞേക്കാൻ അവൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഒരു ഒരു റബലായിട്ട് അവളിങ്ങനെ ഒരു മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെയും സ്ത്രീകളുണ്ടെന്ന് കാണിക്കണം എന്നുള്ള ഇങ്ങനെയുണ്ട്, എല്ലാവരും ഇങ്ങനെ പിന്നെ പുരുഷന്മാരുടെ വിരൽത്തുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്നവരല്ല, സ്വന്തം അഭിപ്രായങ്ങളും പിന്നെ ഇതൊക്കെ ഉള്ളവരുണ്ട് എന്ന് തെളിയിക്കുക. അങ്ങനെ ഒരു ഒരു അതൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മോഹങ്ങളായിരിക്കാൻ നോവലിലെ കഥാപാത്രങ്ങളായിട്ട് വന്നെന്നാണ് എനിക്കും തോന്നുന്നത്.
2: മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബി എം സുഹറ തന്റെ എഴുത്തു ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. അവരോടൊപ്പം എഴുത്തുകാരിയും വിവർത്തകയുമായ ഷബിത. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച കയ്യൊപ്പിൽ കേൾക്കാം.

മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ വസന്തകാലമായിരുന്നു 60s. വസന്താഗമനം വിളിച്ചറിയിക്കുന്ന നിരവധി പൂങ്കുയിൽ നാദങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന 60s പാതിയിൽ ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് കടന്നുവന്ന് തന്റെ വേറിട്ട ശബ്ദം കേൾപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്ത ഒരു ഗായികയുടെ ഓർമ്മകളിലൂടെ, പാട്ടുകളിലൂടെ ഇന്ന് നാം കടന്നുപോകുന്നു. അച്ഛൻ രവീന്ദ്രനാഥ് കലാഭിമുഖ്യമുള്ള സഹൃദയനായിരുന്നു. തെലുങ്ക് സിനിമകളിൽ നായകനായി വേഷം പകർന്നിട്ടുണ്ട് പലകുറി രവീന്ദ്രനാഥ്. എന്നാൽ അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് ചുവടുറപ്പിക്കാനായില്ല. സംഗീതപ്രേമിയും സംഗീത സംവിധായകനുമായ പിതാവിന്റെ പ്രേരണയിൽ വിജയവാഡ ആകാശവാണി നിലയത്തിൽ നന്നേ ചെറുപ്പം മുതലേ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു ബാലവസന്ത എന്ന ബി വസന്ത.

വി വസന്തയുടെ ശബ്ദം ആദ്യമായി സിനിമയിൽ കേൾക്കുന്നത് തെലുങ്ക് സിനിമയായ വാഗ്ദാനത്തിൽ, വർഷം 1962.

ഈ ആദ്യഗാനം മുതൽ ബി വസന്തയുടെ സംഗീത ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു ദുർഗതിയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. സോളോ ഗാനങ്ങൾ പാടാൻ പരിഗണിക്കുന്നതിന് പകരം സംഘഗാനങ്ങളിലും യുഗ്മഗാനങ്ങളിലും ബി വസന്തയെ ഉൾക്കൊള്ളിക്കാനാണ് സംഗീത സംവിധായകർ തയ്യാറായിരുന്നത്. അതുകൊണ്ടുതന്നെ ഈ ഗായിക തനിച്ചു പാടുന്ന സോളോ പാട്ടുകൾ ഇവരുടെ കരിയറിൽ നന്നേ കുറവാണ് എന്ന് കാണാം.

മുതലാളിയെ തുടർന്ന് മലയാളത്തിൽ ബി വസന്തയെ തേടി വന്ന അവസരങ്ങളിൽ മിക്കതും യുഗ്മഗാനങ്ങളോ സംഘഗാനങ്ങളോ ഹമ്മിങ്ങുകളോ ആണ് എന്ന് കാണാം.

മലയാളത്തിൽ 70 ചിത്രങ്ങളിൽ നിന്നുമായി 100 ഗാനങ്ങൾ. എത്രയോ കാലം പിന്നണി രംഗത്ത് നിന്ന്

0: സംഗീത സംവിധായകരുടെ കൂട്ടത്തിൽ ബി എ ചിദംബരനാഥിന് സവിശേഷ സ്ഥാനം നൽകും ബി വസന്ത. കാരണമുണ്ട്.
1: ബി എ ചിദംബരനാഥൻ സാർ കൂടെ എപ്പി അറിമുഖം തരില്ല, അവർ തുടർന്ന് എന്നെ എല്ലാ സോങ്സ് ആൾമോസ്റ്റ് ആൾ സോങ്സ് നാനേ പാടിട്ട് അവർ പടത്തിൽ.
0: കായംകുളം കൊച്ചുണ്ണിയിലെ ഈ ഗാനം ബി വസന്തയുടെ ആലാപന ശൈലിയുടെ പ്രത്യേകതകളെ വിളംബരം ചെയ്യുന്ന ഒന്നാണ്.
1: കാർത്തിക വിളക്ക് കണ്ടു പോരുമ്പോൾ

ചിദംബരനാഥിന്റെ സംഗീത സംവിധാനത്തിൽ 11 ചിത്രങ്ങളിൽ നിന്നായി 18 ഗാനങ്ങൾ. ചിത്രം വിദ്യാർത്ഥി. കൂടെ പാടുന്നത് ജയചന്ദ്രൻ.

0: ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ 16 ചിത്രങ്ങൾ, 20 ഗാനങ്ങൾ. അശ്വമേധം എന്ന സിനിമയിലെ പ്രശസ്തമായ പാട്ടിൽ നിന്ന് തുടങ്ങുന്നു ആ കൂട്ടുകെട്ട്.
1: അശ്വമേധം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് അവർക്കിട്ട് പാടരുത്.

0: அந்த பாட்டு கேட்டுட்டு அப்புறம் நிறைய சாங்ஸ் தேவராஜன் மாஸ்டர் கிட்ட குஞ்சாக்கோ சார் படத்திலே.
1: தொடர்ந்து தேவராஜன் சங்கீதம் பகர்ந்த சித்திரங்களில் பிரத்யேகிச்ச் உதயா பிக்சர்ஸിന്റെ ബാനറിൽ പുറത്തുവന്ന ചിത്രങ്ങളിൽ ബി വസന്ത സ്ഥിരം ആലാപന സാന്നിധ്യമായി.
0: കുഞ്ചാക്കോ സാറിന്റെ മെയിൻ
1: ബി വസന്തയുടെ ഓർമ്മകൾ
0: അവർക്കിതാ നാൻ ഒരു അഡോപ്റ്റഡ് ഡോട്ടർ അവർ അത് മാതിരി നെനച്ചിട്ട് അവർ എത്ര പടം പണാങ്കോ അത്ര പടത്തിലെയും എനിക്ക് ഉദയനന്റെ മകന്
1: ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിൽ ഒന്നിലധികം ഗാനങ്ങൾ.
0: പൊന്നാനാം കുളക്കടവിൽ അന്ത പാട്ട് അപ്പം

0: ദേവരാജൻ മാസ്റ്റർ നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു എന്ന് വസന്ത കൃതജ്ഞതയോടെ ഓർക്കുന്നു. എങ്കിലും മാസ്റ്ററെ പ്രതി ഒരു ഖേദമുള്ളത് അവർ മറച്ചുവെക്കുന്നില്ല.
1: ദേവരാജൻ മാസ്റ്റർ അത്ര സംഗ് പാടിയിരിക്കേ, അത്ര സംഗ് നല്ല ഹിറ്റായി. ആനാലും എപ്പോ ഒരു വാട്ടി കൂടെ നീ നല്ല പാടിയിരിക്കേ സൊല്ലല, ഒരു വാട്ടി കൂടെ.
0: ഒരിക്കൽ പോലും പാട്ട് നന്നായി പാടി എന്നൊരു പ്രശംസാ വാചകം ആ മഹാനായ സംഗീത സംവിധായകനിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ആ ഖേദം.
1: കറക്റ്റാ പാടുന്ന സന്തോഷമാ ഇല്ല ഒരു തവറു കൂടെ പണ്ണലിയേ അനി കോപമാ ഇത് തരിയാത്. അവർ എക്സ്പ്രഷൻ ഒന്നും കിടയാതെ എന്ത പാട്ട് പാടിനാലും അഴകാ പാടിനാലും പാടുന്നത് നമ്മ തൊഴിൽ നല്ല എന്ത പാട്ട് കൊടുത്താലും ரொம்ப நல்லா பாடி நம்ம டேலண்ட் காட்டணும். அப்பதான் நமக்கு ஒரு சந்திருப்தி. லாட்ஸ் ஆஃப் சாங்ஸ் ஐ சாங் ஃபார் ஹிம். அவருக்கு இஷ்டம் இருக்குதோ இல்லையோ ஆனா எனக்கு மனசுல ஒரு அசந்திருப்தி. ஒரு வாட்டியும் எப்பவும் அவரு நல்லா பாடியிருக்கேன் சொல்லலையே. எனக்கு நான் அப்படி பண்ணா கூட அவரு ஐ எம் வெரி வெரி கிரேட்ஃபுல் டு ஹிம் பிகாஸ் ஐ சாங் மெனி மெனி குட் சாங்ஸ் மெனி ஹிட் சாங்ஸ்.
0: கிருதஜ்ஞதாபூர்வம் பி வசந்த ஓர்த்தெடுக்கிற പ്രിയപ്പെട്ട ഒരു ദേവരാജൻ ഗാനം. ചിത്രം കൂട്ടുകുടുംബം.
1: നീലി മാനത്തി നീലിപ്പുലയിക്ക് മഴ പെയ്താൽ.

ജ്വാല എന്ന സിനിമയിൽ രണ്ട് പാട്ടുകൾ, ഒരു യുഗ്മഗാനവും ഒരു സോളോ ഗാനവും. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

ഉത്സാഹഭരിതമായ ആലാപനം കൊണ്ട് പി സുശീല ഈ ഗാനത്തെ പ്രസാദപൂർണമാക്കിയപ്പോൾ ബി വസന്ത മറുപതിപ്പിനെ വിഷാദഭരിതമായ ആലാപനത്താൽ അവിസ്മരണീയമാക്കി.

0: ഒരു പൂജ ലാലലലാലലാല.
1: ചിത്രം കുമാരസംഭവം.

0: കുമാരസംഭവത്തിലെ മറ്റൊരു യുഗ്മഗാനം.
1: മല്ലാക്ഷി മണിമാരിൽ
0: അഗ്നിമൃഗത്തിലെ പാട്ട്.
1: കാർകുഴലി കരിങ്കു

ബി വസന്തയുടെ ഗാനങ്ങളുമായി ഓർമ്മകളുടെ സംഗീതം തുടരും. ഓർമ്മകളുടെ സംഗീതം. ആഖ്യാനം എം എസ് വാസുദേവൻ. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. തീരം എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും ക്വിൻസിയും പാടിയത്. ബി കെ ഹരിനാരായണന്റെ രചന, അഫ്സൽ യൂസഫിന്റെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച 2-ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കളക്ടർമാരുടെ ചേംബറിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാപന മേധാവികൾ വഴി ഉത്തരവ് കൈപ്പറ്റാം. ഉത്തരവുകൾ ലഭിച്ചെന്ന് തദ്ദേശഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 നിരോധനം. കള്ളുഷാപ്പുകൾ, ബിവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം. രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും അവകാശവാദങ്ങൾക്ക് വിരാമം കുറിക്കുന്ന വിധി വരുന്നതോടെ 5 സംസ്ഥാനങ്ങളിലെയും ഭരണസാരഥ്യം ആർക്കെന്ന് നാളെ ഉച്ചയോടെ അറിയാം. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും 9 വിധിയെഴുത്ത്. 23 തമിഴ്നാട്ടിലെ വോട്ടെടുപ്പും പശ്ചിമബംഗാളിൽ 1-ഘട്ട തെരഞ്ഞെടുപ്പും. 29 ബംഗാളിൽ 2-ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതിന് ശേഷമാണ് 5 ഫലപ്രഖ്യാപനം നാളെ നടത്തുന്നത്. കേരളത്തിൽ CPIM നേതൃത്വം നൽകുന്ന LDFും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും BJP മുന്നണിയായ NDAയും തമ്മിലാണ് പ്രധാന മത്സരം. തമിഴ്നാട്ടിൽ DMK മുന്നണിയും AIDMK BJP സഖ്യവും നടൻ വിജയ് രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകവും തമ്മിലാണ് മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും NDAയും തമ്മിലാണ് പ്രധാനമായും മാറ്റുരയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ വോട്ടെണ്ണലിന് 62 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4624 നിരീക്ഷകരടക്കം 10545 കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി നിയോഗിച്ചത്. വോട്ടെണ്ണലിന്റെ ഭാഗമായി തമിഴ്നാട്ടിലുടനീളം കർശന സുരക്ഷ ഉറപ്പാക്കി. സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്ര സായുധ സേനയുടെ 65 കമ്പനികളെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും സുതാര്യത ഉറപ്പാക്കാൻ മൾട്ടിലെയർ സുരക്ഷ ഒരുക്കിയതായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കും. കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. 4 അതിലധികമോ ആളുകൾ കൂടി നിൽക്കാനോ വിജയാഘോഷ പ്രകടനങ്ങൾ നടത്താനോ പാടില്ല. എന്നാൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഉത്തരവ് ബാധകമല്ല. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24 വോട്ടെണ്ണും. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് കമ്മീഷൻ അറിയിച്ചത്. 2-ഘട്ടത്തിൽ 29 ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിനു പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90% വോട്ടിംഗ് രേഖപ്പെടുത്തി. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന കോഴിക്കോട് JDT ഇസ്ലാം സ്കൂളിലെ സ്ട്രോങ് റൂമിന് സമീപത്തെ മുറി തുറന്ന സംഭവം ചട്ടലംഘനമല്ലെന്ന ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു. വീഴ്ച വരുത്തിയ വരണാധികാരികൾക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വരെ പദവിയിൽ തുടരാം. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു.

പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലയിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നീറ്റ് യു ജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1.5 മുമ്പ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ഐ ഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 പരം ടൺ പാചകവാതകവുമായി MT സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13-ഓടെ കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനതല വികസിത് ഭാരത് യുവ സൻസദ് 2026 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഇന്ന് സമാപിക്കും. യൂണിയൻ ബജറ്റ് 2026, വികസിത് ഭാരത് 2047 ഇന്ത്യൻ യുവാക്കളുടെ പാത ശാക്തീകരിക്കൽ എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സൻസദ് സംഘടിപ്പിച്ചത്. ശക്തമായ ഇന്ത്യയെക്കുറിച്ച് യുവാക്കളിൽ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 1991 യുനെസ്കോയുടെ പൊതുസമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയത്തെ തുടർന്നാണ് 1993 UN പൊതുസഭ ലോക പത്രസ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിച്ചത്. ഇന്ന് ലോക ചിരിദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിയിലൂടെ സമാധാനവും നല്ല ആരോഗ്യവും പ്രചരിപ്പിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. 1998 ഇന്ത്യയിൽ ഡോക്ടർ മദൻ കടാരിയയാണ് ചിരി യോഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ ദിനം ആദ്യമായി സംഘടിപ്പിച്ചത്. ചിരിയിലൂടെ ലോകസമാധാനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 തരം മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് മാങ്ങ വിൽപ്പന. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിൻ്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കര കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കൂഴത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നേരെഴുന്നള്ളത്ത് നടത്തും. 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. May 6 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമീൻപ്രീത് കൗർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ട്. തീ നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവസ്ഥലത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഡൽഹി പോലീസ് അറിയിച്ചു. തിരച്ചിൽ തുടരുകയാണ്. ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുളത്ത് പുലർച്ചെ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാറപകടത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുകയായിരുന്നു ഡിജോ കാപ്പൻ്റെ അന്ത്യം. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പേരെ പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28 അഖിലേന്ത്യാ സെവൻസ് ടൂർണമെൻറ്റിൻ്റെ അവസാന സെമി മത്സരത്തിന് ഒടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിൻ്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഘന അടിവെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതൽ എടുക്കണമെന്നും അറിയിപ്പിൽ പറഞ്ഞു. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിന് സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഫാമിൽ പണം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാനി വെച്ചിച്ചുറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:15. 438.6 മീറ്ററിൽ പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് നിലയത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ.
0: സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: കോ ഓപ് കേരള സർട്ടിഫിക്കേഷനോടുകൂടിയ ശുദ്ധമായ വെളിച്ചെണ്ണ.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ FM ൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നീറ്റ് യു ജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. കേരള

പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിനു പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 വരെ

0: ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം. രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും അവകാശവാദങ്ങൾക്ക് വിരാമം കുറിക്കുന്ന വിധി വരുന്നതോടെ 5 സംസ്ഥാനങ്ങളുടെയും ഭരണസാരഥ്യം ആർക്കെന്ന് നാളെ ഉച്ചയോടെ അറിയാം. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 3 സുരക്ഷാ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും വെച്ചാണ് നടക്കുക. തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന അക്രമങ്ങൾ തടയാൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 28 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, വീടുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ്. ജില്ലയിലേക്കുള്ള എല്ലാ അതിർത്തികളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്.
0: വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത്തരം പരാമർശങ്ങൾ പാടില്ല എന്നാണ് അഭിപ്രായമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്നും മലപ്പുറത്ത് മുഴുവൻ സീറ്റുകളും കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ May 5 രാവിലെ 9 വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. തമിഴ്നാട്ടിൽ വോട്ടെണ്ണലിന് 62 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4624 നിരീക്ഷകരടക്കം 10545 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി നിയോഗിച്ചത്. വോട്ടെണ്ണലിന്റെ ഭാഗമായി തമിഴ്നാട്ടിലുടനീളം കർശന സുരക്ഷ ഉറപ്പാക്കി. സംസ്ഥാന പോലീസിനു പുറമെ കേന്ദ്ര സായുധ സേനയുടെ 65 കമ്പനികളെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും സുതാര്യത ഉറപ്പാക്കാൻ മൾട്ടിലെയർ സുരക്ഷ ഒരുക്കിയതായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും തുടർച്ചയായി ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ കിരൺ റിജിജു കുറ്റപ്പെടുത്തി. ഇപ്പോൾ ജുഡീഷ്യറിയെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഉൾക്കാമ്പിനെയാണ് ആക്രമിക്കുന്നതെന്ന് അവർ അറിയുന്നില്ലെന്നും റിജിജു അഭിപ്രായപ്പെട്ടു. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷാർത്ഥികൾ 1:30 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി അറിയിച്ചു. വോട്ടർ ഐഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിനുപയോഗിക്കാം. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെ തീപിടുത്തത്തിൽ 9 പേർ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സിന്ധുവും മുഖ്യമന്ത്രി രേഖാഗുപ്തയും അഗാധമായ ദുഃഖം അറിയിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിനിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഒപെക് പ്ലസ് രാജ്യങ്ങൾ ജൂൺ മാസത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലാണ് തുടർച്ചയായ 3rd മാസവും ഉത്പാദനം 1,88,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ധാരണയായത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2rd മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. May 6 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം

സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു ഡിജോ കാപ്പന്റെ അന്ത്യം. അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട്ട് ഈ മാസം 6 ആരംഭിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണൻ നായർ മ്യൂസിയത്തിൽ സ്പാനിഷ് സംവിധായകൻ കാർലോസ് അലാസ്ട്രോയി ഉദ്ഘാടനം ചെയ്യും. മേള 10 അവസാനിക്കും. ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുളത്ത് പുലർച്ചെ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 മംഗലാപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ എരുമപ്പെട്ടിയിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അണ്ടേക്കാട് പീടികയിൽ അബു താഹിറാണ് മരിച്ചത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ വാണിയമ്പാറയിൽ 25 MDMA 2 എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷയൻ ജോസ് എന്നിവരെ മയക്കുമരുന്ന് കടത്തിയ കാർ സഹിതം അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ചാല തന്നടയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 5 ഗുണ്ടുകളും 3 കിലോയിലധികം വെടിമരുന്നുമാണ് പിടികൂടിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് ലോക ചിരിദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിയിലൂടെ സമാധാനവും നല്ല ആരോഗ്യവും പ്രചരിപ്പിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. 1998 ഇന്ത്യയിൽ ഡോക്ടർ മദൻ കടാരിയയാണ് ചിരിയോഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആദ്യ ദിനാചരണം സംഘടിപ്പിച്ചത്. ചിരിയിലൂടെ ലോകസമാധാനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊട്ടിയൂർ വൈശാഖോത്സവം 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കൂടത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നേരെടുന്നള്ളത്ത് നടത്തും. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾ വോൾട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ്.

0: മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യമൊറ്റ നോക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. കേരളം 140, പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കാണ് സംസ്ഥാനങ്ങൾ വേദിയായത്. കേരളത്തിൽ LDF തുടർഭരണം ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താൻ UDFും ശക്തമായ സാന്നിധ്യമാകാനുള്ള പ്രതീക്ഷയിലാണ് NDAയും. തമിഴ്നാട്ടിൽ DMKയും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. പശ്ചിമബംഗാളിൽ 4-ാം ഊഴം എന്ന പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അധികാരം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ CPMും കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ അധികാര തുടർച്ച BJP ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാന രാഷ്ട്രീയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനഘട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലാണ് ഈ 43 കേന്ദ്രങ്ങളിലായി നടത്തുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. കൌണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്.
0: സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6-ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. May 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമൂസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ OPEC+ രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും OPEC-ൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആൻഡ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ

0: വീരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2-ാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര സൂര്യദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ റൺ ഫോർ സൺ മാരത്തോൺ സംഘടിപ്പിച്ചു. സൌരോർജ്ജത്തിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി സന്തോഷ് കുമാർ സാരംഗി പറഞ്ഞു.
1: उसके लिए जो अवेयरनेस चाहिए जो आउटरीच चाहिए उसके बारे में आज के मैराथन था तो उसी के वजह से आज रन फॉर द सन किया गया.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഡൽഹിയിലെ വിവേക് വിഹാർ പ്രദേശത്ത് 4-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനയുടെ 14 സംഘങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ദുഃഖം രേഖപ്പെടുത്തി. 2-ാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം 4 മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം പ്രസ്താവന നടത്തും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. ബ്രസീലിൽ ശക്തമായ മഴയെ തുടർന്ന് 6 പേർ മരിക്കുകയും 1000-കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ 2 ദിവസമായി മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയുധധാരികളായ 200-ലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി മേഖല കടന്ന് ആക്രമിക്കാനെത്തിയവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പട്ടാളത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരാക്രമണത്തിൽ 100-ലധികം ഭീകരവാദികളെ പട്ടാളം കൊലപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങളുടെ 1-ലധികം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലിയിലെ ഇന്ത്യൻ എംബസി രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21-ന് വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. പോൾ വോട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: ആകാശവാണി.

FM പ്രധാന വാർത്തകൾ. കേരളത്തിലെ അന്തിമ പോളിംഗ് ശതമാനം 79.70% സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യുഗേൽക്കർ ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും CEO തിരുവനന്തപുരത്ത് അറിയിച്ചു. വോട്ടെണ്ണലിന് 15,465 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായും വിന്യസിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ നിലനിൽക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ

വോട്ടെണ്ണലിന് ഉദ്യോഗസ്ഥ പരിശീലനം പൂർത്തിയായെന്നും രത്തൻ യോഗ്യേൽക്കർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 3 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത്തരം പരാമർശങ്ങൾ പാടില്ലെന്നാണ് അഭിപ്രായമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്നും മലപ്പുറത്ത് മുഴുവൻ സീറ്റുകൾ കിട്ടുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായും ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി കൂടിക്കാഴ്ച നടത്തി. വികസിത ബീഹാർ, റെയിൽവേ പശ്ചാത്തല സൌകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തതായി സമ്രാട് ചൌധരി അറിയിച്ചു. ഡൽഹി തീപിടുത്ത സ്ഥലത്ത് നിന്ന് 15 പേരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി അധികൃതർ. 14 അഗ്നിശമന സേനാ വാഹനങ്ങളിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി
1: ആകാശവാണി 103.6 റിയൽ എഫ് എം ശ്രോതാക്കൾക്ക് ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ റിയൽ എഫ് എമ്മിലൂടെ കേൾക്കാനായി വിളിക്കൂ 0495236617 236617 944744800 എന്നീ നമ്പറുകളിൽ. ക്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും ഫഹദും പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾ ദീപക് ദേവിന്റെ സംഗീതം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ചാത്തമംഗലത്ത് നിന്നും രാധാമണി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കാവാലത്തിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ചീനവല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുനിൽ രാജ്, പള്ളിയത്ത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ജംഷീർ അത്താണിക്കലിൽ നിന്ന്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മീൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. മൂന്നിയൂരിൽ നിന്നും കൃഷ്ണൻ. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മധുര നമ്പരക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, വിദ്യാസാഗർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഹരിദാസൻ ആരാംബ്രം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് കെ ജെ ജോയ് സംഗീതം നൽകി വാണി ജയറാം പാടിയ ഗാനം ചന്ദ്രഹാസം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സത്യൻ നായർ, കരുവള്ളിക്കുന്ന്.

ഗാനോത്സവത്തിൽ കേൾക്കാം പന്നിയങ്കരയിലെ സുരേഷ് ബാബുവിന്റെ ഇഷ്ടഗാനം തച്ചോളി അമ്പു എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം കെ. രാഘവൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി വാണി ജയറാം പാടിയത് ആശീർവാദം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഗോദീശ്വരത്ത് നിന്നും ദേവി.

ഗാനോത്സവത്തിൽ കേൾക്കാം. നടുവണ്ണൂരിൽ നിന്നും മുനീറയുടെ ഇഷ്ടഗാനം. അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ കേൾക്കാം. യൂസഫ് അലി കെ ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം മരം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പാടനിലത്ത് നിന്നും ലീലാ ലോഹിതാക്ഷൻ.

ആയിഷ സറിന്റെ 11-ാം പിറന്നാളിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഉപ്പ ഹനീഫ് തിരുവള്ളൂർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ദേവദൂതൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പ്രീതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗരന്റെ സംഗീതം.

ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

പൂജൽ ഖാദർ എഴുതി, ജോൺസൺ ഈണം പകർന്ന്, യേശുദാസും വാണിജ്യറവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഒരു കുടക്കീഴിൽ, എൻ്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്ത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുലാം അലി പാടിയ ഗസലുകൾ.

0: പാട്ടുപെട്ടിക്കാലം എന്നും രാവിലെ 7:30 സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ FM-ൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: അല്പസമയത്തിനകം 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കിരൺ ശങ്കർ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 140, പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലാണ് 43 കേന്ദ്രങ്ങളിലായി നടത്തുക. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6 തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ആരംഭിച്ചു. 2 മണിക്ക് തുടങ്ങിയ പരീക്ഷ 5 മണി വരെ തുടരും. മെഡിക്കൽ ബിരുദ കോഴ്സ്

0: കോളേജുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. നീറ്റ് യു ജി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആശംസകൾ നേർന്നു. കാരുണ്യം, സേവനം, പഠനത്തോടുള്ള പ്രതിജ്ഞാബദ്ധത എന്നിവ വൈദ്യശാസ്ത്ര പഠനത്തിൽ പ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 46,313 മെട്രിക് ടൺ എൽ പി ജിയുമായി ഇന്ത്യയിലേക്കുള്ള എം ടി സർവശക്തി കപ്പൽ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമുസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപെക്കിൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആൻഡ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2-ാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ ഇന്നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ സ്വദേശികളായ മുനീറ, മോഹിസ്, സിദാൻ എന്നിവരാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടാം. നമ്പർ 9400224440. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി ശങ്കർ മഹാദേവനും ചിത്രയും പാടിയ ഗാനം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിൽ നിന്ന്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:06. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുമുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബനാറസ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ഇപ്പോൾ കേൾക്കാം തോറ്റംപാട്ട്, ആർ എം നാരായണ പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ചത്.

ഉദ്ധതോതുകൈഡഭൂമിഷാസുരഞ്ജനിയത്യാദ ധൂർലോചനചണ്ഡമുണ്ടകരക്തയെന്ന വിജാ മുഖി.

നിങ്ങൾ ഇതുവരെ കേട്ടത് തോറ്റം പാട്ട്, ആർ എം നാരായണ പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗജനി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന പ്രസൂൺ ജോഷി, സംഗീതം എ ആർ റഹ്മാൻ, പാടിയത് സൂസൻ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇനി കേൾക്കാം ഹിന്ദി പാഠം.
1: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി പാഠം. ആജ് കാ ഹിന്ദി പാഠ് പ്രസ്തുത് കർ രഹി ഹേ ഡോക്ടർ ശ്രീവിദ്യ എൽ കെ.
2: നമസ്തേ ബച്ചോ. ഇന്ന് നമുക്ക് ഹിന്ദിയിലെ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രസിദ്ധനായ കൃഷ്ണഭക്ത കവി ശ്രീ സൂർദാസിൻ്റെ ഒരു പദം അല്ലെങ്കിൽ ഗേയ കവിത പഠിക്കാം. സൂർദാസിനെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കം ചിലർ മാത്രമേ കാണുകയുള്ളൂ അല്ലേ. ഹിന്ദി സാഹിത്യകേ ഭക്തികാലേന് കൃഷ്ണഭക്ത കവി ശ്രീ സൂർദാസ് വാത്സല്യ ഏവം ശൃംഗാർ രസ്കേ പ്രമുഖ കവി രഹേഥേ. ശരി, എങ്കിൽ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, പാട്ട് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായും കാണില്ല അല്ലേ. ചില അവസരങ്ങളിൽ നമ്മൾ പാട്ട് ആസ്വദിക്കുക മാത്രമല്ല അത് പഠിച്ചു പാടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഏത് പാട്ട് കേട്ടാണ് ഉറങ്ങിയിരുന്നത്? അതെ, താരാട്ട് പാട്ട് അല്ലേ. ഹംസബ് ലോറി ഗീത് സുൻകർ സോത്തേ ഥേ. ഠീക്കേനാ, മലയാളത്തിൽ ഇരേമൻ തമ്പിയുടെ താരാട്ടുപാട്ട് കേട്ടിട്ടില്ലേ? ഏതാണ്?

പാട്ടിഷ്ടപ്പെട്ടില്ലേ? ഇനി ഇതുപോലെ ഒരു ഹിന്ദി പാട്ടിൻ്റെ നാല് വരി കേട്ടാലോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ.

0: ഇഷ്ടമായോ ദോസ്തോ? മലയാള സാഹിത്യത്തിൽ കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയെപ്പോലെ, ജ്ഞാനപ്പാന എഴുതിയ പൂന്താനത്തിനെ പോലെ വായനക്കാരുടെ മനം കവർന്ന ഹിന്ദി സാഹിത്യത്തിലെ ഒരു കൃഷ്ണഭക്തനായ കവിയായിരുന്നു സൂർദാസ്. പദ എന്നാൽ എന്താണ് അറിയുമോ നിങ്ങൾക്ക്? നാലോ അഞ്ചോ വരികളടങ്ങുന്ന ഗേയ കവിതകളാണ് പദ്. അതായത് പാടാൻ പറ്റുന്ന കവിതകളെയാണ് പദ് എന്ന് പറയുന്നത്. ക്യാ ആപ്നെ ഇസ്കി ഭാഷ കാ ധ്യാൻ ദിയാ? ക്യാ ഇത് സാധാരണ ബോൾചാൽ കി ഹിന്ദി ഹേ? സാധാരണ സംസാരിക്കുന്ന ഹിന്ദി ഭാഷയാണോ ഇത്? കേട്ടോ നിങ്ങൾ, നഹി ഭിർ യേ തോ ബ്രജ ഭാഷാമേ ലിഖി ഹേ. ക്യാ ഹേ? ബ്രജ ഭാഷാമേ ലിഖി ഹേ. ഭക്തികാലത്തിലെ കൃഷ്ണഭക്ത കവികളുടെ പ്രമുഖ ഭാഷ ബ്രജായിരുന്നു. ബ്രജ് എന്നാൽ ബ്രജദേശ് എന്നാണ്. അതായത് ഉത്തർപ്രദേശിലെ ആഗ്ര, മഥുര എന്നീ പ്രദേശങ്ങളെയാണ് ബ്രജദേശ് എന്ന് പറയുന്നത്. വഹാൻ കി ഭാഷാ ഹേ ബ്രജ്. അപ്പോൾ നമുക്ക് സംശയം തോന്നും, ഇന്ന് നമ്മൾ പറയുന്ന ഭാഷ എന്താണെന്ന്, അല്ലേ? ആജ് ജോ ഹം ഹിന്ദി ബോൾത്തേ ഹേ വോ ഖടി ബോലി ഹിന്ദി ഹേ. ക്യാ ഹേ? ഖടി ബോലി ഹിന്ദി ഹേ. ഠീക്ക് ഹേ? ഇനി നമുക്ക് പദ തുടങ്ങിയാലോ? കേൾക്കൂ. സുത മുഖ ദേഖി ജസോദാ ഭൂലി. സുത മുഖ ദേഖ് കർ യാനി അപ്നെ പുത്ര കാ സുന്ദർ മുഖ ദേഖ് കർ യശോദ ഖുഷ് ഹുയി. ക്യാ ഹേ? തൻ്റെ പുത്രൻ്റെ മനോഹരമായ മുഖം കണ്ടപ്പോൾ യശോദാമ്മയ്ക്ക് സന്തോഷം തോന്നി. പുത്ര കാ നാം ക്യാ ഹേ? ഹാ, ശ്രീകൃഷ്ണ അല്ലേ? ഇനി അടുത്ത വരി.
1: ഹർഷിത ദേഖി ദൂത് കീ ദതിയ.
0: എന്താണ്? അപ്നേ ബേട്ടേക്ക് ദുധിയെ ദാന്തോ കോ ദേഖ് കർ യശോദാമ്മ ഖുഷ് ഹുയി. ദൂത് കീ ദതിയ എന്താണ്? മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ല്. തൻ്റെ മകൻ്റെ പാൽപ്പല്ലുകളോടുകൂടിയ മനോഹരമായ മുഖം കണ്ടപ്പോൾ യശോദാമ്മ അത്യധികം സന്തോഷിച്ചു. ഫിർ ക്യാ ഹുവാ?
1: പ്രേമ മകന് തനു കീ സുധി ഭൂലി.
0: അർത്ഥാത് വാത്സല്യ പ്രേമേ മഗ്ന ഹോക്കർ യശോദ അപ്നെ ആപ്കോ ഭൂൽ ഗൈ. തൻ്റെ മകനോടുള്ള വാത്സല്യത്താൽ യശോദാമ്മ തന്നെ തന്നെ മറന്നുപോയി. ആഗേ ക്യാ ഹേ?

അർത്ഥ ഹേ ബാഹർ ഖഡേ നന്ദ് കോ ബുലാകർ യശോദ അപ്നെ പുത്രക്കെ സുന്ദർ സുഖദായി റൂപ് ദേഖനേ കോ കഹതി ഹേ യഹാൻ ദേഖിയെ ദേഖൌ ഥൌ മാനെ ദേഖോ തോ യശോദ മാ പുറത്തു നിന്ന നന്ദഗോപരെ വിളിച്ച് സന്തോഷം നൽകുന്ന ആ സുന്ദരമായ മുഖം കാണുവാൻ പറയുന്നു. എത്ര മനോഹരമാണല്ലേ സൂർദാസിന്റെ ഈ വരികൾ. ഇനി അടുത്ത വരികളിലേക്ക് കടക്കാം.

0: തനക് തനക് സി മാനെ ഛോട്ടി സി. നയന സുഫല കരോ ആയി അർത്ഥാത് നയനോ കോ സുഖ് പ്രാപ്ത ഹോന. നയൻ മാനെ നയന്, സുഫല മാനെ സുഖ്. അതായത് തന്റെ പുത്രന്റെ പാൽപ്പല്ലുകൾ കണ്ടപ്പോൾ യശോദാമയുടെ കണ്ണുകൾക്ക് കുളിർമയുണ്ടായി. പുത്രിക്ക് തനക് തനക് സി യാനി ഛോട്ടി സി ദ്വിതീയേ ദാന്തോ കോ ദേഖകർ യശോദാക്കോ നയന സുഖ പ്രാപ്ത ഹോ ജാതാ ഹേ. ഇനി അടുത്ത വരി.
1: ആനന്ദ സഹിത മഹർ തബ ആയി.

നോക്കൂ, അപ്പോൾ വളരെ സന്തോഷത്തോടെ മെഹർ അല്ലെങ്കിൽ നന്ദഗോപർ വരുന്നു. മെഹർ മാനെ ശ്രേഷ്ഠ പുരുഷ്, വ്രജദേശത്തിൽ ഉപയോഗിക്കുന്ന ആദരസൂചകമായ വാക്കാണിത്. മുഖ ചിത്തവനോ നേന ഖായി. ചിത്തവൻ എന്നാൽ ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടം എന്നാണ്. ദോവു മാനെ ദോനോം, അഖായി മാനെ ഖുഷ് ഹോ ഗെയി. അർത്ഥാത് ആനന്ദ് സേ നന്ദ് കേ മുഖ് ഔർ ചിത്തവൻ ഖുഷി സേ ഭർ ഗെയെ. അടുത്ത വരി, സൂര ശ്യാമ കീല കത്ത് ദ്വിജ ദേഖ്യോ മനോ കമല പര ബീജു ജമായി. ശ്യാം മാനെ ബാലകൃഷ്ണ, കിൽക്കത്ത് മാനെ കിൽക്കാരി യാ ഹർഷധ്വനി കർണ, കളിച്ചിരി. ദ്വിജ് മാനെ ദാന്ത്. മനോ മാനെ ജയ്സേ. ബീജു മാനെ ബിജലി. ജം ഗെയ്ഹോ മാനെ വന്ന് പതിക്കുക. ജം ഗെയ്ഹോ മാനെ വന്നു പതിക്കുക. അർത്ഥാത് സൂർദാസ് കഹത്തേ ഹേ കി കിൽക്കാരി കർണേ വാലേ കൃഷ്ണ കെ ദാന്തോ കോ ദേഖ് കർ ഏസാ ലഗ്ത ഹേ മാനോ കമൽ പുഷ്പ പർ ബിജലി ജം ഗെയ്ഹോ. ഇവിടെ സൂർദാസ് പറയുന്നത് കൃഷ്ണൻ്റെ മനോഹരമായ പാൽപ്പല്ലുകളോടുകൂടിയ മധുരമായ കളിചിരി കണ്ടാൽ താമരപ്പൂവിൽ മിന്നൽ പിണർ വന്ന് പതിച്ചതാണോ എന്ന് തോന്നിപ്പോകും. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ഒന്നിനെ മറ്റൊന്നായി സങ്കല്പിക്കുക. അത്രയ്ക്ക് മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്നതാണ് ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ വദനമെന്നാണ് കവി പറയുന്നത്. ഇനി നിങ്ങൾ പറയൂ, സൂർദാസിൻ്റെ ഈ പദിൻ്റെ ഭാവം എന്താണ്? ഹാ, വാത്സല്യ. സൂർദാസ് വാത്സല്യഭക്തിയുടെ ശ്രേഷ്ഠനായ കവിയായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞല്ലോ അല്ലേ. കാഴ്ച ഉള്ളവരെക്കാളും മനോഹരമായാണ് അദ്ദേഹം ഈ കവിതയിൽ യശോദാമ്മയുടെ ശ്രീകൃഷ്ണനോടുള്ള വാത്സല്യവും അതുപോലെ ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യവർണ്ണനയും നടത്തിയിരിക്കുന്നത്. മേ സമസ്തി ഹൂം കി ആപ്നെ ഇസ് പാഠഭാവ് കു ഖൂബ് സമച്ച് ലിയാ ഹേ. സൂർദാസിൻ്റെ ഈ പദം പോലെയുള്ള സമാന ഭാവമുള്ള മറ്റൊരു പദിൻ്റെ രണ്ട് വരികൾ കൂടി ടീച്ചർ പാടിത്തരട്ടെ.

0: അപ്പം അത് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? കുട്ടികൾ വീണ്ടും വീണ്ടും ആലപിച്ച് ഇത് മനഃപാഠമാകുമല്ലോ. മറ്റൊരു ക്ലാസ്സിൽ പുതിയ ഒരു പാഠവുമായി സംവദിക്കാം. തബ് തക്കേലിയെ ധന്യവാദ്.
1: ആജ് കാ ഹിന്ദി പാഠ് പ്രസ്തുത് കി ഹെ ഡോക്ടർ ശ്രീവിദ്യ എൽ കെ. ഹിന്ദി പാഠം സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വേഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം എസ് എ രാജ്കുമാർ.

0: alone. In a clarification, the ministry said there is no plan for any such changes. The WhatsApp channel of Akashwani News has successfully reached the milestone of 1 lakh followers. The WhatsApp channel provides daily news updates, breaking news and alerts. Iran has submitted a 14-point plan to the United States outlining a framework aimed at ending the war on all fronts, including Lebanon. However, US President Donald Trump expressed his dissatisfaction with the offer. He also indicated that Washington is unlikely to accept any framework that does not include firm guarantees preventing Tehran from developing nuclear weapons. And in IPL cricket, host Sunrisers Hyderabad have set a target of 166 runs for Kolkata Knight Riders in Hyderabad. In reply, Kolkata Knight Riders were 92 for 1 in 8.4 overs when reports last came in. Earlier, opting to bat first, Sunrisers Hyderabad were bowled out for 165 runs in 19 overs. In another match, host Gujarat Titans will face Punjab Kings in Ahmedabad at 7:30 p.m. And with that, we end this news bulletin.
1: ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 102 മഹാസമാധി വാർഷിക ദിനത്തിൽ സമാധിസ്ഥാനമായ ചവറ പന്മന ആശ്രമത്തിൽ അനുസ്മരണ പരിപാടികളും അനുഷ്ഠാനങ്ങളും നടന്നു. മഹാഗുരു സമാധി സ്മൃതി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു. ആശ്രമത്തിലെ മഹാസമാധി ക്ഷേത്രത്തിൽ ഗവർണർ പ്രാർത്ഥിച്ച് പ്രസാദം സ്വീകരിച്ചു. ചട്ടമ്പി സ്വാമികളുടെ പ്രതിമയിൽ ഗവർണർ പുഷ്പങ്ങൾ അർപ്പിച്ചു. പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, ആശ്രമം ജനറൽ സെക്രട്ടറി എ ആർ ഗിരീഷ് കുമാർ എന്നിവർ അനുഗമിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഹാസമാധി ദിവ്യജ്യോതിരാനയനം, മഹാസമാധി ദിവ്യമുഹൂർത്തത്തിൽ സമാധി പീഠത്തിൽ ജ്യോതി സമർപ്പണം, കളഭാഭിഷേകം, ശ്വേതപുഷ്പാഭിഷേകം എന്നിവയും നടന്നു. സമൂഹത്തിനും പ്രകൃതിക്കും ദോഷകരമാകുന്നവ ഉത്സവ കെട്ടുകാഴ്ചയിൽ നിന്നും ഒഴിവാക്കി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഭാരവാഹികൾ മാതൃകയായി. മേടത്തിരുവാതിര ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന കെട്ടുകാഴ്ചയാണ് പ്രകൃതിക്കും ജനങ്ങൾക്കും ദോഷകരമാകരുതെന്ന കരുതലോടെ നടത്തിയത്. നാസിക് ഡോൾ, അതിതീവ്ര ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇടിവണ്ടി എന്നറിയപ്പെടുന്ന ഡി ജെ വാഹനം, വർണ്ണക്കടലാസുകൾ വലിയ തോതിൽ പറത്തി നിരത്തുകൾ മലിനമാക്കുന്ന പേപ്പർ ബ്ലാസ്റ്റ്, കണ്ണിന് ദോഷകരമായ ലേസർ ലൈറ്റ് എന്നിവയാണ് ഘോഷയാത്രയിൽ ഒഴിവാക്കിയത്. ആഘോഷങ്ങളിൽ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുക തന്നെ വേണമെന്നും ഭക്തജനങ്ങളുടെയും കരക്കാരുടെയും പിന്തുണയോടെയാണ് ഗുണകരമായ മാറ്റം നടപ്പാക്കിയതെന്നും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയോടെയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. ഘോഷയാത്ര കടന്നുപോകുന്ന പാത നനയ്ക്കാൻ പ്രത്യേക വാഹനം ക്രമീകരിച്ചിരുന്നു. ആനകൾക്കും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും ഇത് അത്യുഷ്ണത്തിൽ നിന്നും ആശ്വാസമേകി. ആംബുലൻസ്, മെഡിക്കൽ ടീം എന്നിവയും കെട്ടുകാഴ്ച ഘോഷയാത്രയെ അനുഗമിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായിരുന്ന സി ആർ രാമചന്ദ്രൻ അനുസ്മരണവും മാധ്യമ പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സി ആർ രാമചന്ദ്രൻ സ്മാരക മാധ്യമ പുരസ്കാരം ഡോക്ടർ നടുവട്ടം സത്യശീലന് രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി എം പി ചെക്കുട്ടി, സാഹിത്യ നിരൂപകൻ ഡോക്ടർ പി കെ രാജശേഖരൻ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു, സി ആർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എസ് സുധീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ എം സി റോഡിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ 2 KSRTC ബസ്സുകൾ ഉൾപ്പെടെ 140 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. കരിക്കം, വാളകം, തൊളിക്കോട് ഭാഗങ്ങളിൽ വൈകിട്ട് 2 മണിക്കൂർ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. അമിത വേഗത, റോഡിലെ മഞ്ഞവരകൾ ലംഘിക്കൽ എന്നിവയാണ് പ്രധാനമായും നിരീക്ഷിച്ചത്. തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തിരകിയെത്തിയ ഗജരാജ് രത്നം തൃക്കടവൂർ ശിവരാജുവിന് നാട്ടിൽ ഗംഭീര സ്വീകരണം നൽകി. ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത് കൊല്ലത്തിന്റെ യശസ് ഉയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട രാജൂട്ടനെ സ്വീകരിക്കാൻ പ്രായഭേദമന്യേ ആരാധകരെത്തി. തേവള്ളി മഹാലക്ഷ്മിക്കാവിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 8 കരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് ശിവരാജുവിനെ സ്വീകരിച്ചു. നെറ്റിപ്പട്ടം കെട്ടി ഒരുക്കി ചെണ്ടമേളത്തോടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പ്രസിദ്ധമായ കടവൂർ പള്ളിയിലും ശിവരാജു

0: ബാബുവിന് സ്വീകരണം നൽകി. കടവൂർ സെന്റ് കാശ്മീർസ് ചർച്ചിലെ തിരുനാൾ കൊടിയേറ്റം ശിവരാജുവിന്റെ സാന്നിധ്യത്തിൽ നടത്തി. പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മൂലം 8 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ വാക്സിൻ നൽകിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും 3 ഡോക്ടർമാരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടപടി. 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കുന്നിക്കോട് സ്വദേശിനി നിയ ഫൈസൽ കഴിഞ്ഞ മെയ് 5 പുലർച്ചെയാണ് മരിച്ചത്. ഏപ്രിൽ എട്ടിന് വീടിന് സമീപത്തെ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ നിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി 3 വാക്സിനുകളും എടുത്തിരുന്നു. പ്രതികൾ അശ്രദ്ധമായും ഉദാസീനമായും ചികിത്സിച്ചെന്നും വാക്സിൻ എടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ലെന്നുമാണ് FIR.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 കാലാവസ്ഥാ അറിയിപ്പുകൾ, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി, 10:00 രവി വാസരിയ അഖിൽ ഭാരതീയ സംഗീതസഭ, നീരജ് മിശ്രയുടെ സിത്താർ കച്ചേരി കേൾക്കാം, 11:00 ലളിതഗാനങ്ങൾ. നാളെ രാവിലെ 6:00 വചനാമൃതം, സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ചങ്ങമ്പുഴ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ കവിത ആലാപനം PV പ്രീത, തുടർന്ന് പ്രഭാതഗീതം, ബാലമുരളീകൃഷ്ണ, ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നീ പരിപാടികൾ കേൾക്കാം. 7:00 ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ അഞ്ജന അശോകൻ പങ്കെടുക്കുന്നു. തുടർന്ന് കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നീ പരിപാടികൾ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 അടിയാളപ്രേതം നോവൽ ടൈം, PF മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. നാളെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 8:30, 9:00, 9:30, 10:30, 11:00, 11:30, ഉച്ചയ്ക്ക് 1:30, 2:30, 3:00 എന്നീ സമയങ്ങളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ഉണ്ടായിരിക്കും. നാട് ഭരിക്കുന്നതാര്? വോട്ടെണ്ണൽ ദിന പ്രത്യേക പരിപാടി രാവിലെ 8:35, 9:05, 9:35, 10:35, 11:05, 11:35, ഉച്ചയ്ക്ക് 1:00, 1:35 എന്നീ സമയങ്ങളിൽ നാട് ഭരിക്കുന്നതാര്? വോട്ടെണ്ണൽ ദിന പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നു. 2:15 തുടർ നാടകം, 2:35 ഗസൽ. വൈകുന്നേരം 4:45, 6:00, 6:45, 8:00, 10:30 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:00 നാടൻ പാട്ടുകൾ MP അശോക്കുമാറും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 5:35 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 6:10 ജില്ലാ വൃത്താന്തം വയനാട് ജില്ല, 6:15 അറിയിപ്പുകൾ, 6:50 വയലും വീടും, 7:20 കമ്പോളവില നിലവാരം കാലാവസ്ഥാ അറിയിപ്പുകൾ, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, സിന്ധു നദീതട സംസ്കാരം, സവിശേഷതകളും പ്രാധാന്യവും, പ്രഭാഷണം രാജേന്ദ്രൻ KV അവതരിപ്പിക്കുന്നു. 9:30 R. അജിത് പ്രസാദിന്റെ സംഗീത കച്ചേരി, TH ലളിത വയലിൻ, N. ഹരി മൃദംഗം, രാത്രി 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. മുഖ്യ വാർത്താഃ. ചതുർണാം രാജ്യാനാം ഏകസ്യ കേന്ദ്രശാസിത പ്രദേശസ്യ ച നൈർവാചനിക മതഗണനായൈ മഞ്ചഃ സജ്ജഃ അസ്തി. നിർവാചനായോഗേന പശ്ചിമബംഗാളസ്യ ഫാൽട്ടാ വിധാനസഭാക്ഷേത്രസ്യ സർവേഷു 85 മതദാനകേന്ദ്രേഷു പുനഃ മതദാനസ്യ ആദേശോ പ്രദത്തഃ. മതദാനം അസ്മിൻ മാസേ 21 ഭവിഷ്യതി. ദില്ല്യാഃ വിവേക വിഹാര ക്ഷേത്രേ മഹതി അഗ്നിപ്രകോപെ 9 മൃതാഃ. വർത്തമാനസ്യ പശ്ചിമ ഏഷ്യാ ദ്വന്ദ്വസ്യ മധ്യേ അഗ്രിമെ മാസേ തൈല ഉത്പാദനസ്യ ലക്ഷ്യാണി വർദ്ധയിതും ഒപെക് പ്ലസ് ദേശാഃ സൈദ്ധാന്തികരൂപേണ സമ്മതാഃ ജാതാഃ. അദ്യ സമ്പൂർണേ വിശ്വസ്മിൻ വിശ്വ പത്രകാരിതാ സ്വാതന്ത്ര്യ ദിവസഃ ആചര്യതേ. അപി ച IPL ക്രിക്കറ്റ് ക്രീഡായാം അദ്യ ഗുജറാത്ത് ടൈറ്റൻസ് ദലം പഞ്ചാബ് കിങ്സ് ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാടു, കേരളം, പുതുച്ചേരി വിധാനസഭാ നിർവാചനാനാം മതഗണന ശ്വഃ പ്രാതഃ 8 സമാരപ്സ്യതേ. നിർവാചനായോഗേന ഏതദർത്ഥം സർവാഃ സജ്ജതാഃ കൃതാഃ. അസമസ്യ 26 ആസനേഷു കേരളം രാജ്യസ്യ 44 ആസനാനാം, പുതുച്ചേരി കേന്ദ്രശാസിത പ്രദേശസ്യ 30 ച അപ്രൈല മാസസ്യ 9 മതദാനം അഭവത്. എവമേവ തമിഴ്നാടോഃ 34 സഹൈവ പശ്ചിമബംഗാളെ ച പ്രഥമചരണായ 25 ച അപ്രൈല മാസസ്യ 23 മതദാനം അജായത്. പശ്ചിമബംഗാളെ മതദാനം സുരക്ഷയാ ദൃഢപ്രബന്ധേഷു 77 മതഗണന കേന്ദ്രേഷു സമ്പത്സ്യതേ. ആയോഗേന മതഗണന കേന്ദ്രാണാം പരിതഃ ശാന്തി വ്യവസ്ഥായാഃ സുചാരു സഞ്ചാലനായ വ്യാപക പ്രബന്ധാഃ കൃതാഃ. അപരത്ര അസം രാജ്യ വിധാനസഭായാഃ 26 ആസനാനാം കൃതേ 35 ജനപദാനാം 40 കേന്ദ്രേഷു ദൃഢ സുരക്ഷാവ്യവസ്ഥായാം മതഗണന ഭവിഷ്യതി. രാജ്യ അപ്രൈല മാസസ്യ 9 പ്രായഃ 80% മതദാനം അഭവത്. പുതുച്ചേരി വിധാനസഭാ നിർവാചനസ്യ മതഗണനായൈ സുരക്ഷായാഃ പര്യവേക്ഷണസ്യ ച സുദൃഢാഃ പ്രബന്ധാഃ കൃതാഃ. പുതുച്ചേരി രാജ്യസ്യ മുഖ്യ നിർവാചനാധികാരി പി ജവാഹരഃ ആകാശവാണ്യൈ വിജ്ഞാപിതവാൻ യത് പുതുച്ചേരി ക്ഷേത്രസ്യ സർവേഷാം 30 വിധാനസഭാസനാനാം മതഗണന കറൈക്കലയനം മാഹേ നഗരേഷു സമ്പത്സ്യതേ. പശ്ചിമബംഗാളസ്യ ദക്ഷിണ 24 ജനപദസ്യ ഫാൽട്ടാ വിധാനസഭാക്ഷേത്രസ്യ സർവേഷു 85 മതദാനകേന്ദ്രേഷു മെയ് മാസസ്യ 21 പുനർമതദാനം ഭവിഷ്യതി. മതഗണന മെയ് മാസസ്യ 24 സമ്പത്സ്യതേ. നിർവാചനായോഗേന വിജ്ഞാപിതം യത് അപ്രൈല മാസസ്യ 31 സമ്പന്നായാം മതദാന പ്രക്രിയായാം ലോകതാന്ത്രിക പ്രക്രിയായാഃ വ്യാപക ഉല്ലംഘനമാലക്ഷ്യ ഏഷ

0: प्रकटीकृतः। तेन सञ्चेतना प्रदत्ता यत् सैन्य विकल्पाः अधुनापि विचारपरिधौ उपस्थिताः सन्ति। भारत ऋतु विभागेन अद्य पूर्वोत्तर भारते केरलम राज्ये माहे प्रदेशे पश्चिम बंगे सिक्किमे तमिलनाडु प्रदेशे पुदुचेरी प्रदेशे च पृथक पृथक स्थानेषु प्रचंड वृष्टेः पूर्वानुमानं प्रकटितम्। जम्मू कश्मीरे लद्दाखे छत्तीसगढ़े तटीय आंध्र प्रदेशे च अद्य मेघवृष्टेः विद्युत्स्खलनस्य च संभावना विद्यते। अद्य हरियाणायां चंडीगढ़े दिल्ल्यां बिहारे ओडिशायां केरलम प्रदेशे पंजाबे मध्यप्रदेशे चापि तथैव स्थितेः संभावना वर्तते। विभागेन अद्य तटीय आंध्र प्रदेशस्य केषुचित् स्थानेषु उष्ण तरंगस्य स्थितेः अनुमानं प्रकटितम्। आईपीएल क्रिकेट क्रीडायाम् आतिथेय गुजरात टाइटन्स दलम् अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे पंजाब किंग्स दलं सम्मुखीकरिष्यति। इति वार्ताः।
1: ആകാശവാണി സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 ദിവസത്തെ കാത്തിരിപ്പിനും കണക്കുകൂട്ടലുകൾക്കുമാണ് നാളെ വിരാമമാകുന്നത്. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാവുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് നാളെ അറിയാം. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും നാളെയാണ്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് അവിടുത്തെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR കോഡ് പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ പോളിംഗ് സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. കേന്ദ്രസേനയ്ക്ക് പുറമെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഈ മാസം 6 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സർവീസ് വോട്ടുകൾ സംബന്ധിച്ച് തപാൽ വകുപ്പിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
3: ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റോടും നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിൻ്റെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരണ വിധത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിലെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്.
2: ആദ്യം എണ്ണിത്തുടങ്ങുന്നത് തപാൽ വോട്ടുകളായിരിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 വരെ സമയമാണ് കണക്കാക്കുന്നത്.

0: തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിലെ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് ഹാളിലേക്കുള്ള പ്രവേശനം QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേക പാർക്കിങ്ങിനുള്ള സൗകര്യം കൌണ്ടിംഗ് കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 3 ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും സജ്ജീകരിക്കും.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനായി കോട്ടയം ജില്ലയിൽ നാളെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായി 1456 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്.

0: കോട്ടയം ജില്ലയിൽ നാളെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായി 1456 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ 7 ഇടങ്ങളിലായാണ് നാളെ വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: ജില്ലയിൽ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലൂടേത് നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നടക്കും. വേങ്ങര, വള്ളിക്കുന്ന്, തിരുവങ്ങാടി എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ യഥാക്രമം തിരുവങ്ങാടി കെ എം മൗലവി മെമ്മോറിയൽ ഓർഫനേജ്, അറബിക് കോളേജ്, തിരുവങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവങ്ങാടി ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തിരൂർ SSM പോളിടെക്നിക്കിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പൊന്നാനി അച്യുതവാര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണങ്ങൾക്കു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കൊൽക്കത്ത 14 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺ എടുത്തിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള 14 ഇന നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. ലക്ഷദ്വീപിലെ കവരത്തിയിൽ BR അംബേദ്കർ ITIയിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഗൂൺ ബീച്ച് ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുത തൂണിൽ ബൈക്ക് ഇടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് AR ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെയായിരുന്നു പരീക്ഷ. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിലും ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിലുമാണ് പരീക്ഷ നടന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാനതലത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടി

0: മിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. വൈദ്യുതി യുഗം തയ്യാറാക്കിയത് ഗീത എസ് പെരുമൺ. മാധ്യമപ്രവർത്തക. അവതരണം ക്രിസ്റ്റി എബ്രഹാം. പഠനം മുതൽ പരിപാലനം വരെ വൈദ്യുതി അനിവാര്യമായ ആധുനിക കാലമാണിത്. വെള്ളവും വായുവും പോലെ വൈദ്യുതിയും ഇന്ന് അടിസ്ഥാന ആവശ്യകതയാണ്. ഗാർഹിക ഉപകരണങ്ങളിലും വിവരസാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പഠനത്തിലും ആശുപത്രികളിലെ ജീവൻ രക്ഷയും വ്യാവസായിക പ്രവർത്തനങ്ങളിലേതടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനിവാര്യമാണ് വൈദ്യുതോർജ്ജം. വൈദ്യുതിയില്ലാത്ത കാലം ആധുനിക ലോകത്തിന്റെ സങ്കല്പത്തിന് അതീതമാണ്. ഒരുപക്ഷെ അത് ഒരു ദുസ്വപ്നവുമാണ്. സൂര്യനെ വൈദ്യുതിയാക്കുകയും വൈദ്യുതിയെ സൂര്യനാക്കുകയും ചെയ്യുന്ന കാലം. മനുഷ്യ ചരിത്രത്തിലെ വൈദ്യുതി യുഗമാണ് നമ്മുടെ കാലം. വൈദ്യുതി ഉപയോഗം വേഗത്തിൽ ഉയരുന്നതിന് പല കാരണങ്ങളുണ്ട്. ജനസംഖ്യാ വർധനയും ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗവും ജീവിത നിലവാരത്തിലെ ഉയർച്ചയും ഡിജിറ്റൽ ജീവിതശൈലിയും വ്യവസായ വളർച്ചയും എല്ലാം ചേർന്ന് വൈദ്യുതി ആവശ്യകത വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ April 26 മുതൽ 200 മെഗാവാട്ടിന്റെ കുറവ് കൂടി വരുന്ന സാഹചര്യത്തിലാണ് കൊടും ചൂടിൽ വൈദ്യുതി നിയന്ത്രണത്തിന്റെ സാഹചര്യം ഉണ്ടാകുന്നത്. നഗര ഗ്രാമഭേദം ഇല്ലാതെ പല ഭാഗങ്ങളിലും ദിവസവും വൈദ്യുതി മുടങ്ങുന്നത് പതിവാകുകയാണ്. ഇതിനിടെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമായതിനാൽ അവ ഉൾപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ May 15 വരെ വൈദ്യുതി വാങ്ങാൻ KECB അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രതിവർഷ പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം 1400 യൂണിറ്റോളം വരുമ്പോൾ കേരളത്തിലേത് 850 യൂണിറ്റോളം മാത്രമാണ്. കാർഷിക വ്യവസായ മേഖലകളിലെ വൈദ്യുതി ഉപഭോഗം താരതമ്യേന കുറവാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. കേരളം പ്രാഥമികമായി ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിന്റെ പകുതിയിലേറെയും ഗാർഹിക മേഖലയിലാണ്. ഉപഭോഗ വർധനവ് രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖല വാണിജ്യമാണ്. വൈദ്യുതി ആവശ്യകത പരിധിക്ക് അപ്പുറം ഉയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖല വലിയ സമ്മർദ്ദത്തിലാണ്. ഈ കാരണത്താൽ പലയിടങ്ങളിലും വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പ്രതിസന്ധി തരണം ചെയ്യാൻ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക, പ്രധാനമായും വൈകുന്നേരം 6 മുതൽ 11 മണി വരെയുള്ള പീക്ക് സമയത്തെ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, ഫാൻ, AC, വാട്ടർ ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി മറ്റു സമയങ്ങളിൽ ക്രമീകരിക്കേണ്ടതുമാണ്. പഴയ ട്യൂബ് ലൈറ്റുകൾക്ക് പകരം LED ബൾബുകൾ ഉപയോഗിക്കുകയും 5-star റേറ്റിംഗ് ഉള്ള വൈദ്യുതി ഉപകരണങ്ങൾ തെരഞ്ഞെടുക്കുകയും വേണം. AC ഉപയോഗിക്കുമ്പോൾ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ വരെ ക്രമീകരിക്കുന്നത് കംപ്രസറിലെ സമ്മർദ്ദം കുറച്ച് മികച്ച തണുപ്പ് ലഭിക്കുന്നതിനൊപ്പം വൈദ്യുതി ഉപയോഗം പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഫാനുകളിൽ പഴയ റെഗുലേറ്ററുകൾക്ക് പകരം ഇലക്ട്രോണിക് റെഗുലേറ്ററുകൾ ഉപയോഗിച്ചാൽ വൈദ്യുതി ലാഭിക്കാം. ദിവസവും കുറച്ച് തുണികൾ വീതം ഇസ്തിരിയിടാതെ ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ച് ഇസ്തിരിയിടുന്നതും വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. ഉപയോഗത്തിന് ശേഷം വൈദ്യുതി ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. TV, കമ്പ്യൂട്ടർ, മൈക്രോവേവ് ഓവൻ എന്നിവ റിമോട്ട് വഴി ഓഫ് ചെയ്താലും പ്ലഗ് പോയിന്റിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം തുടരും. സംസ്ഥാനത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ 25 മുതൽ 30% മാത്രമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ജലവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൈദ്യുതി ഉപഭോഗം നല്ല നിലയിൽ വർദ്ധിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ഓരോ വർഷവും 3-4% വെച്ചുള്ള വർധനവാണ് കുറെ കാലമായി നിലനിൽക്കുന്നത്. ഉപഭോഗത്തിലുള്ള ഈ വർധനവ് സംസ്ഥാനത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടാക്കി. പ്രസരണ ഫീഡറുകൾ ഓവർലോഡായി ഓഫായി പോകുന്നത് കണക്കിലെടുത്ത് ലോഡ് നിയന്ത്രിക്കേണ്ടി വന്നു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ചില വിതരണ ഫീഡറുകൾ ഭാഗികമായി മാത്രം ചാർജ് ചെയ്ത് നിർത്തേണ്ടി വന്നു. പീക്ക് സമയങ്ങളിൽ ഉപഭോഗ നിയന്ത്രണത്തിനായി വോൾട്ടേജ് കൺട്രോൾ പോലുള്ള മാർഗങ്ങളും അവലംബിക്കേണ്ടി വന്നിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗത്തിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം കൂടി ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ പീക്ക് ഡിമാൻഡ് വൈകുന്നേരം 6-6.5 മണിയോടെ ആരംഭിച്ച് 10-10.5 മണിയോടെ അവസാനിച്ചിരുന്നു. സംസ്ഥാനത്തെ രാത്രി ജീവിതം ശക്തമാകുന്നതിന്റെ ഭാഗമായിരിക്കാം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത് രാത്രി 11-11.5 മണി വരെയൊക്കെയായി നീണ്ടുവന്നിരുന്നു.

എന്നാൽ ഇപ്പോൾ സ്ഥിതി ഇതിലും മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പീക്ക് ലോഡ് സമയം രാത്രി 2:30 മണിയോളമായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായിട്ടുള്ള ജീവിത നിലവാര വർധനവ് വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും നല്ല നിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലെ വർധനവിൽ ഇത് പ്രതിഫലിച്ചിട്ടുള്ളതായി കാണാം. വൈദ്യുതി വാഹനങ്ങളുടെ വർധനവും ഈ മാറ്റത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലകൾക്ക് തകരാറുണ്ടാകുന്നത് ഒഴിവാക്കാൻ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി വൈദ്യുതി നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണമുണ്ടാകും. വൈദ്യുതി ഉപയോഗം ഉയരുന്നത് പരിഹരിക്കാൻ ജനങ്ങളുടെ സഹകരണം തേടാനും KECB തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ വൈദ്യുതി ഉപയോഗം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആധുനിക സംവിധാനങ്ങളാണ്. ഉപഭോക്താവ് മുൻകൂർ റീചാർജ് ചെയ്ത തുകയ്ക്ക് അനുസരിച്ചാണ് വൈദ്യുതി ഉപയോഗം നടക്കുന്നത്. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കുന്ന സംവിധാനമാണ്. വൈദ്യുതി ഉപഭോഗത്തിൽ ഇപ്പോഴുണ്ടായ വർധനവ് ജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ചില ലോഡ് നിയന്ത്രണ ഉപാധികളും കൊണ്ട് മറികടക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. വൈദ്യുതി ലഭ്യത വർദ്ധിപ്പിക്കാനോ പ്രസരണ വിതരണ ശൃംഖലകളുടെ ശേഷി കൂട്ടാനോ വളരെ പെട്ടെന്ന് കഴിയുന്നതല്ല. ഊർജ കാര്യക്ഷമത ഉറപ്പുവരുത്തിയും അനാവശ്യ ഉപഭോഗങ്ങളില്ലാതെയും ഓരോ ഉപഭോക്താവിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ വോൾട്ടതയിലും ഫ്രീക്വൻസിയിലും തടസ്സങ്ങളില്ലാതെ വൈദ്യുതി കിട്ടാൻ ജനങ്ങൾക്കുള്ള അവകാശം അംഗീകരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. വൈദ്യുതി ഡിമാൻഡിലും പ്രതിവർഷ ആവശ്യകതയിലും ഉണ്ടാകാനിടയുള്ള വർധനവ് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുക എന്നതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി ആസൂത്രണത്തിൽ പ്രധാനപ്പെട്ടത്. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്ക് മുന്നിലുള്ള പ്രധാന മാർഗം സൌരോർജ്ജം തന്നെയാണ്. നിലവിൽ കേരളത്തിലെ സൌരോർജ്ജ വൈദ്യുതി ഉത്പാദനശേഷി 1800 മെഗാവാട്ട് കടന്നിട്ടുണ്ട്. അത് ഇനിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. ആവശ്യമായ മെഗാവാട്ട് സ്റ്റോറേജ് പദ്ധതിയും സോളാർ നിലയങ്ങളോടൊപ്പം ആസൂത്രണം ചെയ്യണം. ബാറ്ററി സാങ്കേതിക വിദ്യയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കിയേക്കാം. സൈലന്റ് വാലി, പൂയംകുട്ടി, ട്വിൻ കല്ലാർ, അതിരപ്പള്ളി തുടങ്ങി കേരളത്തിന് നഷ്ടമായ ജലവൈദ്യുതി പദ്ധതികൾ ഏറെയുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ജലവൈദ്യുതി പദ്ധതികൾ കേരളത്തിൽ സാധ്യമാണ്. 600 മെഗാവാട്ടിലധികം കാറ്റാടി നിലയ സാധ്യതകൾ കണക്കുകളിൽ ഉണ്ടെങ്കിലും നിലയ നിർമ്മാണത്തിന് നിയമപരവും ഭൂപ്രകൃതി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുമൊക്കെ കണക്കിലെടുത്താൽ പരമാവധി 150 മെഗാവാട്ട് പ്രായോഗിക സാധ്യതയാണ് കാറ്റാടി വൈദ്യുതിയായി കേരളത്തിലുള്ളത്. അതിൽ നിന്നും 40 മുതൽ 45 കോടി യൂണിറ്റ് വൈദ്യുതി കിട്ടിയേക്കാം. തിരമാലയിൽ നിന്നും വേലിയേറ്റ വേലിയിറക്കങ്ങളിൽ നിന്നുമൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ കാറ്റുപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതും ചർച്ചകളിലുണ്ട്. ഹിമാചൽ പ്രദേശ് പോലെ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജലവൈദ്യുതി നിലയങ്ങളിൽ പങ്കാളിത്തമെടുക്കുന്നതും ആലോചിക്കാവുന്ന സാധ്യതയാണ്. കേരളത്തിന് പുറത്ത് വിശാലമായ തരിശുഭൂമി ലഭ്യമായ പ്രദേശങ്ങളുണ്ട്. ഇത്തരം ഭൂമി കണ്ടെത്തി സംഭരണ സംവിധാനങ്ങളോടുകൂടിയ സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കാവുന്നതാണ്. നിലവിലുള്ളതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വൈദ്യുതി ഉത്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സഹായകമായ നിലയിൽ ആയിക്കൂടുന്നില്ല. ഉദാഹരണത്തിന് തോറിയം അധിഷ്ഠിത ആണവ സാങ്കേതിക വിദ്യ അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ്. അത്തരം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ശരിയായ രീതി. നമ്മുടെ വൈദ്യുതി ആവശ്യകതയിൽ പുറത്തുനിന്നുള്ള ഇറക്കുമതി പ്രധാന മാർഗമാകുമ്പോൾ ആവശ്യത്തിന് ഇറക്കുമതി ശേഷി ഉറപ്പുവരുത്താനും ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. തടസ്സരഹിതമായ വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തുന്നതിന് വിതരണ ശൃംഖലയുടെ ശേഷി വർദ്ധനവും അറ്റകുറ്റപ്പണികളുടെ കൃത്യമായ ആസൂത്രണവും ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ ട്രാൻസ്ഫോർമറുകളിലേക്കും ഒന്നിലധികം ഫീഡറുകളിലൂടെ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞാലേ ഫീഡറുകളിലെ തകരാറുകൾ ഉപഭോക്താവിനെ വലിയ തോതിൽ ബാധിക്കാതെ വൈദ്യുതി വിതരണം നടക്കുകയുള്ളൂ. വിതരണ ട്രാൻസ്ഫോർമറുകളിലെ ലോഡ് ആവശ്യം വന്നാൽ തൊട്ടടുത്ത ട്രാൻസ്ഫോർമറുകളിലേക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന നിലയിൽ ക്രമീകരിക്കപ്പെടുകയും വേണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വൈദ്യുതി തകരാറുകൾ പരമാവധി കുറയ്ക്കേണ്ടതും പ്രധാനമാണ്. ലഭ്യമായ ഊർജം സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ്. ഭൂമിയെ സംരക്ഷിക്കുന്ന പോലെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്തുന്ന ഊർജ സ്രോതസ്സുകളെയും സംരക്ഷിക്കുകയും വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുസ്ഥിര വികസനം മുടക്കമില്ലാത്ത ഊർജ ലഭ്യതയാണ്. എല്ലാ ശ്രോതാക്കളും ഊർജം ലഭ്യമാകുന്നത് സംരക്ഷിക്കുക, ലഭ്യത ഉറപ്പാക്കുക, ലഭ്യമായത് പാഴാക്കാതിരിക്കുക, നല്ല നാളെ കരുപിടിപ്പിക്കുക.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് പാപമേതാണ് പുണ്യമേതാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഏത് പ്രവൃത്തി മറ്റൊരാളുടെ ഹൃദയം വേദനിപ്പിക്കുന്നുവോ അത് പാപവും, ഏത് പ്രവൃത്തി മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നുവോ അത് പുണ്യവുമാണെന്ന് പറയാം അല്ലേ. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻഎസ് ആണ്. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളുമൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം കുരുമുളകുമായി ബന്ധപ്പെട്ടത് തന്നെയാകാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്കറിവുള്ളതായിരിക്കാം. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമുക്കറിയാം പഴങ്ങളും പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ പലവിധ രോഗങ്ങളും കീടങ്ങളുമൊക്കെ അവയെ ആക്രമിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യവും. ഇന്ന് നമുക്ക് കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേക്കുറിച്ച് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻഎസ് ആണ്. ഡോക്ടർ രാധികയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രാധിക, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മാഡം, കുരുമുളകിനെ കുറിച്ച് സംസാരിച്ചാൽ നിരവധി രോഗങ്ങൾ കാണുമല്ലോ. ഇപ്പൊ പ്രധാനമായ രോഗങ്ങൾ ഏതൊക്കെയാണ്?
2: കുരുമുളകിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ദ്രുതവാട്ടം, നിദാനവാട്ടം അല്ലെങ്കിൽ സാവധാനവാട്ടം, സ്ലോ വിൽറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലകളിലും കൈകളിലും വരാവുന്ന പൊള്ളു രോഗം, ഇതാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വൈറസ് രോഗമായ മഞ്ഞളിപ്പും കണ്ടുവരാറുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കരമായ രോഗങ്ങളാണ് ദ്രുതവാട്ടവും സാവധാനവാട്ടവും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു വാട്ട രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
2: സാധാരണ രീതിയിൽ രണ്ടും കുമിൾ രോഗങ്ങളാണ്. മണ്ണിൽ കൂടി തന്നെയാണ് ഈ കുമിൾ വേരുഭാഗത്തിൽ പടർന്നു പിടിക്കുന്നതും, അതുപോലെ തന്നെ ചുവട് ഭാഗത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ചെടി അല്ലെങ്കിൽ വള്ളി പൊടുന്നനെ വാടിപ്പോവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ഈ കുമിളിന്റെ തന്തുക്കൾ വായു അല്ലെങ്കിൽ പ്രധാനമായിട്ടും വെള്ളം, കാരണം മഴക്കാലത്താണ് ഈ ദ്രുതവാട്ടം കൂടുതലായി കണ്ടുവരുന്നത്, മഴത്തുള്ളികളിൽ ഇതിന്റെ തന്തുക്കൾ ഇലകളിലേക്ക് പതിക്കുകയും ഇലകളിൽ പുള്ളിക്കുത്ത് എന്ന് വെച്ചാൽ വലിയ വട്ടത്തിലുള്ള കറുത്ത നനുത്ത പാടുകൾ ഉണ്ടാകുകയും ഇലകൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന ഈ പുള്ളികൾ ഇത് ക്രമേണ കായകളിലേക്ക് വ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവയും കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ചുവട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ പൊടുന്നനെ നശിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേര് അല്ലാതെ ചെറിയ വേരുകളെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വള്ളി അവശേഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വാട്ടം കാണിക്കുകയും ചെയ്യാം. പ്രധാന വേരുകൾ അതുപോലെ തന്നെ കാണ്ഡഭാഗമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോളർ പോർഷൻ അല്ലെ ഫുട്ട് പോർഷൻ എന്ന് പറയുന്ന ആ ഭാഗങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വള്ളി വാടി ഇല പൊഴിഞ്ഞ് നശിച്ചു പോകാനായിട്ട് കാരണമാണ്. അതാണ് നമ്മൾ ഈ ദ്രുതവാട്ടം എന്ന്
1: എളുപ്പം
2: പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നുള്ള രീതിക്ക് പറയുന്നത്.
1: മാഡം സൂചിപ്പിച്ചത് മഴക്കാലത്താണ് അധികം കണ്ടുവരുന്നത്. ഇപ്പൊ മഴക്കാലം വരാൻ

0: പോകുവാണ്. അപ്പം കർഷകർ ഇപ്പം എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും സാധാരണ രീതിയിലുള്ള കുരുമുളക് കർഷകർക്കെല്ലാം തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ ഇടുക്കി വയനാട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം അറിയുന്ന ഒരു രോഗമാണ്. അവർക്കായിട്ട് തന്നെ ഒരു ചിട്ടവട്ടം ഉണ്ട്. അപ്പോൾ സാധാരണ ലൈമിങ് എന്ന് വെച്ചാൽ കുമ്മായം ചേർക്കുന്ന പ്രധാന ഒരു പരിപാടിയാണ്. അതിനോടൊപ്പം തന്നെ വള്ളിത്തലകൾ, കൊടിത്തലകൾ ചൂടുഭാഗത്തേക്ക് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ നമ്മൾ ഇത് കളക്ട് ചെയ്യാറുണ്ട് പ്രജനനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവ നിലത്തേക്ക് വീഴുന്നത് ഈ രോഗം പെട്ടെന്ന് തന്നെ വള്ളിയിലേക്ക് കയറാനുള്ളൊരു സാധ്യത കൂടുന്നതുകൊണ്ട് ഇവയെല്ലാം കെട്ടിവെക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് നമുക്കത് മുറിച്ചു മാറ്റി ആ മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങൾ ബോഡോ മിശ്രിതം പുരട്ടി അത് സംരക്ഷിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ സാധാരണ കുരുമുളക് വള്ളി ചുവടുകൾ എന്ന് വെച്ചാൽ നിലത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ കിളയ്ക്കാറില്ല. കഴിവതും അത് നമ്മുടെ വേരുഭാഗങ്ങളെ മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ കിളയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആവരണ വിളകൾ നമുക്കവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ കാലാകാലങ്ങളായി ചെയ്യുന്നവരൊക്കെ സംയോജിതമായിട്ട് ട്രൈക്കോഡെർമ പോലെയുള്ള കുമിളുകൾ എപ്പം പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി മിശ്രിതത്തിൽ കലർത്തി അത് ഏകദേശം ഒരു മഴ വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു നല്ലൊരു പ്രിക്കോഷണറി ആയിട്ട്, പക്ഷെ കാലാകാലങ്ങളായി ചെയ്യണം. ഏതെങ്കിലും ഒരു വർഷം ചെയ്ത് പിന്നീട് ചെയ്യാതിരിക്കുന്നതിലും കാലങ്ങളായി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വളരെയധികം സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ പുതുതായിട്ട് നടുന്നവർക്കും AMF നമ്മുടെ മൈക്കോറൈസ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതെ, പുഷ്ടിപ്പെടുത്തത് മാത്രമല്ല ഒരു സംരക്ഷണവും നൽകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മൈക്കോറൈസ നൽകുന്നതും വളരെ നല്ല കാര്യമാണ്. സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് ടാൽക്ക് ലഭ്യമാകുന്ന സ്യൂഡോമോണസ് ചുവട്ടിൽ 20 ഗ്രാം 1 ലിറ്റർ. കുരുമുളകൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രായത്തിനനുസരിച്ചാണ് അതിന് നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ അളവ് 5 ലിറ്റർ ആകാം, 10 ലിറ്റർ ആകാം, 15 ലിറ്റർ ആകാം
0: നമ്മുടെ
1: ഒരു ചുവടിന്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ചുവട്ടിൽ ഒഴിക്കുകയോ. അതുപോലെ തന്നെ നമുക്ക് തളിരിലകളെയാണ് നമുക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതേ അളവിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിൽ അത് തളിരിലകൾ വരുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അവയെ സംരക്ഷിക്കുന്ന ഒരു രീതിക്കും നമുക്കത് അനുവർത്തിക്കാവുന്നതാണ്. ഈ ഒരു രോഗം നമുക്ക് ഫീൽഡിൽ മാത്രമല്ല, ഒരുപാടധികം കർഷകര് നഴ്സറി തയ്യാറാക്കുന്നവരുണ്ട്. നഴ്സറിയിലെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാ കാലങ്ങളിലും അവിടെ നനവ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ഈ ഒരു രോഗത്തിനെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നഴ്സറിയിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഇല പൊഴിയുന്നത്, ഇലയിൽ കറുത്ത പുള്ളി വന്ന് പൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അത് ഈ തിങ്ങി നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ പോവുകയും ഇല പൊഴിഞ്ഞ് അത് തണ്ടിലേക്ക് വ്യാപിച്ച് നമ്മൾ നട്ടിരിക്കുന്ന ആ കമ്പ് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതിനും നമ്മൾ പ്രതിവിധിയായി സ്യൂഡോമോണസ് അതുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ ട്രൈക്കോഡെർമ ചേർക്കുക അല്ലെങ്കിൽ വേരുകുമൾ മൈക്കോറൈസ ചേർക്കുക, ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, നഴ്സറികളിൽ അമിതമായ വെള്ളം ഉപയോഗിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആർദ്രത എത്രത്തോളം കൂടുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കുമിളിന്റെ നിയന്ത്രണത്തിനായിട്ട്. അതേപോലെ രോഗം കാണുമ്പോൾ തന്നെയും രോഗം വന്ന ചെടികൾ മാറ്റി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് തോട്ടത്തിലും, ഈ ഉണങ്ങിപ്പോകുന്ന വള്ളികൾ അവിടെ തന്നെ നിൽക്കാനായിട്ട് അനുവദിക്കരുത്. ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്കായാലും അതെടുത്തു മാറ്റുക, പക്ഷെ കഴിയുന്നിടത്തോളം അതെടുത്തു മാറ്റി ആ കുഴിയിലേക്ക് കുമ്മായം വിതറാനായിട്ടും ശ്രദ്ധിക്കുക.
0: കുമിളല്ലെങ്കിൽ അതിന്റെ അകത്ത് കാണും, ആ കുമിള് പിന്നെയും വർദ്ധിക്കും.
1: അതെ, വർദ്ധിക്കും. കാരണം മണ്ണിൽ കൂടിയും അതുപോലെ തന്നെ നല്ല പോലെ ചാലുകൾ കീറി നിലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.
0: അപ്പൊ ഈ ഒരു കുമിള് മണ്ണിൽ നിന്നാണ് ഇത് വരുന്നത്, അതിന്റെ ഒരു ഡോർമെന്റ് സ്റ്റേജ് എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്.
1: അതെ അതെ, ഡോർമൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഈ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്. മണ്ണിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കുമിളിന്റെ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ ഉണ്ടാകാൻ. അപ്പം കൂടുതലായിട്ട് ആർദ്രത വർദ്ധിക്കുമ്പോൾ ഇവ മുറിവിൽ കൂടിയൊക്കെ ഈ വേരുകളെ ആക്രമിക്കാനും പെട്ടെന്ന് തന്നെ ചെടികൾ ഉണങ്ങാനും അല്ലെങ്കിൽ ഇല പൊഴിയാനും മണികൾ പൊഴിഞ്ഞു വീഴാനും ഒക്കെ കാരണമാകുന്നു.
0: അപ്പൊ ഇതിന്റെ ഒരു പ്രഭാവം നമ്മുടെ സംസ്ഥാനത്തിൽ അധികം കണ്ടുവരുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും
0: കർഷകർക്ക്
1: എല്ലായിടങ്ങളിലും. അതെ, പ്രത്യേകിച്ച്
0: പ്രതിരോധ ഇനങ്ങൾ വല്ലതും ഉണ്ടോ?
1: തീർച്ചയായിട്ടും കാർഷിക സർവകലാശാല IASR ഈ സ്ഥാപനം

0: ഇനങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രതിരോധ ഇനങ്ങൾ വന്നിട്ടുണ്ട്. ISR ശക്തി ഒരു പ്രതിരോധ ഇനമാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകര് ഈ ഒരു ജാതിയിൽപ്പെട്ട പൈപ്പർ കുടുംബത്തിൽപ്പെട്ട കോളുബ്രിനം കൂടുതലായിട്ടും റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു റെസിസ്റ്റൻസ് ടു ഈ ഒരു കുമിൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കർഷകര് സാധാരണ രീതിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിന്റെ ഈ കോളുബ്രിനത്തിന്റെ ചുവടുഭാഗം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇനത്തിനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഫീൽഡിൽ ചെയ്യുന്നവരുണ്ട്.
1: മണ്ണിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ കുമിൾ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഗ്രാഫ്റ്റഡ് തൈകൾ എന്തായാലും നല്ലൊരു സപ്പോർട്ട്.
0: തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മറ്റ് കുമിൾനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഒരു പ്രതിരോധ രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാമല്ലോ. പ്രകൃതിക്കായാലും അതിനോടൊപ്പം തന്നെ കർഷകനായാലും ചെലവ് കുറഞ്ഞൊരു രീതി എന്നുള്ളത്. അതെ, ഓരോ കർഷകനും സ്വന്തമായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്.
1: നഴ്സറികളിൽ നിന്നും
0: അവർക്ക് വാങ്ങിക്കാം. തീർച്ചയായിട്ടും
1: ഇത് നമ്മളിപ്പം ദ്രുതവാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. മറ്റൊരു വാട്ടം സാവധാനവാട്ടമാണ്, സ്ലോ വിൽറ്റ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: സാധാരണ ഈ ദ്രുതവാട്ടം മഴക്കാലത്ത് ആണ് കാണപ്പെടുന്നെങ്കിൽ ഈ സാവധാനവാട്ടം എന്നുള്ളത് മഴ കഴിഞ്ഞ ശേഷം അത്യാവശ്യം വെയിലൊക്കെ വരുന്ന സമയങ്ങളിൽ ചെടിയുടെ ഇല മഞ്ഞളിക്കുന്നു. അപ്പോ മണ്ണിൽ നനവുള്ള സമയത്ത് പച്ചപ്പ് തുടരുന്നു. പക്ഷേ വെള്ളം കുറയുന്ന സമയത്ത് എന്നുവെച്ചാൽ കുറച്ച് നല്ല വേനൽ വെള്ളത്തിന്റെ ഇത് കുറയുകയാണെങ്കിൽ ഇല മൊത്തത്തിൽ മഞ്ഞളിക്കുന്നു. ഒരു വാടി നിൽക്കുന്ന മഞ്ഞളിക്കുകയും വാടി നിൽക്കുന്ന ഒരു ലക്ഷണം കാണുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു രോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കുമിള്, അതിനോടൊപ്പം നിമവിര, ഇത് രണ്ടും കൂടിയുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് അവിടെ കണ്ടുവന്നിട്ടുള്ളത്. പലതരത്തിലും മണ്ണിൽ കാണപ്പെടുന്ന ഫ്യൂസേറിയം, അതിനോടൊപ്പം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഫൈറ്റോഫ്തോറ, അതിനോടൊപ്പം ഈ നിമവിരകളായിട്ടുള്ള മെലഡോഗൈൻ, ഈ വേരിൽ മുഴകൾ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ വേരിൽ ചില മുറിവുകൾ ഉണ്ടാക്കുന്ന ലീഷൻ നിമാറ്റോ, ട്രാഡോഫോളസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു കോമ്പിനേഷനാണ് സാധാരണ
1: രീതിയിൽ
0: നിമവിരകളാണ് മുറിവുണ്ടാക്കുന്നത്. അപ്പം നിമവിര പോപ്പുലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: മഞ്ഞളിപ്പ് വാടിപ്പോകും,
0: വാടും, പിന്നെയും നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അത് നന്നായി വരും. കാരണം ഈ വേരുകൾ ക്ഷതമേൽക്കുന്നത് കൊണ്ട് എല്ലാ ഇലകളെയും അല്ലെങ്കിൽ മുകളിലത്തെ എല്ലാ ഇലകൾക്കും ആ ഒരു വെള്ളമാണല്ലോ ഏറ്റവും പ്രധാനം. വാട്ടം എന്നുള്ള രീതിക്കാണിത് കണ്ടുവരുന്നത്. മഞ്ഞളിപ്പും വാട്ടവുമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം.
1: ഇതിന്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയായിരിക്കും?
0: നേരത്തെ നമ്മൾ ദ്രുതവാട്ടത്തിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, കാരണം നിമവിരിക്കും വേപ്പിൻ പിണ്ണാക്ക് ഒരു നിയന്ത്രണ മാർഗമായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോ വേപ്പിൻ പിണ്ണാക്ക് പ്ലസ് ചാണകപ്പൊടി മിശ്രിതം ട്രൈക്കോഡർമ ചേർത്തിട്ട് അത് വളരെ നല്ലതായിട്ട് തന്നെ കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നിമവിരിക്ക് എതിരെയായിട്ടുള്ള ജൈവ രീതിയിൽ പോച്ചോണിയ എന്ന് പറഞ്ഞ ഒരു കുമിളുണ്ട്. അപ്പൊ അതും ഉപയോഗിക്കാവുന്നതാണ്.
1: ട്രൈക്കോഡർമയുടെ കൂടെ അത് ഉപയോഗിക്കാം.
0: അല്ലാതെ തന്നെ നമുക്ക് മാസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ട്, നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നേരത്തെ ദ്രുതവാട്ടത്തിനും ഞാൻ കുമിൾനാശിനി ഒന്നും പറഞ്ഞില്ല. കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ള കുമിൾനാശിനികള് സാധാരണ ബോഡോ മിശ്രിതം തളിക്കാനും അതിനോടൊപ്പം തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് കുമിൾനാശിനിയും സാധാരണ രീതിയിൽ നമുക്ക് ശുപാർശ
1: ചെയ്യാവുന്നതാണ്,
0: ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ സാധാരണ എല്ലാ കർഷകരും തന്നെ തളിര് വരുന്ന സമയത്ത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സാധാരണ തളിക്കാറുണ്ട്.
1: അത് കുറച്ച് സേഫ് ആണ്.
0: അതെ അതെ, ഒരു പ്രൊട്ടക്ഷൻ ആണ്. ശരിക്ക് പറഞ്ഞാൽ ഒരു പരിരക്ഷ തന്നെയാണ്. ദ്രുതവാട്ടത്തിന് മാത്രമല്ല, ഞാൻ വേറൊരു രോഗവും കൂടി പറഞ്ഞായിരുന്നു, പൊള്ളു എന്ന് പറഞ്ഞ ഇലകരിച്ചിലും കൂടി വരാറുണ്ട്. അപ്പോൾ ഇതിനും പ്രത്യേകിച്ചും ഇടുക്കി വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറുചാറ്റൽ മഴ കൂടുതലായി കണ്ടുവരാറുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ പൊള്ളു രോഗം ഇലകളിൽ ഉണ്ടാകുന്ന തളിരിലയിൽ ചെറിയ ബ്രൗൺ നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ടാകുകയും ഇതുമൂലം ആ തളിരില അതിനോടൊപ്പം ഉണ്ടാകുന്ന തിരി രണ്ടും നശിച്ചു പോവുകയും ചെയ്യുന്നു. തിരിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകന്റെ വിള എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാടധികം പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ തളിര് വരുന്ന സമയത്തെ ബോഡോ മിശ്രിതം കൊടുക്കുന്നത് വളരെ നല്ല രീതിയിലൊരു പരിരക്ഷയാണ് നൽകുന്നത്.
1: ഇതും കുമിളാണല്ലേ?
0: അതെ, ഇതും കുമിളാണ്. ഈ പറഞ്ഞ മൂന്നും
1: കുമിൾ രോഗം തന്നെയാണ്. ഇതൊഴിച്ച് ഇപ്പം വൈറൽ ഡിസീസ് അല്ലെങ്കിൽ വൈറസ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും കണ്ടുവരുന്നെന്ന്

0: മാഡം സൂചിപ്പിച്ചായിരുന്നു.
1: അതെ അതെ.
0: അതെന്തുവാണത്?
1: സാധാരണ കണ്ടുവരുന്നത് ഈ മഞ്ഞളിപ്പ് രോഗമാണ്. രണ്ട് വൈറസുകൾ ചേർന്നിട്ടാണ് സാധാരണയായി ഇത് കണ്ടുവരുന്നത്. ഒരു യെല്ലോ മോട്ടിൽ വൈറസും ഒരു കുക്കുംബർ മൊസൈക്ക് വൈറസും. ഇലകളിൽ മഞ്ഞ പുള്ളികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇലകള് ചെറുതാകുകയും ഒരു അരിവാള് പോലെയൊക്കെ മാറുകയും അത് കാലക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാന്ന് പറയുമ്പോൾ ഏറ്റവും ഇലയിലാണ് ഇത് കണ്ടുവരുന്നത്. പുതുതായിട്ട് വിടർന്നു വരുന്ന ഇലകൾക്ക് രൂപമാറ്റം ഉണ്ടാകുന്നു, അതിൽ മഞ്ഞ പൊട്ടുകൾ കാണപ്പെടുന്നു. ഒരു 5 വർഷങ്ങളോളം ഒക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് വിളവിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ഈ പുള്ളിക്കുത്തുകൾ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നമുക്ക് വിളവ് തരുന്നുണ്ടല്ലോ. പക്ഷേ കാലങ്ങൾ പോകുന്തോറും നമ്മൾ നിയന്ത്രിക്കാതെ ആ വള്ളി അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പോകുമ്പോഴാണ് കാലക്രമേണ അതിൽ നിന്നുള്ള വിളവ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
0: അപ്പൊ ഈ വൈറസ് പടർത്തുന്ന പ്രാണി ഏതാണ്?
1: മീലി മുട്ടകളാണ് വൈറസ് പടർത്തുന്നത്. പക്ഷെ അവ വളരെ പതുക്കെ പതുക്കെയാണ് മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ പ്രജനനത്തിനെടുക്കുന്ന മാതൃവള്ളികൾ, അവ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ടും മറ്റ് തോട്ടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നത്. അതെ, അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രോഗമില്ലാത്ത, പ്രത്യേകിച്ചും വൈറസ് രോഗമില്ലാത്ത മാതൃവള്ളികൾ
0: തിരഞ്ഞെടുക്കണം. അപ്പം ഇതൊക്കെയാണ് പ്രധാന രോഗങ്ങൾ. പിന്നെ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ദ്രുതവാട്ടവും സാവധാനവാട്ടവും രണ്ടും മണ്ണിൽ നിന്ന് വരുന്നതാണ്. അപ്പം കുമ്മായം പ്രയോഗവും ട്രൈക്കോഡെർമ വിപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മണ്ണിനെ പരിപാലിച്ച് ഇതിനെ കുറച്ച് ഒന്ന് അകത്തി നിർത്താൻ സാധിക്കും. ഇപ്പം കർഷകരൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട്.
1: അതെ അതെ, ചെയ്യുന്നുമുണ്ട്.
0: ഡോക്ടർ രാധിക, താങ്കൾ പരിപാടി ിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
1: നന്ദി.
2: കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻ എസ്. ഡോക്ടർ രാധികയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രാധികയുടെ ഫോൺ നമ്പർ പറയാം. 9496276991. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496276991.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചതകുപ്പ ദഹനത്തെ സഹായിക്കുകയും ദഹനക്കേട്, വയറുവീർക്കൽ, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരൌഷധമാണ് ചതകുപ്പ. വയറിളക്കം, ഛർദി എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ്. ചുമ, ജലദോഷം, ബ്രോങ്കൈറ്റിസ് എന്നിവയിൽ നിന്ന് ചതകുപ്പ ആശ്വാസം നൽകുന്നതായി കണ്ടുവരുന്നു. ശ്വസന വ്യവസ്ഥയിലെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും കാൽസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ചതകുപ്പ ആർത്തവ

0: ചക്രങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആർത്തവ വേദന കുറയ്ക്കാൻ ചതകുപ്പ ഫലപ്രദമാണ്. ആർത്തവത്തിന്റെ അഭാവവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. വീക്കം കുറയ്ക്കുന്നതിനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിലുണ്ട്. കൂടാതെ ഉറക്കമില്ലായ്മയ്ക്ക് ഉപയോഗപ്രദമാണെന്ന് കണ്ടുവരുന്നു. വിഷാദം കുറയ്ക്കാൻ ചതകുപ്പ സഹായിക്കുന്നു. ഇൻസുലിൻ, ലിപ്പിഡ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് മൂത്രാശയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണെന്ന് കണ്ടുവരുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം കേട്ടോളൂ. രണ്ടും ഒരേ ചെടിയിൽ നിന്നുള്ളതാണ്. പക്ഷേ സംസ്കരണ രീതിയിലെ വ്യത്യാസം കൊണ്ടാണ് നിറത്തിലും രുചിയിലും മാറ്റം വരുന്നത്. കറുത്ത കുരുമുളകിനായി നാം കുരുമുളക് പഴങ്ങൾ പാകമാകുന്നതിന് മുൻപ് പച്ചയായി തന്നെ വിളവെടുത്ത് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നു. അതിന്റെ പുറംതുള്ളി ചുരുങ്ങി കറുത്തു നിറമാകുന്നു. ഇതിന് രുചിയും സുഗന്ധവും കൂടുതലായിരിക്കും. എന്നാൽ വെളുത്ത കുരുമുളകിനായി നാം പൂർണമായി പാകമായ പഴങ്ങളാണ് ഉപയോഗിക്കുന്നത്. നന്നായി പഴുത്ത കുരുമുളക് പഴങ്ങളുടെ പുറംതൊലി നീക്കം ചെയ്ത് ഉള്ളിലെ വിത്ത് മാത്രം ഉണക്കിയെടുക്കുന്നു. ഇത് കറുത്ത കുരുമുളകിനെ അപേക്ഷിച്ച് രുചി കുറവും മൃദുവുമായിരിക്കും. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കത്തുകളായും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം വയലും വീടും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014. ഇമെയിൽ വിലാസം വയലും വീടും airtvm@gmail.com. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: വയലും വീടും സമാപിക്കുന്നു.
2: നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ നാടു ഭരിക്കുന്ന ദാര്, നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
4: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ആകാശവാണി കോഴിക്കോട്.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇന്ന് മാർക്കറ്റ് അവധിയായതിനാൽ കമ്പോള വില നിലവാരം ലഭ്യമല്ല. ഇപ്പോൾ കാലാവസ്ഥാ അറിയിപ്പുകൾ കേൾക്കാം. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴ ലഭിക്കുകയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു. ഇന്നത്തെ ഉയർന്ന താപനിലയായ 38.3 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട്ട് രേഖപ്പെടുത്തി. അടുത്ത ഒരാഴ്ചക്കാലം കേരളത്തിലും ലക്ഷദ്വീപിലും പല സ്ഥലങ്ങളിലും മഴ പെയ്യുവാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വചനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് എൽ ഡി എഫ്. അധികാരത്തിലേറുമെന്ന് യു ഡി എഫ്. മികച്ച വിജയം നേടുമെന്ന് എൻ ഡി എ. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ കേരളത്തിൽ ആകെ പോളിംഗ് 79.7% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഈ മാസം 6 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറിൽ കാർഡ് സംവിധാനം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ഈ തിരിച്ചറിൽ കാർഡ് ഉള്ളവരെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു QR ബേസ്ഡ് ID കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മോഡലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം എല്ലാ പോൾ ഗോയിങ് സ്റ്റേറ്റ്സിലും QR ബേസ്ഡ് ID കാർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ടിങ് ഹാളിലെ എൻട്രി നടക്കുന്നത് ഈ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ കൗണ്ടിങ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ് അവർക്കുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്.
0: കേരളത്തിൽ 140 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ നിയമസഭാ സീറ്റുകൾ. കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ UDF നേതൃത്വവും. അതേസമയം മാറി മാറി ഭരിക്കുന്ന മുന്നണികളിൽ നിന്നുള്ള മാറ്റത്തിന് കളമൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് NDA കരുതുന്നു. തമിഴ്നാട്ടിൽ തുടർഭരണം ലക്ഷ്യമിടുകയാണ് DMK. ഭരണത്തിൽ തിരിച്ചെത്താൻ AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. സുഗമമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെട്ടതായി ആരോപിച്ച് DMK, TVK പാർട്ടികൾ കമ്മീഷന് കത്തെഴുതി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4-ാം ഊഴം എന്ന പ്രതീക്ഷയിലാണ്. ശക്തമായ പ്രചാരണം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് BJP. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ CPM കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ BJP അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരികെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാനമായ അവസ്ഥയാണ്. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. South 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലമായ ഫാൾട്ടായിൽ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ 24 കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കും. 5 മണ്ഡലങ്ങളിലായി 411 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല

0: മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും, പീരുമേട് മണ്ഡലത്തിലേത് കുട്ടിക്കാനം മരിയഗിരി EMHSലും, ദേവികുളം മണ്ഡലത്തിലേത് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ആകെ 411 ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് എണ്ണുക. കൂടാതെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ റൌണ്ടിലെയും 2 വീതം വോട്ടിംഗ് യന്ത്രങ്ങളും 5 ബൂത്തുകളിലെ വിവിപാറ്റും നിർബന്ധമായി എണ്ണും.
1: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് Galaxy ആണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുമോദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റാസോർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണം രാഷ്ട്രനിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: കുട്ടിക്കാലത്തെ പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ്, രോഗനിർണയം, ചികിത്സ, ദീർഘകാല മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഘടനാപരവും നിലവാരമുള്ളതുമായ ദേശീയ ചട്ടക്കൂട് ഈ മാർഗനിർദ്ദേശത്തിൽ ഉറപ്പാക്കുന്നു. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി മരണനിരക്ക് കുറയ്ക്കൽ, സങ്കീർണതകൾ തടയൽ, പ്രമേഹബാധിതരായ കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ ഗണ്യമായ പൊതുജനാരോഗ്യ ആനുകൂല്യങ്ങൾ മാർഗരേഖ ഉറപ്പാക്കും. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സാർവത്രിക ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സൌജന്യവും സമഗ്രവുമായ പരിചരണ പാക്കേജ് നൽകുന്നതാണ് പ്രധാന സവിശേഷത. ഇൻസുലിൻ ഉപയോഗം, രക്തത്തിലെ പഞ്ചസാര നിരീക്ഷണം, അടിയന്തര പ്രതികരണം, ദൈനംദിന രോഗപരിപാലനം എന്നിവയിൽ കുടുംബങ്ങളെയും പരിചാരകരെയും ശാക്തീകരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം യുക്രൈനിയൻ താരം മാർത്ത കോസ്തൂക്കിന്. ഫൈനലിൽ മിറ ആൻഡ്രീവയെ പരാജയപ്പെടുത്തി. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും നിഷേധിച്ച് ഇലക്ട്രോണിക് വിവരസാങ്കേതിക മന്ത്രാലയം. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം റിപ്പോർട്ടുകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ പരിശോധിക്കാവൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് NEET പരീക്ഷ നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF. അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP

0: രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.

0: കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.

ജലോത്സവം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. പാടിയവർ പി ജയചന്ദ്രൻ, സുജാത. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അൽഫോൻസ് ജോസഫിൻ്റെ സംഗീതം.

വൈൻ എന്ന ചിത്രത്തിനുവേണ്ടി എൻ സി റോഷൻ, അമല റോയ് എന്നിവർ പാടിയത്. ഗാനരചന റോയ് പുറമാടൻ, സംഗീതം മിഥുൻ ഈശ്വർ.

അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മെജോ ജോസഫിന്റെ സംഗീതം. പാടിയവർ വിനീത് ശ്രീനിവാസൻ, ആൻ ആമി. ചിത്രം ജനാധിപൻ.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മാടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് കെ എസ് ചിത്ര, മോഹൻലാൽ എന്നിവർ പാടിയത്. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്.

വെട്ടം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന BR പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി കേൾക്കാം. 10 രവി വാസരിയ അഖില ഭാരതീയ സംഗീതസഭ, നീരജ് മിശ്രയുടെ സിത്താർ കച്ചേരി.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തുടർന്ന് 8:45 സമാചാർ സന്ധ്യ, 9 ന്യൂസ് അറ്റ് 9.
1: ആകാശവാണി

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് കേരളം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ നാളെ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേരള കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ അഗ്നിസുരക്ഷാ വാരാചരണം നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട് എന്നീ നാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയാണ് LDFന്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറപ്പിലാണ് UDF. നിയമസഭയിൽ മികച്ച

0: മാത്രം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട് എന്നീ നാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയാണ് LDFന്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറപ്പിലാണ് UDF. നിയമസഭയിൽ മികച്ച സാന്നിധ്യം ഉണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. 140 സീറ്റാണ് കേരളത്തിലുള്ളത്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ സീറ്റുകൾ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂവെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യുഖേൽക്കർ. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡ് സംവിധാനം ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വോട്ടെണ്ണലിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 20 കമ്പനി CRPF ഉൾപ്പെടെയാണിത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ, കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അത് ഏർപ്പെടുത്താമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പുതുതായി ഏർപ്പെടുത്തിയ 3 തലങ്ങളിലായുള്ള സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം.
0: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണിത്തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എണ്ണുന്നതെന്നും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർമാർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാകുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാല മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലും കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും നടക്കും. ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പെട്രോളിംഗിനും ഉൾപ്പെടെ 2,150 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പോലീസ് നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.
0: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 21 റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണൽ ഈ മാസം 24. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യമാധ്യമ പോസ്റ്റുകളും പുറത്തുവന്നിരുന്നു. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ കണക്കിലെടുക്കാവൂ എന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെ അഗ്നിബാധ തടയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് വാരാചരണം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീൽ ശ്രീവാസ്തവ നാളെ കർത്തവ്യ ഭവനിൽ അഗ്നിസുരക്ഷാ വാരം ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള കപ്പൽ MT സർവശക്തി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ ആണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്.

0: വിശദാംശങ്ങളിലേക്ക്.
1: ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണ് ദൃഷ്ടി. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ദൌത്യം പ്രതിരോധം, കൃഷി, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ നിർണായക വിവരങ്ങൾ ലഭ്യമാക്കും. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണമാണ് ഇതെന്നും രാഷ്ട്ര നിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാനതലത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ നിയോഗിച്ച നയതന്ത്ര സംഘത്തിന്റെ ഉപദേഷ്ടാവായി നിക്സ് ടുവോട്ടിനെ നിയമിച്ചതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ഉപദേഷ്ടാവായാണ് പരിചയസമ്പന്നനായ നയവിദഗ്ധൻ നിക്സ് ടുവോട്ടിനെ വൈറ്റ് ഹൌസ് വിദഗ്ധൻ നിക്സ് ടുവോട്ട് എന്ന വൈറ്റ് ഹൌസ് വക്താവ് ഒലിവിയ വെയിൽസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഫ്രാൻസിൽ ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിച്ച കുടിയേറ്റ ബോട്ട് തീരത്തേക്ക് ഇടിച്ചുകയറി 2 മരണം, 16 പേർക്ക് പരിക്കേറ്റു. ബൊളോൺ സർ മെറിനടുത്തുള്ള ഹാർഡ്ലോട്ടിൽ നിന്ന് രാത്രി 82 പേരുമായി പുറപ്പെട്ട ബോട്ടാണ് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. സുഡാനിലെ ഡ്രോൺ ആക്രമണത്തിൽ 5 മരണം. വൈറ്റ് നൈൽ പ്രവിശ്യയിൽ നിന്ന് ഓംദുർമാനിലേക്ക് പോകുകയായിരുന്ന വാഹനത്തെ സുഡാനിലെ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് സൂചന. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് ജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ പ്രിന്റിംഗ് പ്രസിൽ തീപിടുത്തം. വെള്ളയിൽ ജോസഫ് റോഡിലുള്ള റെഡ് സ്റ്റാർ പ്രസിലാണ് തീപിടുത്തമുണ്ടായത്. കടലാസ് റോളുകളും ഷീറ്റുകളുമെല്ലാം കത്തിനശിച്ചു. ഞായറാഴ്ച പ്രസിന് അവധിയായതിനാൽ തീപിടുത്തമുണ്ടായ സമയം ജീവനക്കാർ ആരും പ്രസിൽ ഉണ്ടായിരുന്നില്ല. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാകും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് കേരളം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ നാളെ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ അഗ്നിസുരക്ഷാ വാരാചരണം നാളെ മുതൽ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: സമയം 8:44. ഇനി 8:45 സമാചാര സന്ധ്യ. തുറന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
3: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं मुनीश शर्मा. मुख्य समाचार. पश्चिम बंगाल, असम, केरलम, तमिलनाडु और पुदुचेरी में विधानसभा चुनाव की मतगणना के लिए सभी तैयारियां पूरी. सुचारू मतगणना के लिए कड़ी सुरक्षा व्यवस्था. भारतीय अंतरिक्ष स्टार्टअप गैलेक्सी आई ने स्पेसएक्स के फाल्कन 9 रॉकेट से दुनिया के पहले ऑप्टोसार उपग्रह मिशन दृष्टि का सफल परीक्षण किया. उपराष्ट्रपति और प्रधानमंत्री ने इस प्रक्षेपण की उपलब्धि पर सराहना की है. पश्चिम एशिया संघर्ष के दौरान अस्थायी रुकावट के बाद संयुक्त अरब अमीरात ने भारत के कई गंतव्यों के लिए सामान्य

രാജ്യം ഇവൻ കാരണം നശിക്കും എന്ന പേടിയിൽ ട്രോയി രാജാവായ പ്രിയ ഉപേക്ഷിച്ച മകൻ തിരിച്ച് ട്രോയി രാജ്യത്ത് എത്തുകയും അവന്റെ യാത്ര തുടങ്ങുകയും ചെയ്യുന്നത് വരെയുള്ള കഥയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കേട്ടത്. ബാക്കി കഥ കേൾക്കാം. അങ്ങനെ പാരീസ് രാജകുമാരൻ തന്റെ കപ്പലില് യാത്ര പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം സ്പാർട്ട നഗരത്തിലേക്ക് യാത്ര പോകാനാണ് തീരുമാനിക്കുന്നത്. സ്പാർട്ട നഗരത്തിലാണ് ഹെലനും മെലനാവോസും വാണുകൊണ്ടിരുന്നത്. അങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ കപ്പലിൽ നിറച്ച് തന്റെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര തുടങ്ങി. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പാരീസ് സ്പാർട്ടയിൽ എത്തുന്നത്. ട്രോയി രാജ്യത്തെ രാജകുമാരനാണല്ലോ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്പാർട്ടയിലെ രാജാവായ മെനലാവൂസ് അയാളെ വേണ്ട വിധം സ്വീകരിച്ചു. മെനലാവൂസിനൊപ്പം ഭാര്യയായ ഹെലനും ഉണ്ടായിരുന്നു. ഹെലനെ കണ്ടതും പാരീസിന് ഹെലനോട് ഇഷ്ടം തോന്നി. താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ളവൾ ഇവളാണ് എന്ന് അയാളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ മെനലാവൂസ് അതിഥികൾക്ക് വേണ്ടി വിഭവ സമൃദ്ധമായിട്ടുള്ള സൽക്കാരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാരീസിനും കൂടെയുള്ള ചങ്ങാതിമാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മെനലാവൂസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാരീസിനെ സന്തോഷിപ്പിച്ചെങ്കിലും അയാളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഹെലൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ഹെലൻ വിവാഹിതയാണല്ലോ, പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായ അടുത്ത ഒരു ദുഃഖം. ഇത് തെറ്റാണ് എന്ന് ബുദ്ധി പറയുമ്പോഴും പാരീസിന്റെ മനസ്സ് അത് കേൾക്കാൻ തയ്യാറായതേയില്ല. അങ്ങനെ ബുദ്ധിയും മനസ്സും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാരീസിന്റെ ഉള്ളിൽ. ആ ഇടയ്ക്ക് മെനലാവൂസ് രാജാവിന് ക്രീറ്റിലേക്ക് പോകേണ്ടി വന്നു. ഒരുപാട് നാൾ നീണ്ട യാത്രയാണ്. അങ്ങനെ മെനലാവൂസ് അങ്ങോട്ട് പുറപ്പെട്ടു. രാജാവ് കുറെ കാലം സ്പാർട്ടയിൽ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം പാരീസിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പാരീസ് തന്റെ ആഗ്രഹം ഹെലനെ അറിയിച്ചു. തന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ താൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് ഹെലൻ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. പക്ഷെ നിരന്തരം എല്ലാ ദിവസവും പാരീസ് ഇത് തന്നെ ചെന്ന് ഹെലനോട് പറഞ്ഞ് ഒടുവിൽ ഹെലൻ പാരീസിന്റെ കൂടെ ട്രോയിയിലേക്ക് പോയി. എന്ന് മാത്രമല്ല, കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും അയാൾ കട്ടുകൊണ്ടു പോവുകയും ചെയ്തു. ഒളിമ്പസിലെ ദേവിമാരുടെ സൗന്ദര്യ തർക്കത്തിന് മധ്യസ്ഥനായി വർത്തിച്ചത് പാരീസ് ആയിരുന്നല്ലോ. സുവർണ ആപ്പിൾ തങ്ങൾക്ക് തരാതെ അഫ്രോഡിറ്റിക്ക് കൊടുത്തതിൽ ഹീരയ്ക്കും അഥീനയ്ക്കും പാരീസിനോട് നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു. ദേവിമാർ വേഗം തന്നെ ക്രീറ്റിലെത്തി മെനലാവൂസിനെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു. മെനലാവൂസ് ഞെട്ടിപ്പോയി. താൻ ഇത്രയും കാര്യമായിട്ട് സ്വീകരിച്ച ഒരാൾ തന്നോട് ചെയ്ത ചതി ആലോചിച്ചപ്പോൾ മെനലാവൂസ് ആകെ ഭ്രാന്തനെ പോലെയായി. അദ്ദേഹം സ്പാർട്ടയിലേക്ക് പോയി. മെനലാവൂസിന്റെ ദൗർഭാഗ്യത്തിൽ അദ്ദേഹത്തിന്റെ രാജ്യം മുഴുവൻ ദുഃഖിച്ചു. ട്രോയ് നഗരമാകട്ടെ വളരെ അകലെയായിരുന്നു. എങ്ങനെയാണ് അവിടെ എത്തുക? അവിടെ എത്തിയാൽ തന്നെ പാരീസ് ഹെലനെ വിട്ടുതരുമെന്നെന്താണ് ഉറപ്പ്? ബലപ്രയോഗം എന്തായാലും വേണ്ടിവരും. അതുകൊണ്ട് മെനലാവൂസ് മൈസീനിലെത്തി സ്വന്തം സഹോദരനോട് അഭിപ്രായം ചോദിച്ചു. ആ സമയത്ത് അവിടെ ഒരു അതിഥി ഉണ്ടായിരുന്നു. പൈലോസിലെ രാജാവായ നെസ്തോർ ആയിരുന്നു. വളരെ ബുദ്ധിമാനും വിശാലഹൃദയനുമായിരുന്നു നെസ്തോർ. മെനലാവൂസിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നെസ്തോറിന് അയാളെ സഹായിക്കണമെന്ന് തോന്നി. നെസ്തോർ മെനലാവൂസിനോട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, ഗ്രീസിലെ എല്ലാ പൗരന്മാരോടും നഗരരാഷ്ട്രങ്ങളോടുമാണ് പാരീസ് അപരാധം ചെയ്തത്. ഈ വഞ്ചനയ്ക്ക് എന്താണോ അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് നമ്മൾ കൊടുക്കണം. മെനലാവൂസിനെയും ഹെലനെയും ഏത് അപകടത്തിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളാമെന്ന് മുൻപ് ഗ്രീസിലെ രാജകുമാരന്മാരൊക്കെ വാഗ്ദാനം ചെയ്തതാണല്ലോ. അപ്പോൾ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ. അങ്ങനെ ട്രോയി നഗരത്തെ എതിർക്കാനും പാരീസിനെ ശിക്ഷിക്കാനും അവർ എല്ലാവരും തീരുമാനിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് നെസ്തോറും മെനലാവൂസുമാണ്. അങ്ങനെ ഗ്രീക്ക് ജനതയ്ക്ക് ആകെ അപമാനം ഉണ്ടാക്കിയ പാരീസിനെ ശിക്ഷിക്കാനായി അവരെല്ലാവരും ഒന്നിച്ചു. ഒരുവിധം എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ കുറവ് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റാരുമായിരുന്നില്ല, കുശാഗ്ര ബുദ്ധിയും വീരപരാക്രമിയുമായിരുന്ന ഒഡീസിയൂസ് ആയിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും അന്വേഷിച്ചു. അദ്ദേഹം എത്തിയിട്ടില്ല. എന്തു പറ്റി? അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, ഒഡീസിയൂസിന്റെ ഭാര്യയായ പെനിലോപ്പി അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും ആ സമയത്ത് ഉപേക്ഷിച്ചു പോകാൻ ഒഡീസിയൂസിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദൂതന്മാർ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ഒഡീസിയൂസ് ഒടുവിൽ പറഞ്ഞു, അക്കിലസ് ഇല്ലാതെ ട്രോയ് നഗരം പിടിച്ചെടുക്കാമെന്ന് നമ്മൾ കരുതേണ്ട. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളെയും കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഗ്രീസിലെ പോരാളി വീരന്മാരിൽ

ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് അക്കില്ലസ്. പീലിയൂസിന്റെയും തേറ്റിസിന്റെയും മകനാണ് അക്കില്ലസ്. അങ്ങനെ ഹെലനെ വീണ്ടെടുക്കാൻ വേണ്ടി ഗ്രീസിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചു. എല്ലാവരും ട്രോയി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള യാത്ര തുടങ്ങി. അവർ ഈജിയൻ കടലിലൂടെ ട്രോയി നഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെലനു വേണ്ടി ആയിരം ആയിരം പടക്കപ്പലുകളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഓരോ കപ്പലിലും 50 വീരന്മാർ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആഗമെന്നോണും 100 പടക്കപ്പലുണ്ട്. നെസ്റ്റോണ് 100 കപ്പലുകളുണ്ട്. ബുദ്ധിമാനും വിവേകിയുമായ നെസ്റ്റോറാണ് യുദ്ധമുറകളൊക്കെ ആളുകൾക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിനെ കുറിച്ച് കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കടലിന്റെ കിഴക്കേ ഭാഗത്താണ് ട്രോയ് നഗരം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന് ചുറ്റും വലിയ കോട്ടയുണ്ട്. കോട്ടയ്ക്കുള്ളിലാകട്ടെ പുറത്തുനിന്നൊന്നും വരാത്ത വിധത്തിൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നല്ലൊരു സൈനിക സജ്ജീകരണവും ഉണ്ട്. പാരീസ് ഹെലനെ മോഷ്ടിച്ചുകൊണ്ട് വന്നതു മുതൽ ട്രോയ് സൈന്യം ഒരു യുദ്ധം പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും നിരന്തരം ജാഗ്രതയാണ്. ഗ്രീക്കിലെ രാജാക്കന്മാരൊക്കെ എന്തായാലും അവിടെ യുദ്ധത്തിനെത്തുമെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. ഗ്രീസിൽ നിന്ന് കപ്പലുകൾ നിരനിരയായി കടലിലൂടെ പാഞ്ഞു വരുന്നത് സമുദ്രതീരത്ത് കാവൽ നിന്നവർ ട്രോയ് കൊട്ടാരത്തിൽ അറിയിച്ചു. ശത്രുക്കളൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ് എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും കച്ച മുറുക്കി കെട്ടി യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി. ആ കപ്പലിൽ നിന്ന് പുറത്തേക്കിറങ്ങി യുദ്ധം ചെയ്യാനായിട്ട് ഗ്രീസിലെ രാജകുമാരന്മാരും രാജാക്കന്മാരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അടിയായി എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഈ അടിയൊക്കെ കഴിഞ്ഞ് ആദ്യം കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയത് പ്രോട്ടിലസ് രാജകുമാരനായിരുന്നു. അദ്ദേഹം വിജയഭേരി മുഴക്കി. പക്ഷേ അതിനെ തുടർന്ന് കേട്ടത് അദ്ദേഹത്തിന്റെ നിലവിളിയായിരുന്നു. കോട്ടയുടെ മുകളിൽ നിന്ന് പാരീസ് തൊടുത്തുവിട്ട അമ്പ് നേരെ പോയി തറച്ചത് പ്രോട്ടിലസ് രാജകുമാരന്റെ നെഞ്ചിലായിരുന്നു. നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ആ രാജകുമാരൻ അവിടെ വീണു. ഇത് ട്രോജന്മാർക്ക് ആകെ ആവേശം നൽകി. ഗ്രീക്കുകാർക്കാണെങ്കിൽ നല്ല ഭയപ്പാടുമുണ്ടായി. കപ്പലിൽ നിന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന ഗ്രീസിൽ നിന്നെത്തിയ രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കൊക്കെ ഇത് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, നമുക്ക് യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് സമാധാനമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതല്ലേ നല്ലത്. മെനലാവൂസിനോടൊത്ത് ഞാൻ ട്രോജൻ കൊട്ടാരത്തിൽ പ്രിയാം രാജാവുമായിട്ട് സംസാരിക്കാം. ഹെലനെയും ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്ന് കട്ടുകൊണ്ടുപോയ സമ്പത്തൊക്കെ തിരിച്ചു തരികയാണെങ്കിൽ നമുക്ക് ഒരു യുദ്ധം ഒഴിവാക്കാമല്ലോ. ബുദ്ധിമാനായിട്ടുള്ള ഒഡീസിയസിന്റെ അഭിപ്രായം ഗ്രീക്കുകാർ സമ്മതിച്ചു. അങ്ങനെ മെലനാവൂസുമൊത്ത് ഒഡീസിയസ് ട്രോയി കൊട്ടാരത്തിലേക്ക് ചെന്നു. പ്രിയാം രാജാവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആന്റിനോറും അവരെ വരവേറ്റു. ഹെലനെ തിരികെ മെലനാവൂസിന് നൽകാൻ സമ്മതമാണെന്ന് ഒഡീസിയസിനെയും മെലനാവൂസിനെയും അവർ അറിയിച്ചു. പക്ഷേ അപ്പോൾ പാരീസ് മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹെലനെ ഞാൻ വിട്ടുതരില്ല. അച്ഛന്റെ വാക്കുകൾ അയാൾ കേട്ടതേയില്ല. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അയാൾ പറഞ്ഞു. മെനലാവൂസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കാൻ തുടങ്ങി തന്റെ ഭാര്യയെ തനിക്ക് വിട്ടുതരണമെന്ന്. പക്ഷെ പാരീസ് ഒറ്റ നിർബന്ധം, ഒരു കാരണവശാലും ഹെലനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒഡീസിയസ് തന്ത്രങ്ങൾ പലതും പ്രയോഗിച്ചു നോക്കി. പക്ഷേ പാരീസ് ഉണ്ടോ അമ്പിനും വില്ലിനും എടുക്കുന്നു. അങ്ങനെ പാരീസും മുൻപ് അദ്ദേഹത്തോടുകൂടി സ്പാർട്ടയിലേക്ക് പോയ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ വളരെ മോശമായിട്ട് മെനലാവൂസിനോട് സംസാരിച്ചു. അവർ ഒഡീസിയസിനെയും മെനലാവൂസിനെയും കൊല്ലാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷെ പ്രിയാം രാജാവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആന്റിനോറും പാരീസിനെ തടഞ്ഞു. എന്നിട്ട് അവരെ തിരികെ പറഞ്ഞയച്ചു. ഒഡീസിയസും മെനലാവൂസും വളരെ നിരാശരായിട്ടാണ് തിരിച്ചു പോയത്. യുദ്ധമല്ലാതെ ഹെലനെ തിരികെ കൊണ്ടുപോരാൻ വേറെ വഴിയില്ല എന്നവർക്ക് മനസ്സിലായി. ട്രോജൻ സൈന്യം ഒട്ടും അലസമായിട്ടായിരുന്നില്ലായിരുന്നത്. അവരെല്ലാവരും യുദ്ധം ഉറപ്പിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തയ്യാറായിരുന്നു. അവരുടെ സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളെയും സഹായത്തിനായിട്ട് അവർ വിളിക്കുകയും ചെയ്തു. പ്രിയാം രാജാവിന്റെ ആദ്യത്തെ മകനും പാരീസിന്റെ ചേട്ടനുമായ ഹെക്ടറാണ് ട്രോജൻ പടയുടെ നേതൃത്വം വഹിച്ചത്. വളരെ ശക്തിയുള്ള, വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഹെക്ടർ. അദ്ദേഹത്തെ കൂടാതെ ധാരാളം വീരന്മാർ ഈ പടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിനുള്ള അറിയിപ്പുകളൊക്കെ കൊടുത്തു. യുദ്ധത്തിന് സഹായിക്കാനായിട്ട് രണ്ടു കൂട്ടർക്കും ആൾബലമായി. അങ്ങനെ ട്രോയിലെ വിശാലമായ ഭൂമിയിലേക്ക് ഗ്രീക്ക് സൈന്യം പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പട അവിടെ പാ

0: കുറഞ്ഞെത്തി. ഭയങ്കരമായിട്ടുള്ള യുദ്ധം തുടങ്ങി. ഹെക്ടറും സൈഗ്നൂസും നേതൃത്വം നൽകിയ ട്രോജൻ പട ഗ്രീക്ക് സൈന്യത്തെ അരിഞ്ഞു വീഴ്ത്തി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. സമുദ്രദേവന്റെ മകനാണ് സൈഗ്നൂസ്. അയാളെ കീഴടക്കാൻ ആർക്കും സാധ്യമല്ല. മനുഷ്യരുടെ ആയുധങ്ങളൊന്നും അയാൾക്ക് ഏൽക്കില്ല എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത. അക്കിലസ് തന്റെ കനത്ത കുന്തവും വാളും ഉപയോഗിച്ചു സൈഗ്നൂസിനെതിരെ പോരാടാനായിട്ട്. പക്ഷേ ഒന്നുകൊണ്ടും ഒരു കാര്യം ഉണ്ടായില്ല. ഒരു മുറിവോ ഒരു തുള്ളി ചോരയോ സൈഗ്നൂസിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നില്ല. വാളോ കുന്തമോ ഒന്നും അകത്തേക്ക് കടക്കാത്ത തരത്തിലുള്ള തൊലിയായിരുന്നു സൈഗ്നൂസിൻ്റേത്. അങ്ങനെ ശ്രമങ്ങളൊക്കെ പാഴായപ്പോൾ അക്കിലസിന് കടുത്ത ദേഷ്യം വന്നു. അദ്ദേഹം വാളും വില്ലുമൊക്കെ വലിച്ചെറിഞ്ഞ് വെറും കൈയോടെ സൈഗ്നൂസിന്റെ നേരെ പാഞ്ഞെത്തി അയാളുടെ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. രണ്ട് കൈകൊണ്ടും അക്കിലസ് സൈഗ്നൂസിന്റെ കഴുത്തിൽ പിടിച്ചമർത്തി. അക്കിലസിന്റെ ആ ശക്തിക്ക് മുന്നിൽ സൈഗ്നൂസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ ശ്വാസം മുട്ടി മരിച്ചു വീണു. പക്ഷേ സമുദ്രദേവനായ പോസിഡോൺ തന്റെ മകന്റെ മരണം കണ്ട് പാഞ്ഞെത്തി. അക്കിലസ് കൈവിടർത്തി നോക്കിയപ്പോൾ സൈഗ്നൂസിനെ കണ്ടില്ല. അയാളുടെ തലപ്പാവ് മാത്രം പടക്കളത്തിൽ കിടപ്പുണ്ട്. സൈഗ്നൂസിന്റെ ആത്മാവിനെ അരയന്നമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ അച്ഛൻ പോസിഡോൺ ദേവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ് എന്നാണ് ഗ്രീക്കുകാർ വിശ്വസിക്കുന്നത്. സ്പാർട്ടയിലെ ഹെലനെ അവളുടെ ഭർത്താവായ മെലനാവൂസിന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഗ്രീസിലെ എല്ലാ വില്ലാളി വീരന്മാരും ഒത്തുകൂടി യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. ആ യുദ്ധത്തിലാണ് ട്രോയയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ സൈഗ്നൂസ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ യുദ്ധം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നറിയാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജകുമാരിയായ ഹെലന്റെയും ട്രോയിലെ രാജകുമാരനായ പാരിസിന്റെയും കഥയുടെ തുടർ ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. നാളെ രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ നാടു ഭരിക്കുന്നതാര്? നാളെ രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.

നാളെ രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ. വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8 മണിക്കുള്ള ഹലോ ഡോക്ടർ പരിപാടിയിൽ.

പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തെ വെറും സംഭവങ്ങളുടെ നിരയായല്ല, ജീവനുള്ള അനുഭവമായി വായനക്കാരന് മുന്നിലെത്തിച്ച എഴുത്തുകാരനും ചരിത്രകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷണാണ് ഇന്നത്തെ അക്ഷര സൗരഭത്തിന്റെ അതിഥി. മാർത്താണ്ഡവർമ്മ ചരിത്രവും പുനർവായനയും എന്ന കൃതിയിൽ തിരുവിതാംകൂറിന്റെ ആദ്യകാല ചരിത്രവും ഭരണ പാരമ്പര്യവും ആഴത്തിൽ

0: അന്വേഷിക്കുന്ന അദ്ദേഹം അതിന്റെ സൃഷ്ടി പശ്ചാത്തലവും ചരിത്രത്തിന്റെ അന്തർധാരകളും പങ്കുവയ്ക്കുന്നു. നമുക്ക് കേൾക്കാം ചരിത്രത്തിന്റെ പുനർവായനകൾ.
1: ചരിത്രകാരനായും അധ്യാപകനായും ഒരു ചെറിയ വേളയിൽ പത്രപ്രവർത്തകനായും അതേപോലെ തന്നെ കേരള സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായും അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ചരിത്ര വസ്തുതകളിലേക്ക് വെളിച്ചം വീശാൻ സഹായിച്ച നിരവധി രചനകൾ സ്വന്തം പേരിലുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ എം ജി ശശിഭൂഷൺ. സ്വാഗതം സാർ.
2: നമസ്കാരം. നമസ്കാരം.
1: കേരളത്തിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് അത് ദേശത്തിന്റെ ചരിത്രത്തിൽ സൃഷ്ടിച്ച സ്വാധീനത്തിൽ തുടങ്ങി ചുമർചിത്രങ്ങളെക്കുറിച്ച്, ശില്പങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഭാഷയിലുള്ള സ്വാധീനത്തെക്കുറിച്ച്, ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്, തിരുവിതാംകുണ്ട ചരിത്രത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച്, അങ്ങനെ പുസ്തകങ്ങൾ നിരവധിയായി അങ്ങേടേതായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ തങ്ങളുടെ രചനകൾ ഊന്നിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് ക്ഷേത്രങ്ങളുടെ ചരിത്രം, അങ്ങയുടെ കാഴ്ചപ്പാടിൽ കേരളത്തിന്റെ ചരിത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
2: ഞാൻ കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രം പഠിക്കാനാണ് തുടങ്ങിയത്. അപ്പൊ സാംസ്കാരിക ചരിത്രം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങളെ പറ്റി പഠിച്ചേ മതിയാവും. അപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് വാസ്തവത്തിൽ പഴയ കാലത്തെ ഗ്രാമങ്ങളുടെ ന്യൂക്ലിയസ് ആയിരുന്നു. പ്രത്യേകിച്ച് ദേശക്ഷേത്രങ്ങൾ, അതുപോലെ ഗ്രാമക്ഷേത്രങ്ങൾ, 32 ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ, അവർക്ക് ഭരണാധികാരം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ക്ഷേത്രങ്ങൾ നമ്മുടെ ദേശത്തിന്റെ സംസ്കാരത്തെ രൂപവൽക്കരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ക്ഷേത്രങ്ങളെ സമീപിക്കുന്നത്. അല്ലാതെ ഒരു ഭക്തന്റെ ആരാധന മനോഭാവത്തോടുകൂടിയല്ല. തീർച്ചയായിട്ടും ഞാൻ ആസ്തികനാണ്, നാസ്തികനല്ല. അത് ആണെങ്കിൽ കൂടിയും എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളെ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി പഠിക്കുക എന്നത് ആയിരുന്നു. അങ്ങനെ കേരളത്തിലെ അനേകം ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് സാധിച്ചു. അവിടെയുള്ള ആലേഖനങ്ങളെ കുറിച്ച്, അതായത് ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ ചുവർചിത്രങ്ങളെ കുറിച്ച്, അവിടുത്തെ ദാരുശില്പങ്ങളെ കുറിച്ച് എല്ലാം പഠനം നടത്തുകയുണ്ടായി. അതിനെപ്പറ്റി അതോടൊപ്പം തന്നെ എഴുതാനും സാധിച്ചു. ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകത്തില് പ്രധാനപ്പെട്ട ഏതാണ്ട് 108 ക്ഷേത്രങ്ങളെ പറ്റി അതിനകത്ത് പഠനം നടത്തിയിട്ടുണ്ട്.
1: അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് കേരളത്തിന്റെ ദേശങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളായിരുന്നു. പരമ്പരാഗതമായ രീതിയിൽ പറഞ്ഞ ഫ്യൂഡൽ സങ്കല്പം, അതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവും ക്ഷേത്രമായിരുന്നു.
2: തീർച്ചയായിട്ടും അന്നത്തെ കാലത്തെ ഒരു അപ്രഖ്യാപിത ഭരണാധികാരിയായിരുന്നു, റൂളറായിരുന്നു ക്ഷേത്രത്തിലെ ഡെയ്റ്റി. ഫലത്തില് പലപ്പോഴും ഭരണാധികാരിയെക്കാളും ശക്തനായിരുന്നു പല ക്ഷേത്രങ്ങളും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഏറ്റുമാനൂർ എന്ന് പറയുന്ന ഗ്രാമം കേരളത്തിലെ 32 ഗ്രാമങ്ങളിൽ ഒന്നാണ്. കിടങ്ങൂറുള്ള സുബ്രഹ്മണ്യസ്വാമി, അല്ലെങ്കിൽ കുമാരനെല്ലൂരിലുള്ള കാർത്യായനി, ഇവരെല്ലാം ആ ഗ്രാമങ്ങളുടെ ഭരണാധികാരിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് അവിശ്വസനീയമായി തോന്നും, പക്ഷേ കേരളത്തിൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഈ പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് വന്നു. ഇപ്പൊ ഉദാഹരണത്തിന് തിരുവിതാംകൂറിന്റെ ചരിത്രം എടുക്കുക. മാർത്താണ്ഡവർമ്മയെ പോലൊരു ഭരണാധികാരി വരുമ്പോഴത്തേക്കും ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം അപ്രത്യക്ഷമാവുകയാണ്. അപ്പോഴും മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയാം തന്നെ ചോദ്യം ചെയ്യാൻ ആളുകൾ വരുമെന്ന്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൃപ്പടി ദാനം എന്ന് പറയുന്ന ഒരു നടപടിയിൽ കൂടി അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദാസൻ മാത്രമാണ് എന്ന ഭാവത്തിൽ അദ്ദേഹം ഒരു
1: പ്രഖ്യാപനമാണ്.
2: വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കലായ ഒരു നടപടിയുമാണ്. അദ്ദേഹം ഭക്തനല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഭക്തിയും ഉണ്ട്, രാഷ്ട്രീയവും ഉണ്ട്, രണ്ടിന്റെയും കൂടിയുള്ള ഒരു സമന്വയമാണ് 1750 തൃപ്പടിദാനത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും ഈ മാർത്താണ്ഡവർമ്മ പോലും ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യത്തെ പരോക്ഷമായി അംഗീകരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മാത്രം മതി പ്രാധാന്യം. അതല്ലാതെ ചെറിയ ചെറിയ വേറെയും ക്ഷേത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊല്ലത്ത് ദേശിങ്ങനാട് എന്ന് പറയുന്ന ഈ വേണാടിന്റെ ശാഖയുടെ ക്ഷേത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ നെടുമങ്ങാട് പേരകത്താവഴിയുണ്ട്, അവർക്ക് ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും പ്രാധാന്യം വേണ്ട, അതെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സബ്സിഡിയറി ഷ്രൈൻസ് ആയിട്ട് മതി എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ചെറിയ രാജ്യങ്ങളെ പരാജയപ്പെടുത്തുകയും അവിടെയുള്ള മുതലുകൾ അദ്ദേഹം കൊള്ളയടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ പിടിച്ചെടുത്ത ഈ ക്ഷേത്ര സ്വത്തുക്കൾ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. നാം ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അതിന്റെ മൂല്യത്തെ പറ്റി നമുക്ക് അറിയാം. ആ പണം എന്ന് പറയുന്നത് ഈ വേണാട്ടിലെ രാജാക്കന്മാര് കാണി

0: കിട്ട പണം മാത്രമല്ല,
1: അതെ,
0: അദ്ദേഹം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുടെയും സ്വത്തുകൂടി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എഴുതാൻ എനിക്ക് സാധിച്ചത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ പറയുന്ന ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയത് കൊണ്ടാണ്.
1: നമ്മളിപ്പോ പറഞ്ഞ് മനസ്സിലാക്കിയ അനുസരിച്ച് തന്നെ ദേശമെന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെയും ദേവതയുടെയും ആയ ഒരു സങ്കല്പം തന്നെയാണ് നിലനിന്നത്. അത് എത്ര ബുദ്ധിപൂർവമാണ് ശരിക്കും പറഞ്ഞ മാർത്താണ്ഡവർമ്മ പുനരുപയോഗിച്ചത്.
0: അതെ, അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാല് കായംകുളത്തെ ഈ കീഴടങ്ങാത്ത യോദ്ധാക്കൾ അവിടെ നിസ്സഹകരണ സമരം ആരംഭിച്ചു. മഹാത്മാഗാന്ധിക്കൊക്കെ വളരെ മുമ്പ് കായംകുളം എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ ഒരു അപ്രഖ്യാപിത നിസ്സഹകരണ സമരമാണ്. അതിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബുദ്ധിമാനായ മാർത്താണ്ഡവർമ്മ ഉപദേശകന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല 1750 കവണാറ് വരെയുള്ള സ്ഥലമാണ് അദ്ദേഹം തൃപ്പടിദാനത്തിൽ നടത്തുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗിനേയനായ

0: മാർത്താണ്ഡവർമ്മ ഉപദേശകന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല 1750 കവണാറ് വരെയുള്ള സ്ഥലമാണ് അദ്ദേഹം തൃപ്പടിദാനത്തിൽ നടത്തുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗിനേയനായ കാർത്തിക തിരുനാൾ രാമവർമ്മ പുതിയ പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു. ഇതെല്ലാം തന്നെ പത്മനാഭന് സമർപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സന്ദർഭം വന്നപ്പോൾ ചിത്തിര തിരുനാള് പറഞ്ഞു, ശ്രീ പത്മനാഭന് ഒരിക്കൽ സമർപ്പിക്കപ്പെട്ട ഭൂമിയാണ്, അത് പത്മനാഭനിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയേയില്ല എന്നൊരു തടസ്സം അദ്ദേഹം പറയുകയും സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ദിവാന്റെ മേൽ വധശ്രമം ഉണ്ടായി. ആ സന്ദർഭത്തിലാണ് അവസാനം തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോഴും ഈ അവസാനത്തെ നാടുവാഴിയായ ചിത്ര തിരുനാൾ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക വ്യവസ്ഥ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കവനന്റ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. വി പി മേനോൻ അദ്ദേഹത്തെ ഒരു സന്ദർഭത്തിൽ പരിഹസിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ അപകടങ്ങളിലേക്ക് പോയില്ല. അത് രാജഗോപാലാചാര്യയെ പോലെയുള്ള ആളുകൾ ഇടപെട്ടു, ചിത്ര തിരുനാളിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പോലും ആളുകൾ സംശയിച്ച ഒരു സന്ദർഭത്തിൽ അതൊന്നും ഉണ്ടാകാതെ ശുഭമായി പര്യവസാനിച്ചു.
1: തീർച്ചയായിട്ടും വാസ്തവത്തില് അങ്ങ് പറഞ്ഞ ഈ ചരിത്രത്തിന്റെ ഒഴുക്കിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായ ഒരു ഏകീകരണം നടക്കുന്നതിന് സമാന്തരമായി ക്ഷേത്രങ്ങളുടെ രീതിയിലും പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ 1729 മാർത്താണ്ഡവർമ്മ വരുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ക്ഷേത്രത്തിന് അതിൻ്റെതായ ചരിത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പുള്ള ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അങ്ങയുടെ നിരീക്ഷണം എന്താണ്?
0: അത് വളരെ നമുക്കിപ്പോ ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഐതിഹ്യങ്ങളെ അതിരുകവിഞ്ഞ് ആശ്രയിക്കാൻ സാധിക്കുകയില്ല.
1: അതെ,
0: എങ്കിലും ഐതിഹ്യങ്ങളെ നമ്മുടെ തീരെ അതിനെ തിരസ്കരിക്കേണ്ടതായ ആവശ്യവുമില്ല. അതിനകത്ത് പുരാണങ്ങളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് എന്ന് പറയുന്ന ഭാഗം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യവും നമ്മൾ ഓർക്കണം, 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മാഴ്വാർ എന്ന് പറയുന്ന ആ വൈഷ്ണവ ആഴ്വാർ കവി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുമങ്കൈ ആഴ്വാർ ഏതാണ്ട് ഈ നമ്മാഴ്വാരുടെ സമകാലീനനാണ്. ആ തിരുമങ്കൈ ആഴ്വാര് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. രാമാനുജാചാര്യർ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, രേഖകളുടെ പിൻബലത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. മധ്വൻ വന്നിട്ടുണ്ട്, അതുകൂടാതെ തന്നെ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട്. നമ്മൾ അത്ര ഓർക്കാറില്ല ഒരു വ്യക്തി, ആ വ്യക്തിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരികയും അതിമനോഹരമായ ഒരു സങ്കീർത്തനം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി ഗുരു നാനാക്ക് ആണ്. ഒരു കാര്യം ഓർക്കണം, ഗുരു നാനാക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് എത്തുമ്പോൾ അദ്ദേഹം വൈഷ്ണവ ഗോസ്വാമിയായിരുന്നു. അദ്ദേഹം സിഖ് മതം രൂപീകരിച്ചിരുന്നില്ല, അദ്ദേഹം അന്ന് വിഗ്രഹാരാധനയിൽ അവിശ്വസിച്ചിരുന്നുമില്ല. അദ്ദേഹം ഒരു തീർത്ഥാടകനായിട്ട് മിക്കവാറും ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ച വഴികളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തിരുവട്ടാറിൽ വരുന്നു, തിരുവട്ടാറിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരം എന്നുള്ള വാക്ക് ഈ ഗുരുനാനാക്ക് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, കടൽത്തീരത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ഞാൻ ഇന്ന് പോയി എന്നാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്, സൂര്യചന്ദ്രന്മാർ ആരതി നടത്തുന്ന ഒരു ക്ഷേത്രം. ചില കാലഘട്ടങ്ങളിൽ ഈ സൂര്യൻ ഉദിക്കുകയും ചെയ്യും, ചന്ദ്രൻ അസ്തമിക്കുകയും ചെയ്യില്ല. അപ്പൊ ആ ഒരു സൂര്യചന്ദ്രന്മാരുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കണ്ട ശേഷമാണ് ഈ ഗുരു നാനാക്ക് മനോഹരമായ കീർത്തനം എഴുതി. ജപ്ജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആദി ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇതിന്റെ മൂല രചന നമുക്ക് വായിക്കാൻ പറ്റും. അതിന്റെ വിശദമായ വ്യാഖ്യാനം ഈ ഗുരു നാനാക്കിന്റെ ജീവചരിത്രകാരന്മാരെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും അതൊരു പുതിയ അറിവാണ് വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ആധുനിക തിരുവിതാംകൂർ എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു തുടർച്ച, അതിന്റെ ചരിത്രത്തെ കുറിച്ച് അങ്ങ് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ മാർത്താണ്ഡവർമ്മ ചരിത്രവും പുനർവായനയും എന്ന പുസ്തക രൂപത്തിൽ നമുക്ക് മുമ്പിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മയിലേക്ക് അങ്ങ് എത്തിയതിന്റെ ഒരു കാരണം എന്താണ്?
0: ഞാന് തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത്, ഞാൻ പക്ഷെ ജനിച്ചത് കായംകുളത്താണ്. അപ്പൊ കുട്ടിക്കാലത്തോടെ പഠിക്കാനും സാധിച്ചു. വീടിനടുത്തായിട്ട് കൃഷ്ണപുരം കൊട്ടാരമുണ്ട്. അപ്പൊ സ്കൂളിൽ നിന്നും പോകുന്നത് ഈ കൊട്ടാരം കണ്ട് പിന്നിട്ടിട്ടാണ്. ഇന്ന് മാത്രമല്ല, അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മോണ്യുമെന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ കൃഷ്ണപുരം കൊട്ടാരത്തിൽ എനിക്ക് പലതവണ പോകാൻ സാധിച്ചിരുന്നു. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാനൊരു സാഹിത്യ നിരൂപകനായിട്ട് തുടങ്ങിയ ആളാണ്. പക്ഷെ ഞാൻ അറിയാതെ ചരിത്രത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണപുരം കൊട്ടാരമാണെന്ന് പറയേണ്ടി വരും. ആ കൃഷ്ണപുരം കൊട്ടാരം കായംകുളം രാജാവിൻ്റെതല്ല. അവിടെ കായംകുളം

0: രാജാവിനൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരം കുളം തോണ്ടിയതിന് ശേഷമാണ് ഈ ഇപ്പൊ കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ പണിയുന്നത്. അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയാണ് നാം ഇന്ന് കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത്. ഇപ്പൊ സ്വാഭാവികമായി ഈ യുദ്ധത്തെപ്പറ്റി, കായംകുളം യുദ്ധങ്ങളെപ്പറ്റി, 1734 കായംകുളം രാജാവിനെ കൊല്ലുകയാണ്. കേരള ആചാരം അനുസരിച്ച് രണ്ട് ദേശങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭരണാധികാരിയെ ഒരിക്കലും കൊല്ലുകയില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പരാജയം അംഗീകരിക്കും, അയാൾ സാമന്തനായിട്ട് തുടരും. ഇതാദ്യമായിട്ടാണ് 1734 കായംകുളത്തെ യുദ്ധത്തിൽ വെച്ച് മങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ രാജാവിനെ കൊല്ലുന്നത്. അപ്പൊ അത് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മയും കായംകുളവും തമ്മിലുള്ള ആ വൈരത്തെ പറ്റിയാണ്. അതിലെ ധർമ്മം ഒന്നും നോക്കിയില്ല, കേരള ആചാരം നോക്കിയില്ല. മാർത്താണ്ഡവർമ്മ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കായംകുളത്തിനെ കൊള്ളയടിച്ചു. ആ രാജകുടുംബത്തെ മുഴുവൻ അദ്ദേഹം ഇല്ലാതാക്കി. അവസാനത്തെ രാജാവ് അഗതിയായിട്ട് കൂത്തുപറമ്പില് മലബാറിൽ പോയി ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം നടക്കുന്നത്. ആ കുടുംബം മുഴുവൻ ഇല്ലാണ്ടായി. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ മാർത്താണ്ഡവർമ്മ ചെയ്തത് ശരിയാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഒരു മാർത്താണ്ഡവർമ്മ 18-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നീട് വരുന്ന ടിപ്പു സുൽത്താന് ഈ തിരുവിതാംകൂർ അനായാസമായി കീഴടക്കാൻ കഴിയുമായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമുക്കറിയാം മാടമ്പിമാരായ പിള്ളമാരെ അദ്ദേഹം വധിക്കുകയാണ്. മാർത്താണ്ഡവർമ്മ ദുഷ്ടനാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് രണ്ടഭിപ്രായമില്ല, പക്ഷെ തള്ളി പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അവര് അവരുടെ ട്രാജഡിയെയും മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ചരിത്രം തുടർന്നും പഠിക്കുവാൻ എനിക്ക് ആഗ്രഹമുള്ളത്.
1: തീർച്ചയായിട്ടും നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുമ്പോൾ സി വി രാമൻപിള്ള എഴുതിയ ആ ഒരു നോവൽ, ആ ഒരു മാർത്താണ്ഡവർമ്മയാണ് പലപ്പോഴും നമ്മുടെ പൊതുബോധത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ചരിത്ര രചനയെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും അന്നും ചരിത്രകാരന്മാർ സി വി യെ അംഗീകരിച്ചിരുന്നില്ല. സർദാർ കെ എം പണിക്കറ എന്ന ചരിത്രകാരൻ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. സി വിയോട് അദ്ദേഹത്തിന് വലിയ ആരാധനയാണുള്ളത്, നോവലിസ്റ്റായ സി വിയോട്. പക്ഷെ സർദാർ പണിക്കർ പറഞ്ഞു ഇത് ചരിത്രമല്ലെന്ന്. അതുപോലെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എഴുതിയ സി അച്യുതമേനോൻ, അദ്ദേഹം മലയാളത്തിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ സി പി അച്യുതമേനോൻ, ആ സി പി അച്യുതമേനോനും സൗമ്യമായിട്ടാണെങ്കിൽ പോലും സി വിയെ വിമർശിക്കുന്നുണ്ട്. എന്തിന്? കേരള കൗമുദിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന സി വി കുഞ്ഞിരാമൻ സി വിയെ വിമർശിക്കുന്നുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സി വി പറഞ്ഞ മാർത്താണ്ഡവർമ്മയും ചരിത്രത്തിലെ മാർത്താണ്ഡവർമ്മയും ആയിട്ട് വളരെ നേരിയ ബന്ധമാണുള്ളത്.
1: അങ്ങയുടെ ഒരു സോഴ്സസ് എന്തായിരുന്നു മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി?
0: ഞാൻ ആദ്യമേ തീരുമാനിച്ചു പ്രൈമറി സോഴ്സസിലേക്ക് പ്രവേശിക്കണം. അപ്പൊ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്ന ലിറ്റററി സോഴ്സസ് ഉണ്ട്. മാർത്താണ്ഡ മഹാത്മ്യം കിളിപ്പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാർത്താണ്ഡവർമ്മയെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചത്. പക്ഷെ അത് മാർത്താണ്ഡവർമ്മയെ വെള്ളപൂശുന്ന കൃതിയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഡച്ച് സോഴ്സസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഡച്ച് വായിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കെയാണ് ഞാനൊരു ഡച്ച് സുഹൃത്ത്, അദ്ദേഹം ഈ ഡിലനോയിയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം തിരുവിതാംകൂറിനെ പറ്റി പഠിക്കാനാണ് വന്നത്. കാരണം കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തിയ ആ രാജാവിനെ കുറിച്ച് പഠിക്കാനാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം അന്വേഷണങ്ങൾ നടത്താനൊക്കെ സാധിച്ചു. അപ്പൊ ചില കാര്യങ്ങൾ, എന്റെ സംശയങ്ങൾ ഈ ഡച്ച് സോഴ്സസിലുള്ളത് പറഞ്ഞു. ഞാൻ അതൊക്കെ എന്റെ പുസ്തകത്തിൽ അനുബന്ധമായ അദ്ദേഹത്തിന് എല്ലാം അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് ഈ കേരളത്തിലെ ഡച്ചുകാരുടെ ചരിത്രം വേറെയും ചില പ്രൊഫസർമാരും പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രൊഫസർ ഇബ്രാഹിം കുഞ്ഞിന്റെ മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള പുസ്തകം, ഇതെല്ലാം വായിച്ചു. എന്നിട്ട് മതിലകൻ രേഖകളിലേക്ക് വന്നു. ആ മതിലകൻ രേഖകളും ഡച്ചുകാരും ചില കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ വിയോജിക്കുന്നുണ്ട്. ആ യോജിക്കുന്ന കാര്യങ്ങളെ ഞാൻ ചരിത്രമായിട്ട് സ്വീകരിച്ചു.
1: മതിലകൻ രേഖകൾ എന്ന് പറയുമ്പോൾ പക്ഷേ നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്ര,
0: 1 കോടിയിൽ കൂടുതൽ രേഖയുണ്ട്. അതിൽ 1% മാത്രമേ വായിച്ചിട്ടുള്ളൂ. ആ വായിച്ച രേഖകൾ മാത്രമാണ് ഞാൻ ആധാരമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.
1: അങ്ങനെ പുസ്തകത്തില് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മാർത്താണ്ഡവർമ്മയുടെ ഒരു യൂറോപ്യൻ ബന്ധങ്ങൾ, അതിന്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ സൈന്യത്തെ ചിട്ടപ്പെടുത്തുന്നതിലുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
0: അതായത് ഈ കാലത്തിന്റെ മാറ്റത്തെ അദ്ദേഹം വളരെ നേരത്തെ കണ്ടു. ഉദാഹരണത്തിന്, പണ്ട് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറമ്പുകളുടെ നികുതി പിരിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, എത്ര പറമ്പുണ്ടെന്ന് പോലും അറിയില്ല. നിലങ്ങളുടെ കാര്യത്തിൽ പിന്നെയും ശ്രദ്ധയുണ്ട്. കാരണം അന്നം തരുന്ന നെൽപ്പാടങ്ങളാണ്. ഈ പറമ്പുകളിൽ ആദ്യമായിട്ടൊരു കണ്ടെഴുത്ത് നടത്താൻ തീരുമാനിക്കും.

0: ഇന്നത് മാർത്താണ്ഡവർമ്മയാണ്. അതിനകത്ത് മല്ലൻ ശങ്കരൻ എന്ന് പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ മന്ത്രി, അദ്ദേഹത്തെ കൊണ്ടാണ് ഈ കണ്ടെഴുത്ത് നടത്തുന്നത്. വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മാനിപ്പുലേറ്ററും ഒക്കെ ആയിട്ടുള്ള, ഒരു പക്ഷേ അർത്ഥശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരു രാമയ്യൻ അദ്ദേഹത്തിനെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട സജീവനായിട്ട് ദളവയായിട്ട് നിയമിക്കുന്നത്. അത്യസമർത്ഥരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടായിരുന്നു, അതുപോലെ പടനായകന്മാരുണ്ടായിരുന്നു. സൈന്യത്തെ അദ്ദേഹം ഡിലിനോയുടെ സഹായത്തോടെ ആധുനികവൽക്കരിച്ചു. അതിനകത്ത് അദ്ദേഹം പുള്ളിപ്പട്ടാളം എന്ന് പറയുന്ന ഒരു പട്ടാളത്തിനെ രൂപീകരിക്കുകയാണ്. ആ പുള്ളിപ്പട്ടാളത്തിന് അദ്ദേഹം ഡെയിലി വേജസ് കൊടുക്കുകയാണ്. അതുവരെ അങ്ങനെ പതിവില്ല, അരിപ്പടി എന്നാണ് അതിന് പറയുന്നത്. കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളിക്കണക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. വാസ്തവത്തിൽ പുള്ളിക്കണക്ക് എന്ന് പറയുന്ന ഒരു ഉദ്യോഗ പേരാണ്. പുള്ളിപ്പട്ടാളത്തിന് ശമ്പളം കൊടുക്കാനുള്ള അക്കൗണ്ടന്റിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇന്ന് പുള്ളിക്കണക്കായിട്ട് അറിയപ്പെടുന്നത്. അവിടെയുള്ളവർക്ക് പോലും അതറിയില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ആർമിയെ അദ്ദേഹം ആധുനികവൽക്കരിച്ചു, കോട്ടകൾ അദ്ദേഹം പണിഞ്ഞു, മോഡേണൈസ് ചെയ്തിരുന്നു. ആ മാർത്താണ്ഡവർമ്മയുടെ പ്രവർത്തനങ്ങളെ പറ്റി അസൂയയോടുകൂടിയാണ് ഡച്ചുകാർ പറഞ്ഞിരുന്നത്. ചുരുക്കം പറഞ്ഞാല് ഞാൻ അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല. മാർത്താണ്ഡവർമ്മ ശത്രുക്കളോട് കാണിച്ചത് നിർദ്ദയമായ നടപടിയായിരുന്നു, യാതൊരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹം കാലത്തിന്റെ ഗതി മാറിയത് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയ ഒരു ക്രാന്തദൃശിയാണ് എന്നത് ഞാൻ മറച്ചുവെച്ചുമില്ല. പക്ഷെ എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യമാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉചിതമായ ഒരു സ്മാരകം ഈ തിരുവനന്തപുരത്തില്ല എന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം പള്ളിയടക്കം എന്നാണ് ആ സ്ഥലത്തിന് ആളുകൾ പറഞ്ഞിരുന്നത്. അവിടെ ഒരു ഫ്ളാറ്റുകാർക്ക് വേണ്ടിയിട്ട് ആ കെട്ടിടം ഇന്നത്തെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകൾ വിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ഞെട്ടിപ്പോയി.
1: അതാണ് ഒരുപക്ഷെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ വളരെയധികം മോഡേണൈസ് ചെയ്ത ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കാലം മാറുന്നറിയാതെ ഒരു പക്ഷേ ദേശങ്ങളായിട്ട് മുറിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇദ്ദേഹം പിടിച്ചടക്കുന്നുണ്ട്. ആധുനിക സൈന്യം തന്നെയല്ലേ സഹായിച്ചിട്ടുള്ളത്?
0: അല്ല, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ ഡിലിനോയിയെ പോലെയും അതിനു മുമ്പ് ഒരു ഡ്യുവൻ ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോരാളി ഉണ്ടായിരുന്നു. ജർമ്മൻ വംശജനാണ് അദ്ദേഹവും. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പോരാളിയായിരുന്നു. അവിടുന്ന് ഡിഫക്ട് ചെയ്തിട്ടാണ് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലേക്ക് വന്നത്. അതുപോലെ വളരെ മികച്ച ഒരു കുതിരപ്പട്ടാളം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കുതിരപ്പട്ടാളത്തിന്റെ തലവനായിട്ട് പൊന്നുപാണ്ഡ്യത്തേവർ എന്ന് പറയുന്ന ഒരു പോരാളി ഉണ്ടായിരുന്നു. പൊന്നുപാണ്ഡ്യത്തേവര് ഇവിടെ ഒരു യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹം മാർത്താണ്ഡവർമ്മ മകനെ കുതിരപ്പട്ടാളത്തിന്റെ മേധാവിയാക്കുകയാണ്. അയാൾക്ക് പിന്നീട് 42,000 ഏക്കർ ഭൂമിയാണ് മാർത്താണ്ഡവർമ്മ പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്. അതിന്റെ പിന്മുറക്കാരാണ് ഇന്ന് ശിങ്കംപെട്ടി സെമീൻദാർ എന്നറിയുന്നത്. തിരുനെൽവേലി ജില്ലയിലാണ് അവരുടെ ആസ്ഥാനം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് മാർത്താണ്ഡവർമ്മ ഒരു കരുത്തനായ പോരാളിയെ പോലും കൂടെ പിടിച്ചു ചേർത്ത് നിർത്തുമായിരുന്നു. അവസാനം നമുക്കൊക്കെ അറിയാവുന്ന പോലെ അരയ്ക്ക് കീഴ്വശം തളർന്നുപോയി മാർത്താണ്ഡവർമ്മ. അവസാനം ഒളശയിലെ മൂസ് എന്ന് പറയുന്ന ആയുർവേദ വൈദ്യനാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഉടനെ ഒരു ഔഷധക്കട്ടിൽ ഡച്ചുകാരെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ആ കട്ടിലാണ് നമ്മൾ ഇന്ന് പത്മനാഭപുരം കൊട്ടാരത്തിൽ കാണുന്നത്. പക്ഷെ ഈ പരാധീനതകളൊന്നും തന്നെ അദ്ദേഹം വകവച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഒരു കുറവും വന്നിരുന്നില്ല, അവസാന ശ്വാസം വരെയും. പക്ഷേ രാമയ്യന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഉത്സാഹം ഗണ്യമായി കുറഞ്ഞു. പിന്നീട് അദ്ദേഹം തുടർന്ന് യുദ്ധങ്ങൾ നടത്തുന്നതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിനെ വിപുലീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
1: തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം വെച്ചാൽ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡച്ചുകാർക്കെതിരെ തിരുവിതാംകൂർ യുദ്ധം ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ചരിത്രം. ആ സമയത്ത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച കൊളോണിയൽ ശക്തികൾ അവർ തമ്മിലുള്ള ഒരു മത്സരം കൂടെ അതിനകത്ത് വന്നിട്ടില്ലേ?
0: തീർച്ചയായിട്ടും. അതിനു മുമ്പ് ആറ്റിങ്ങൽ വെച്ച് നടക്കുന്ന തിരുവിതാംകൂറും കായംകുളവുമായിട്ടുള്ള യുദ്ധത്തില് കായംകുളം സൈന്യത്തെ സഹായിക്കാനായിട്ട് ഡച്ചുകാരെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ യൂറോപ്പിൽ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം നിലനിൽക്കെ ഈ ആറ്റിങ്ങൽ യുദ്ധത്തില് ഈ തിരുവിതാംകൂറിനെ ഇംഗ്ലീഷുകാര് രഹസ്യമായി സഹായിക്കുന്നു. കുളച്ചൽ യുദ്ധത്തിനും രഹസ്യമായ പിന്തുണ ഇംഗ്ലീഷുകാരുടെ ഉണ്ടായിരുന്നു. തീർന്നില്ല ഈ കുളച്ചൽ യുദ്ധത്തില്. നമ്മുടെ രാജഭക്തന്മാരായ ചരിത്രകാരന്മാർ പറയാൻ വിട്ടുപോയ കാര്യമാണ് ഈ കുളച്ചൽ യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചത് പ്രധാനമായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഡിഫെക്ട് ചെയ്ത ആയിടം മാത്രം ഈ തിരുവിതാംകൂർ സൈന്യത്തിൽ ചേർന്ന ജർമ്മൻ വംശജനായ ഡ്യുവൻഷോട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിച്ചത് എന്ന് മാത്രമല്ല പലരും വിചാരിക്കുന്നു.

0: എന്നതുപോലെ ഡെലനോയിയെ കുളച്ചിൽ വെച്ചല്ല കീഴടങ്ങുന്നത്. കന്യാകുമാരിയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഡെലനോയി കീഴടങ്ങുന്നത്. ആ ഡെലനോയിയും ഡൊണാഡിയും രണ്ടുപേരും കൂടിയാണ് കീഴടങ്ങുന്നതിൽ. അവരെ ഈ കുളച്ചൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപരി ഒരു ഗൺ ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റില് പീരങ്കിയിൽ നിന്ന് വരുന്ന ഉണ്ട ഉണക്കാനിട്ടിരുന്ന വെടിമരുന്നിലേക്ക് ചെന്ന് വീഴുകയാണ്. അത് ആളി കത്തുകയാണ്. അങ്ങനെയാണ് കുളച്ചലിൽ വെച്ചുള്ള ഡച്ചുകാരുടെ പരാജയം പൂർണ്ണമാകുന്നത്.
1: അങ്ങനെ പല കാര്യങ്ങൾ,
0: അതെ, യാദൃശ്ചികത്വങ്ങളുടെ ഒരു സമാഹാരം തന്നെ ഈ കുളച്ചലിൽ സംഭവിക്കുകയാണ്.
1: ഇപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ഒരു പടയോട്ടങ്ങളെല്ലാം അടക്കം നമ്മൾ നോക്കുമ്പോൾ അതിന് മുമ്പുള്ള കേരളത്തിൽ നിന്ന് അത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല, പ്രത്യേകിച്ച് ഇവിടുത്തെ ജാതി വ്യവസ്ഥയിലടക്കം. അങ്ങയുടെ നിരീക്ഷണം എന്താണ്?
0: മാർത്താണ്ഡവർമ്മ വളരെ കൗശലക്കാരനായ ഒരു ഭരണാധികാരി ആയിരുന്നു. അദ്ദേഹം ഈ പരമ്പരാഗതമായ ജാതി സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ കാലത്തെ നടപടികൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അനവധി ഈഴവ കുടുംബങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം അന്ന് ചാന്നാർ എന്നാണ് പറഞ്ഞിരുന്നത്, നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകളെ, അവരെ അദ്ദേഹം ആർമിയിൽ പങ്കെടുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും അദ്ദേഹം പരിമിതമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജിഫ്രി പുസ്തകം എഴുതിയല്ലോ, ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് പോലെ നായർ ഡോമിനൻസിന് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ശൈഥില്യം ഉണ്ടാക്കി.
1: ഈ എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന് നമ്മൾ പരമ്പരാഗതമായി പറയുന്ന ഒരു വില്ലൻ പരിവേഷത്തോടു കൂടിയുള്ള ഇതുണ്ട്, പക്ഷെ അങ്ങയുടെ പുസ്തകത്തിൽ അത് വേറെ രീതിയിലാണ് അവതരിപ്പിച്ചത്.
0: അല്ല, അവർ വില്ലന്മാരായിരുന്നില്ല. അവർ വാസ്തവത്തിൽ പിന്നെ ഫ്യൂഡൽ ലോർഡ്സ് എന്ന് പറയുന്ന എട്ട് കുടുംബങ്ങളല്ല, ഏതാണ്ട് 72 മാടമ്പിമാരുണ്ടായിരുന്നു. ആ 72 മാടമ്പിമാരിൽ 8 പിന്നീട് പ്രധാനികളാകുന്നു. പക്ഷെ 72 42 തൂക്കിക്കൊല്ലുന്നത് മാർത്താണ്ഡവർമ്മ. ശംഖുമുദ്രയുള്ള വാളുപയോഗിക്കുവാൻ അധികാരമുള്ള ആളുകളാണ് ഈ പിള്ളമാര്. ഈ പിള്ളമാർ എന്ന് പറയുന്നത് കരം പിരിച്ച് രാജാവിനെ ഏൽപ്പിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, പല കുടിപ്പിള്ളമാരുടെ കുടുംബങ്ങളും രാജാക്കന്മാരുടെ മക്കളായിരുന്നു. കാരണം അന്ന് മരുമക്കത്തായമാണ്, അതുകൊണ്ട് ഈ മക്കൾക്ക് അവകാശമില്ല. ഈ മാർത്താണ്ഡവർമ്മ പോരെങ്കിൽ മലബാറിൽ നിന്ന് വന്നയാളാണ്. ഈ പിള്ളമാർക്കറിയാം ഇദ്ദേഹം വടക്ക് നിന്ന് ദത്ത് വഴി വന്നയാളാണെന്ന്. അതിന്റെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു.
1: അങ്ങയുടെ നിരീക്ഷണത്തിൽ ഇപ്പൊ മാർത്താണ്ഡവർമ്മ വളരെ തന്ത്രശാലിയും ശക്തനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വംശാവലി നമ്മൾ പറയാമെങ്കിലും അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ ദത്ത എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. രക്തബന്ധം
0: പറയാം. അതെ, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് കോലത്ത് നാട്ടിലെ പള്ളിയിൽ കോവിലകത്ത് നിന്ന് വന്നയാളാണ്. പിന്നീട് വന്ന ഭരണാധികാരികൾ ആരും തന്നെ പള്ളിയിൽ കോവിലകത്തെ അല്ല,
1: അതെ,
0: അവര് ചെങ്ങ കോവിലകത്തെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സ്വാതി തിരുന്നാൾ ചെങ്ങ കോവിലകത്തെയാണ്, ചിത്ര തിരുന്നാൾ ചെങ്ങ കോവിലകത്തിലെയാണ്. അപ്പൊ ഈ ചെങ്ങ കോവിലകത്തുകാർക്ക് പള്ളിക്കോവിലകത്തുമായിട്ട് അകൽച്ചയാണുള്ളത്.
1: അതെ, ഈ ശേഷം വന്ന ഭരണാധികാരികളുടെ പേരുകൾ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ദിവാൻമാരെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവസാനം സി പി രാമസ്വാമി അയ്യർ വരെ എന്തുകൊണ്ടായിരിക്കും അങ്ങ് സംഭവിച്ചത്?
0: അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാല് ഈ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് ദിവാൻമാരാണ്. ഈ രാജാവ് വാസ്തവത്തില് ഒരു മജിസ്റ്റീരിയൽ പവറേ ഉള്ളൂ. ഈ ദിവാനെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്. നമുക്കറിയാം 1795 സബ്സിഡിയറി അലയൻസ് എന്ന് പറയുമ്പോഴും തിരുവിതാംകൂർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി, പിന്നീട് ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായി കീഴിലായി. അപ്പൊ ഭരണം നടത്തിയിരുന്നത് ദിവാൻമാരാണ്. പക്ഷേ കഴിവുള്ള രാജാക്കന്മാരെ ദിവാനെ മറികടക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ആയില്യം തിരുന്നാൾ രാമവർമ്മ, അദ്ദേഹം ഒരു ദിവാനെയും വകവച്ചിരുന്നില്ല. എന്നാൽ ദിവാനും വളരെ ശക്തനായിരുന്നു, ടി മാധവറാവു. പക്ഷേ അവർ തമ്മിൽ വലിയ ക്ലാഷ് ഒന്നും ഉണ്ടായില്ല. രണ്ടു കൂട്ടരുടെയും ഈഗോ സ്പേസസ് മനസ്സിലാക്കി, ആ സ്പേസസ് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചു. എന്നാൽ ചിത്ര തിരുന്നാൾ ദുർബലനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ദിവാന് വിധേയനായിരുന്നു, മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും വിധേയനായിരുന്നു. വളരെ ക്ലവറായിരുന്നു ഈ സി പി രാമസ്വാമി അയ്യർ. എങ്കിലും യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സി പി രാമസ്വാമി അയ്യരും സേതു പാർവതിബായിയുമായിരുന്നു ഭരണാധികാരികൾ.
1: അങ്ങനെ മറ്റൊരു രക്തഫലം ഒരുപക്ഷെ ചിത്രനാൾ തൊട്ടുമുമ്പ് റീജന്റ് റാണി ശ്രീലക്ഷ്മിഭായ് അധികാരത്തിലിരുന്ന ഒരു 6 നമ്മൾ കണക്കിൽ പലപ്പോഴും വരാറില്ല.
0: വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളതിന് ഗാന്ധി അവരെ പറ്റി 2 ലേഖനങ്ങൾ എഴുതിയത്. അപ്പൊ അങ്ങനെ ഗാന്ധിയെ പോലും സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി നിസാര ആവില്ലല്ലോ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുവാൻ അവർ തയ്യാറായിരുന്നു, പക്ഷെ ഞാൻ റീജന്റ് മാത്രമാണ് എന്ന സാങ്കേതിക

0: സാങ്കേതിക കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് മാറി നിൽക്കുകയായിരുന്നു. രണ്ടുപേരും രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളാണ്. പക്ഷെ രണ്ടുപേരും സഹോദരിമാരല്ല, അർദ്ധ സഹോദരിമാരാണ്. അവിടെയാണ് അവർ തമ്മിലുള്ള ഈ റൈവൽറി ആരംഭിക്കുന്നത്. സേതു ലക്ഷ്മിബായിക്ക് ഒരു ആൺ സന്താനം ഉണ്ടായിരുന്നുവെങ്കിൽ ചിത്രതിരുനാളിനും ഭരണാധികാരി ആവാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ നടന്നിരിക്കണം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ടായിട്ട് ഈ രണ്ട് റാണിമാർ തമ്മിലുള്ള മത്സരത്തെ കാണുന്ന ഒരാളാണ് ഞാനും. ചരിത്രത്തിൽ നിന്ന് ആർക്കും ആരെയും പുറത്താക്കാൻ സാധിക്കുകയില്ല, അത് തിരിച്ചു വരും. സേതു പാർവതിബായിയെ കുറിച്ച് ഐവറി ത്രോൺ എന്ന് പറയുന്ന പുസ്തകം വന്നതോടുകൂടി വീണ്ടും ഒരു റീസ്റ്റഡി വന്നു.
1: തീർച്ചയായിട്ടും
0: അതിന് മറുപടി എഴുതി, ഹിസ്റ്ററി ലിബറേറ്റഡ്. ആരും ശ്രദ്ധിക്കുന്നില്ല.
1: അതെ, അങ്ങ് തിരുവനന്തപുരം എന്ന നഗരത്തെ കുറിച്ച് കാര്യമായി എഴുതിയിട്ടുള്ള ഒരാൾ കൂടെയാണ്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ തിരുവനന്തപുരത്തെ ചരിത്രത്തെ എങ്ങനെ സംഗ്രഹിക്കാം?
0: അതായത്, ദക്ഷിണേന്ത്യയിലെ പ്രാചീന നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. ഇതൊരു മഹാക്ഷേത്രവുമായും ഒരു സർവകലാശാലയുമായും ബന്ധപ്പെട്ടിട്ടാണ് നഗരം ഉണ്ടാകുന്നത്. മഹാക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം, സർവകലാശാല എന്ന് പറയുന്നത് കാന്തലൂർ ശാല. അതിന്റെ പഴയ അതിരുകൾ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് വശത്ത് കരമന, വടക്കു വശത്ത് ഉള്ളൂർ. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആയിരുന്നു. ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം അനുപമമായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തിന് പല പരാധീനതകളും ഉണ്ട്. എങ്കിലും പറയട്ടെ, ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്, തിരുവനന്തപുരം നഗരം തീരെ അഴുക്കുചാലായി മാറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.
1: അങ്ങയുടെ ചരിത്ര പഠനങ്ങളുടെ വരുംകാലത്തേക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
0: ചരിത്രം വാസ്തവത്തിൽ പഠിക്കണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ്. ഇന്നലകളെ വാഴ്ത്തുവാനല്ല, ഇന്നലകളിലെ അബദ്ധങ്ങളിൽ നിന്ന് മോചിതരാകുവാൻ ചരിത്ര പഠനം നമ്മളെ സഹായിക്കും. ചരിത്രത്തിൽ വില്ലന്മാരില്ല. ഞാൻ ആരെക്കുറിച്ചെങ്കിലും വിമർശിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ സംബന്ധിച്ച് മാർത്താണ്ഡവർമ്മ വില്ലനല്ല. മാർത്താണ്ഡവർമ്മയ്ക്കും പ്രാധാന്യമുണ്ട്, പക്ഷെ മാർത്താണ്ഡവർമ്മ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ചരിത്രം പഠിക്കുന്നത് നമുക്ക് നാളെയിലേക്കുള്ള മുന്നേറ്റത്തിന് ഏറ്റവും പ്രയോജനകരമാണ്.
1: തീർച്ചയായിട്ടും അങ്ങയുടെ ഈ പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ, എഴുത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ ഉപസംഹരിക്കാം.
0: നമസ്കാരം.
2: ചരിത്രത്തിന്റെ പുനർവായനകൾ. ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷണുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം സന്ദീപ് സുരേഷ്.
3: അക്ഷര സൗരഭം.

0: സമയം 9 മണി കഴിഞ്ഞ് 59:52. അല്പസമയത്തിനുള്ളിൽ രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭ ഡൽഹിയിലെ
1: ആകാശവാണി ഹെ രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭാമേ ആജ് പ്രസ്തുത ഹെ നീരജ് മിശ്ര കാ സിതാർവാദൻ. അന്താരാഷ്ട്രീയ ഖ്യാതി പ്രാപ്ത സിതാർവാദക് നീരജ് മിശ്ര ബനാറസ് ഘരാനെ കി സുദീർഘ സമൃദ്ധ പരമ്പരാ കോ ആഗെ ബഢാ രഹേ ഹെ. സംഗീത കെ ക്ഷേത്ര മേ ഉൻകാ പ്രവേശ് മാത്ര 5 വർഷ കി അവസ്ഥാ മേ ഹുവാ ജബ് ഉനോനെ അപ്നെ പിതാ ഓർ ഗുരു സുപ്രസിദ്ധ സിതാർവാദക് അമർനാഥ് മിശ്ര സെ സിതാർവാദന കി വിധിവത് ശിക്ഷ ആരംഭ കി. ഗഹൻ പ്രശിക്ഷണ കെ പശ്ചാത് നീരജ് മിശ്ര നെ പ്രയാഗ് സംഗീത സമിതി സെ പ്രഭാകർ കാശി ഹിന്ദു വിശ്വവിദ്യാലയ സെ സിതാർ മേ സ്നാതകോത്തർ ഓർ മഹാത്മാ ഗാന്ധി കാശി വിദ്യാപീഠ സെ എംഫിൽ കി ഡിഗ്രി ഹാസിൽ കി. ആകാശവാണി കെ എ ഗ്രേറ്റ് കലാകാർ നീരജ് മിശ്ര നെ ദേശ് വിദേശ് മേ അനേക പ്രതിഷ്ഠിത സംഗീത സമാരോഹോ മേ അപ്നി പ്രസ്തുതിയാ ദീ ഹെ. ഇൻമേ സങ്കട് മോചൻ സംഗീത സമാരോഹ്, ഗംഗാ മഹോത്സവ്, താജ് മഹോത്സവ്, കബീര മഹോത്സവ്, ICCR സംഗീത സമാരോഹ് പ്രമുഖ ഹെ. ഉൻഹോനെ യൂറോപ് ഓർ മധ്യ പൂർവ് കെ ദേശോ മേ ഭി സിതാർവാദൻ കി മന്ത്രമുഗ്ധ കർ ദേനെ വാലി പ്രസ്തുതിയാ ദീ ഹെ, ജിൻമേ ഇറ്റലി, സ്വിറ്റ്സർലൻഡ് ഓർ ഫ്രാൻസ് ഷാമിൽ ഹെ. ആജ് കെ കാര്യക്രം മേ ആപ്കെ സാഥ് തബ്ലെ പർ സംഗത് കി ഹെ ആകാശവാണി കെ ബി ഹൈ ഗ്രേഡ് കലാകാർ ദേവ് നാരായൺ മിശ്ര നെ. നീരജ് മിശ്ര അപ്നെ സിതാർവാദൻ കാ ആരംഭ് രാഗ് ദർബാരി മേ ആലാപ് ജോഡ്

ആകാശവാണി കോഴിക്കോട്. ഇപ്പോളൊരു ലളിതഗാനം കേൾക്കാം. ഗാനരചന ബി ശശികുമാർ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഗായകൻ ശ്രീവത്സൻ ജെ മേനോൻ.